وَظِلٍّ مَّمْدُودٍ وَمَاءٍ مَّسْكُوبٍ

0: فسبح باسم ربك العظيم.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തൻസീൽ. പാരായണം നിർവഹിച്ചത് മുഹമ്മദ് അയ്യൂബ്. സൂറത്തു തൂർ മുതൽ സൂറത്തു വാഖിഅ വരെ.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ടും പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
3: Peace Radio. Tune to reality.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: മധുരം ഖുർആൻ നാം കേൾക്കുന്നത് 21-ാം അധ്യായം സൂറത്തുൽ അംബിയ 83 മുതൽ 112 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് ഖാരി ഖാലിദ് അൽ ജലീൽ.
2: أعوذ بالله من الشيطان الرجيم.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാനവന്റെ മാർഗദർശനമാണ് വിശുദ്ധ ഖുർആൻ. മോക്ഷമാഗ്രഹിക്കുന്ന ജനതയുടെ ആത്മീയ ദാരിദ്ര്യം വിഭാടനം ചെയ്യാൻ സൃഷ്ടിച്ച നാഥൻ സംവിധാനിച്ച മഹത്തായ പരിഹാരം വിശുദ്ധ ഖുർആൻ. ഖുർആൻ പഠനത്തിൻ്റെയും നിരന്തരമായ അതിൻ്റെ കേൾവിയുടെയും മറ്റൊരു ദിനം കൂടി ശ്രോതാക്കൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ വിശുദ്ധ ഖുർആനെ മുഴുവനായും വ്യത്യസ്ത കാര്യങ്ങളുടെ ശബ്ദത്തിൽ കേൾക്കാനുള്ള അവസരമാണ് തൻസീൽ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് ലഭിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഖാരി അഹമ്മദ് അൽ അജ്മി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

أكثرهم وكل شيء أحصيناه في إمام مبين. واضرب لهم مثلا أصحاب

هو الفوز العظيم لمثل هذا فليعمل العاملون أذلك خير

الصالحات وقليل ما هم وظن داود أنما فتناه فاستغفر

ولقد فتنا سليمان وألقينا على كرسيه جسداً.

وخذ بيدك ضغثا فاضرب به ولا تحنث إنا وجدناه صابرا نعم العبد

أنتم قدمتم.

قال فالحق والحق أقول لأملأن جهنم منك ومن تبعك منهم

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ മധുരതരമായ പാരായണം നിർവഹിച്ചത്
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവന്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം, സൂറ അൽ അഅല. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബഊസ് റഹ്മത്തൻ ലിൽ ആലമീൻ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. അടുത്തത് സൂറത്തുൽ അഅലയാണ്. ഈ സൂറത്തും ജുമാ നമസ്കാരത്തിൽ നമ്മൾ ഓതുന്നതാണ്, അതുപോലെ വിത്തറിലും ഒക്കെ ഓതുന്ന സൂറത്താണ്. നമുക്ക് അതിലെ തജ്വീദിൻ്റെ നിയമങ്ങൾ വന്ന ഭാഗങ്ങൾ നോക്കാം. സുബ്ഹ ഇസ്മ റബ്ബിക അലഅല അല്ലദീ ഖലഖ ഫസവ അല്ലദീ ഖദ്ദറ ഫഹദ അല്ലദീ അഖ്റജ. മദ് മുംഫസിലാണ്. പിന്നെ ഫജഅലഹു ചെറിയൊരു വാവിൻ്റെ ഉച്ചാരണം മാഹാക്ക് ശേഷം വേണം. പിന്നെ ഖുസാഅൻ, മദ് മുത്തസിലാണ്, നിർബന്ധമായും നീട്ടണം. പിന്നെ തൻവീന് ശേഷം ഹംസയാണ്. തൻവീന് ശേഷം ഹംസ വന്നാൽ ഇൽഹാർ ഒട്ടും കുന്നത്തില്ലാതെ ഉച്ചരിക്കുക. സനുഖ്രിഉക ഫലാ തൻസ, നൂനുസാക്കിനക്ക് ശേഷം സീനാണ്. നൂനുസാക്കിനക്ക് ശേഷം സീനാവുമ്പോൾ തൻസ എന്നല്ല തൻസ. അപ്പം അത്തരം സ്ഥലങ്ങളിൽ ശ്രദ്ധിക്കട്ടോ. തൻസ ഇല്ലാ മാഷാ അല്ലാഹ്. ഷാ മദ് മുത്തസിൽ നിർബന്ധമായി നീട്ടണം. إنه يعلم الجهر وما يخفى ونيسرك لليسرى فذكر راك تفخيم بارلا ترقي كودول را فذكر إن نفعت رند نون أدت ونن أبو رند آمت ده شد قدت قرآن لكانا أبو أده نل غنة تودغودي وچريك سيذكر من يخشى من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيى قد أفلح من تزكى. نون ساكنة الشاشم تايان إخفاء

0: هذا لفي الصحف الأولى.
1: إن هذا لفي الصحف الأولى.
0: صحف إبراهيم وموسى.
1: صحف إبراهيم وموسى.
2: ഇതില് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബൽ തുസിറൂന ഹയാത്ത ദുന്യ, നൂനുസാക്കിനക്ക് ശേഷം യാ ആണ്. അത് പൊതുനിയമത്തിൽ നിന്ന് പുറത്തുള്ള ഒരു ഖിറാത്താണ്. അതായത് നൂനുസാക്കിനക്ക് ശേഷം യാ വന്നാൽ ഇദ്ഗാം ബിഗുന്നയാണ്, ഇദ്ഗാം ബിഗുന്ന. എന്നാൽ ഇത് അങ്ങനെയല്ല ഉച്ചരിക്കേണ്ടത്. ഏതാനും പദങ്ങൾ അങ്ങനെയല്ല നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് സിൻവാൻ, അവൻ നൂനുസാക്കിനക്ക് ശേഷം വാവാണ്. കൻവാൻ, ദുന്യ, ബുന്യാൻ, ഇത്രയും വാക്കുകൾ അത് ഇൽഹാറായിക്കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. അത് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഈ സൂറത്തിൽ അങ്ങനൊരു ആയത്തുള്ളത് നമ്മൾ ശ്രദ്ധയിൽ പെടുത്തുകയാണ്. അള്ളാഹു ഖുർആൻ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും അത് ഓതുകയും പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന നല്ല വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് പാരായണ പഠനം സൂറ അൽ അഅ്ല. ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
4: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ അന്നിസയിലെ 64 മുതൽ 69 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ തുനൈചി.

0: وحسن أولئك رفيقا
1: وحسن أولئك رفيقا.
2: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ നിസായിലെ 64 മുതൽ 69 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈചി.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിൽ നിന്നും ഏതാനും ഭാഗങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു ബക്കറയിലെ 177-ാമത് വചനം നാം പഠിക്കുന്നു.
1: വചനം 177. ലൈസ, അല്ല. അൽ ബിർറ, പുണ്യം, നന്മ. അന്തുവല്ലു, നിങ്ങൾ തിരിക്കൽ. വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങളെ. ഖിബല, നേരെ, നേർക്ക്. അൽ മശ്രിഖി, ഉദയസ്ഥാനത്തിൻ്റെ, കിഴക്കിൻ്റെ. വൽ മഗ്‌രിബി, അസ്തമനസ്ഥാനത്തിൻ്റെയും പടിഞ്ഞാറിൻ്റെയും. വലാകിന്ന, പക്ഷേ, എങ്കിലും, എന്നാൽ. അൽ ബിർറ, പുണ്യം, പുണ്യവാൻ. നന്മ, നന്മ ചെയ്യുന്നവൻ. മൻ, യാതൊരുവനാണ്, യാതൊരുവൻ്റെയാണ്. ആമന, അവൻ വിശ്വസിച്ചു. ബില്ലാഹി, അല്ലാഹുവിൽ. വൽയൗമിൽ ആഖിരി, അന്ത്യദിനത്തിലും. വൽ മലായികത്തി, മലക്കുകളിലും. വൽ കിതാബി, വേദഗ്രന്ഥത്തിലും. വൻ നബിയീന, പ്രവാചകന്മാരിലും. വ ആത, കൊടുക്കുകയും ചെയ്തു. അൽ മാല, ധനം. അലാ ഹുബ്ബിഹി, അതിനോട് പ്രിയത്തോടെ. ദവിൽ ഖുർബ, അടുത്ത ബന്ധമുള്ളവർക്ക്, കുടുംബ ബന്ധം ഉള്ളവർക്ക്. വൽ യതാമ, അനാഥകൾക്കും. വൽ മസാകീന, അഗതികൾക്കും. വബിനസ്സബീലി, വഴിപോക്കനും. വസ്സായിലീന, ചോദിക്കുന്നവർക്കും. വഫിർ റഖാബി, അടിമകളിലും. വ അഖാമ, അവൻ നിലനിർത്തുകയും ചെയ്തു. അസ്സലാത, നമസ്കാരം. വ ആതസ്സകാത, സകാത്ത് കൊടുക്കുകയും ചെയ്തു. വൽ മൂഫൂന, നിറവേറ്റുന്നവരും. ബി അഹ്ദിഹിം, തങ്ങളുടെ കരാറിനെ, ഉടമ്പടിയെ, പ്രതിജ്ഞയെ. ഇദാ അഹദു, അവർ കരാർ ചെയ്താൽ, ഉടമ്പടി, പ്രതിജ്ഞ ചെയ്താൽ. വസ്സാബിരീന, ക്ഷമിക്കുന്നവരും. വിശേഷിച്ച്. ഫിൽ ബഇസാഇ, വിഷമതയിൽ, ദുരിതാവസ്ഥയിൽ. വദ്ദറായി, കഷ്ടപ്പാടിലും. വഹീനൽ ബഅസി, സങ്കടത്തിൻ്റെ അവസരത്തിലും, യുദ്ധത്തിൻ്റെ അവസരത്തിലും. ഉലായിക, അക്കൂട്ടർ. അല്ലദീന സദഖു, സത്യം പറഞ്ഞവരത്രേ. വ ഉലായിക, അക്കൂട്ടർ. ഹും, അവർ തന്നെ. അൽ മുറ്റഖൂൻ, സൂക്ഷ്മതയുള്ളവർ, ഭയഭക്തന്മാർ.

0: നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങളെ ഉദയസ്ഥാനത്തിൻ്റെയും അസ്തമനസ്ഥാനത്തിൻ്റെയും നേർക്ക് അഥവാ കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഇരിക്കുന്നതല്ല പുണ്യം. പക്ഷേ പുണ്യവാൻ എന്നാൽ യാതൊരുവനാണ്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലും അവൻ വിശ്വസിച്ചു. ധനം അതിനോട് പ്രിയമുള്ളതോടെ തന്നെ കുടുംബബന്ധമുള്ളവർക്കും അനാഥ കുട്ടികൾക്കും അഗതികൾക്കും വഴിപോക്കനും ചോദിച്ചു വരുന്നവർക്കും അടിമകളുടെ വിഷയത്തിലും അവൻ കൊടുക്കുകയും ചെയ്തു. നമസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ളവനാണ്, അതെ, കരാർ ചെയ്താൽ തങ്ങളുടെ കരാർ നിറവേറ്റുന്നവരും.
1: വിശേഷിച്ച് വിഷമതയിലും കഷ്ടതയിലും യുദ്ധത്തിൻ്റെ അവസരത്തിലും ക്ഷമ കൈക്കൊള്ളുന്നവരും. അക്കൂട്ടരെത്രേ സത്യം പറഞ്ഞവർ, അക്കൂട്ടർ തന്നെയാണ് സൂക്ഷ്മതയുള്ള അഥവാ ഭയഭക്തരായുള്ളവരും.
2: വചനം 177 വിശദീകരണം. ബിർറ് എന്നാൽ പുണ്യം, നല്ല കാര്യം എന്നൊക്കെയാണ് അർത്ഥം. പുണ്യവാൻ, നന്മ ചെയ്യുന്നവൻ എന്നീ അർത്ഥങ്ങളിലും അതേ വാക്ക് ഉപയോഗിക്കപ്പെടും. ഈ വചനത്തിലും താഴെ 189 വചനത്തിലും ഈ രണ്ടർത്ഥത്തിൽ അത് ഉപയോഗിച്ചിരിക്കുന്നു. ഇതുപോലെയുള്ള മറ്റൊരു പദമാണ് അദിൽ അഥവാ നീതി എന്നും നീതിമാൻ എന്നുമുള്ള അർത്ഥങ്ങളിൽ ഇതും ഉപയോഗിക്കാറുണ്ട്. ഉദയസ്ഥാനത്തിൻ്റെയും അസ്തമന സ്ഥാനത്തിൻ്റെയും നേരെ തിരിയുക അഥവാ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിയുക എന്ന് പറഞ്ഞത് ഖിബ്ലമാറ്റത്തെ ചൊല്ലി വേദക്കാർ പുറപ്പെടുവിച്ച ആക്ഷേപങ്ങളെ സൂചിപ്പിക്കുന്നുവെന്ന് ചിലരും, അതല്ല ഉപമാലങ്കാര രൂപത്തിൽ പറഞ്ഞതാണെന്ന് ചിലരും അഭിപ്രായപ്പെട്ടു കാണാം. രണ്ടായാലും ഈ വചനത്തിലടങ്ങിയ ആശയത്തിൻ്റെ ചുരുക്കം ഇതാണ്: ഒരു നിശ്ചിത ഭാഗത്തേക്ക് തിരിയുക പോലെയുള്ള ചില ബാഹ്യമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതുകൊണ്ട് ഒരാൾ പുണ്യവാനും സദ്വൃത്തനും ആകുന്നതല്ല. ഇന്ന ഭാഗത്തേക്ക് തിരിയണമെന്ന് അള്ളാഹു കൽപ്പിക്കുമ്പോൾ അത് നിർബന്ധമായി തീരുന്നുവെന്നല്ലാതെ അതുകൊണ്ട് മാത്രം പുണ്യം നേടുക സാധ്യമല്ല. ഒരാൾ പുണ്യവാനായി തീരണമെങ്കിൽ അവൻ വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം വിശ്വസിക്കുകയും അനുഷ്ഠിക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം അനുഷ്ഠിക്കുകയും വേണം. വിശ്വാസകാര്യങ്ങളിൽ പ്രധാനമായവ ഇവയാണ്: ഒന്ന്, അള്ളാഹുവിലുള്ള വിശ്വാസം, അതായത് അള്ളാഹുവിൻ്റെ അസ്തിത്വം, ഏകത്വം, അധികാരാവകാശങ്ങൾ, ഉത്കൃഷ്ട ഗുണങ്ങൾ എന്നിവയിലെല്ലാം വിശ്വസിക്കുക. രണ്ട്, അന്ത്യനാളിലുള്ള വിശ്വാസം, അതായത് ഐഹിക ജീവിതത്തിനു ശേഷം രണ്ടാമതൊരു ജീവിതം കൂടിയുണ്ട്. ഈ ജീവിതത്തിൽ ചെയ്ത സകല കർമ്മങ്ങളെക്കുറിച്ചും അവിടെ വെച്ച് ചോദ്യം ചെയ്യപ്പെടുകയും പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും. സൽക്കർമ്മികൾക്ക് രക്ഷയും ദുഷ്കർമ്മികൾക്ക് ശിക്ഷയുമായിരിക്കും ഫലം. ആദ്യായ വിശ്വാസം. മൂന്ന്, മലക്കുകളിലെ വിശ്വാസം. മലക്കുകൾ എന്ന ഒരുതരം ആത്മീയ ജീവികളുണ്ട്. അവർ അള്ളാഹുവിൻ്റെ ആജ്ഞയനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അള്ളാഹുവിന് അവർ സ്തോത്ര കീർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഈ ലോകവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അവർ മുഖാന്തരം അള്ളാഹു നടത്താറുണ്ട്. അള്ളാഹുവിനും അവൻ്റെ പ്രവാചകന്മാരായ റസൂലുകൾക്കുമിടയിലുള്ള ദൗത്യവാഹകന്മാർ മലക്കുകളാണ്. എന്നിങ്ങനെയുള്ള വിശ്വാസങ്ങൾ. നാല്, വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം. അള്ളാഹു അവൻ്റെ പ്രവാചകന്മാർക്ക് നൽകിയിട്ടുള്ള വേദഗ്രന്ഥങ്ങളിൽ പൊതുവിലും മൊത്തമായും വിശ്വസിക്കുക. ഖുർആൻ അവസാനത്തെ ഗ്രന്ഥവും ലോകാവസാനം വരെ നിലനിൽക്കുന്നതുമാകൊണ്ട് അതിൽ പ്രത്യേകം വിശദമായും വിശ്വസിക്കുക. അഞ്ച്, നബിമാരിൽ വിശ്വസിക്കുക. പേരറിയപ്പെട്ടവരും അല്ലാത്തവരുമായ മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാരിലും പൊതുവായും അന്ത്യപ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ പ്രത്യേകമായും വിശ്വസിക്കുക. ഇതാണ് വിശ്വാസകാര്യങ്ങളിൽ പ്രധാനമായ വിഷയങ്ങൾ. അൽ ഖലാഖത് അഥവാ അള്ളാഹുവിൻ്റെ വിധിവ്യവസ്ഥകൾ, സ്വർഗനരകങ്ങൾ, ആദ്യായവയിലുള്ള വിശ്വാസങ്ങൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും വിഷയങ്ങളുടെ വിശദാംശങ്ങളിൽ ഉൾപ്പെടുന്നവയത്രേ. അനുഷ്ഠാന പ്രധാനമായ വിഷയങ്ങളിൽ അള്ളാഹു എടുത്തു പറഞ്ഞ ഒന്നാമത്തെ വിഷയം ധനത്തോട് ഇഷ്ടവും സ്നേഹവും ഉണ്ടായിരിക്കെ അത് ചിലവഴിക്കുക എന്നാകുന്നു. ധനത്തിൽ പ്രതിപത്തിയോ മോഹമോ ഇല്ലാത്തവർക്ക് ധനം ചിലവാക്കുന്നതിൽ മടിയുണ്ടാകുകയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ ത്യാഗത്തിൻ്റെ മനസ്ഥിതിയോ പുണ്യസമ്പാദനത്തിൻ്റെ മോഹമോ ഉണ്ടായിരിക്കുന്നതുമല്ല. ധനത്തോടുള്ള പ്രേമം എത്ര കണ്ടുണ്ടോ അതനുസരിച്ചായിരിക്കും അത് നല്ല വിഷയത്തിൽ ചിലവഴിക്കുന്നവൻ്റെ ഉദ്ദേശശുദ്ധി വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുളി ചെയ്തതും: ദാനധർമ്മത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് നീ ധനത്തെ മോഹിച്ചും ദാരിദ്ര്യത്തെ ഭയന്നും കൊണ്ട് ആരോഗ്യവാനും പിശുക്കനുമായിരിക്കെ ചെയ്യുന്ന ദാനധർമ്മമാകുന്നു. ബുഖാരി, മുസ്ലിം. വേറൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു: നിങ്ങൾ ഇഷ്ടപ്പെടുന്നവയിൽ നിന്ന് ചിലവഴിക്കുന്നതുവരെ നിങ്ങൾ പുണ്യം പ്രാപിക്കുകയില്ല. അധ്യായം 3 വചനം 92. ഇതിനേക്കാൾ കുറച്ചുകൂടി കവിഞ്ഞ നിലപാടാണ് സ്വന്തം നിലക്ക് അത്യാവശ്യമുണ്ടായിരുന്നിട്ട് പോലും മറ്റുള്ളവരുടെ ആവശ്യത്തിന് മുൻഗണന നൽകൽ. ഇത് അൻസാരികളായ സ്വഹാബികളുടെ ഒരു വിശിഷ്ട ഗുണമായി സൂറത്തുൽ ഹശറിൽ അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നത് കാണാം. അധ്യായം 59 വചനം 9. ധനം ചിലവഴിക്കേണ്ട മാർഗങ്ങൾ കൂടി അള്ളാഹു വ്യക്തമാക്കിയിരിക്കുന്നു. ചിലവഴിക്കുന്നവന്റെ മനഃസ്ഥിതി പോലെ തന്നെ അത് വിനിയോഗിക്കപ്പെടുന്നത് ആരിലാണെന്നും ആർക്കാണ് മുൻഗണന നൽകേണ്ടതെന്നു കൂടി ഗൗനിക്കേണ്ടതുണ്ടെന്നാണ് ഇത് പഠിപ്പിക്കുന്നത്. 1. കുടുംബബന്ധമുള്ളവർ. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പറയുന്നു, സാധുക്കൾക്ക് ധർമ്മം കൊടുക്കുന്നത് ഒരു ധർമ്മമാകുന്നു, ചാർച്ചബന്ധമുള്ളവർക്ക് കൊടുക്കുന്നത് രണ്ടു കാര്യങ്ങളാണ്, ധർമ്മവും ചാർച്ചാബന്ധം പാലിക്കലും. അഹ്മദ്, തിർമദി, നസായി, ഇബ്നു മാജ. 2. യതീം അഥവാ അനാഥകൾ, അതായത് പിതാക്കൾ മരണപ്പെട്ടവരും ഉപജീവനത്തിന് വകയില്ലാത്തവരുമായ കുട്ടികൾ. ഇവരെപ്പറ്റി ഖുർആനും ഹദീസും ശക്തിയായ ഭാഷയിൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള കാര്യം പ്രസിദ്ധമാണല്ലോ. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പറയുകയാണ്, തൻ്റേതോ മറ്റുള്ളവരുടേതോ ആയ യതീമിനെ ഏറ്റെടുക്കുന്നവരും ഞാനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കും. ഇത് പറയുമ്പോൾ തിരുമേനി ചൂണ്ടാണി വിരലും നടുവിരലും വിടർത്തി പിടിച്ചു കാണിക്കുകയും ചെയ്തിരുന്നു. മുസ്ലിം. സ്വന്തം കുടുംബത്തിൽപ്പെട്ടതായാലും അന്യകുടുംബത്തിൽപ്പെട്ടതായാലും ശരി, യതീമിൻ്റെ ഉത്തരവാദിത്വം ഏൽക്കുന്നവന് സ്വർഗത്തിൽ വമ്പിച്ച പദവിയാണുള്ളതെന്നു സാരം. 3. മിസ്കീനുകൾ അഥവാ അഗതികൾ. മിസ്കീൻ എന്നാൽ ആരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ പ്രസ്താവിച്ചു കാണാം. ഹദീസിൻ്റെ സാരം ഇപ്രകാരമാകുന്നു, ഒരു കാരക്കയോ രണ്ട് കാരക്കയോ ഒരു പിടി ഭക്ഷണമോ രണ്ട് പിടി ഭക്ഷണമോ കിട്ടിയാൽ മടങ്ങുമാറ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഈ ആളുകൾക്കല്ല മിസ്കീൻ എന്ന് പറയുന്നത്. എന്നാൽ മറ്റൊരാളെ ആശ്രയിക്കാതിരിക്കത്തക്ക ധനം കയ്യിലില്ലാതിരിക്കുകയും മറ്റുള്ളവരിൽ നിന്ന് വല്ല ദാനധർമ്മവും കിട്ടത്തക്ക വണ്ണം തൻ്റെ സ്ഥിതി മറ്റുള്ളവർക്ക് മനസ്സിലാകാതിരിക്കുകയും ചെയ്യുന്നവരാണ് മിസ്കീൻ. ബുഖാരി, മുസ്ലിം. അഥവാ ബുദ്ധിമുട്ടും തിടുക്കവും ഉണ്ടെങ്കിലും അത് മറ്റുള്ളവരെ അറിയിക്കാതെ അഭിമാനം കാത്തു സൂക്ഷിച്ചു വരുന്നവൻ എന്നു താല്പര്യം. 4. വഴിപോക്കൻ, അതായത് സ്വദേശത്തേക്ക് തിരിച്ചു പോകുവാൻ വകയില്ലാതെ ബുദ്ധിമുട്ടുന്ന യാത്രക്കാരൻ, വേണ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി യാത്രക്കൊരുങ്ങിയവൻ, നിരാശ്രയരായ വിദേശികൾ മുതലായവർ. 5. ചോദിച്ചു വരുന്നവർ. യാചിക്കുന്ന സമ്പ്രദായം മാന്യന്മാർക്ക് യോജിച്ചതല്ല. ഇസ്ലാമാണെങ്കിൽ വളരെയധികം വെറുക്കുന്ന ഒരു കാര്യവുമാകുന്നു അത്. നേരെ മറിച്ച് യാചിച്ചു വരുന്നവരെപ്പറ്റി ചുഴിഞ്ഞന്വേഷണം നടത്തി വഷളാക്കി വിടുവാൻ ശ്രമിക്കുന്നതും ഒന്നും കൊടുക്കാതെ നല്ല വാക്കെങ്കിലും പറയാതെ വിരട്ടി അയക്കുന്നതും അങ്ങനെ തന്നെ. ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിട്ടുള്ളത് ശ്രദ്ധേയമാകുന്നു, ചോദിച്ചു വന്നവന് ഒരവകാശമുണ്ട്, അവൻ കുതിരപ്പുറത്ത് വന്നിരുന്നാലും ശരി. അഹമ്മദ്, അബൂദാവൂദ്. സജ്ജനങ്ങളുടെ ഗുണങ്ങളെ എടുത്തു പറയുന്ന കൂട്ടത്തിൽ അവരുടെ സ്വത്തുക്കളിൽ ചോദിക്കുന്നവരും അഥവാ ചോദിക്കുവാൻ തടസ്സം നേരിട്ടവനും അവകാശമുണ്ടായിരിക്കും. അധ്യായം 51 വചനം 19. അധ്യായം 70 വചനം 24-25 എന്ന് അള്ളാഹുവും പറയുന്നു. 6. അടിമകളുടെ വിഷയത്തിൽ, അതായത് അടിമകളെ മോചിപ്പിക്കുക, അവരുടെ മോചനത്തിനും രക്ഷയ്ക്കും സഹായകമാകുന്ന സംരംഭങ്ങളിൽ ധനസഹായം ചെയ്യുക മുതലായവ. ഇക്കാര്യവും ഖുർആനിലും ഹദീസിലും വളരെയധികം പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതത്രേ. അനുഷ്ഠാന കാര്യങ്ങളിൽ രണ്ടാമത്തെ വിഷയം നമസ്കാരം നിലനിർത്തലും മൂന്നാമത്തേത് സക്കാത്ത് കൊടുക്കലുമാണ്. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഖുർആൻ വചനങ്ങളും നബി വചനങ്ങളും നിരവധിയാണ്. രണ്ടിനും ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള പ്രാധാന്യം രണ്ടിലും വീഴ്ച വരുത്തുന്നവർക്കിടയിൽ പോലും പ്രസിദ്ധമാണ്. നാലാമത്തെ വിഷയം കരാർ ചെയ്താൽ അത് നിറവേറ്റുകയാണ്. ഇതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. കപട വിശ്വാസിയുടെ ലക്ഷണങ്ങൾ കളവു പറയലും വാഗ്ദത്തം ലംഘിക്കലും വിശ്വാസവഞ്ചനയും എന്നിങ്ങനെ മൂന്നെണ്ണമാണെന്നുള്ള സുപ്രസിദ്ധ നബിവചനം മാത്രം മതി ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കുവാൻ. അഞ്ചാമത്തേത് ക്ഷമയാണ്. ക്ഷമയും തന്നെ ധാരാളക്കണക്കിൽ ഖുർആനിലും ഹദീസിലും പരാമർശ വിഷയമാകുന്നു. ക്ഷമിക്കുന്നവരെപ്പറ്റി പ്രസ്താവിച്ചപ്പോൾ അതിൻ്റെ മുമ്പുള്ള വാക്യങ്ങളിൽ തുടർന്നു പോന്ന വ്യാകരണ ശൈലിയിൽ അല്പം ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ക്ഷമിക്കുന്നവരെപ്പറ്റി വിശേഷിച്ചും ഓർമ്മിപ്പിക്കുന്നു എന്നർത്ഥം വരാറുമുള്ള ഒരു പ്രത്യേക ശൈലി അള്ളാഹു സ്വീകരിച്ചതും ശ്രദ്ധേയമാകുന്നു. അറബി വ്യാകരണത്തിൽ അല്പ പരിചയമുള്ളവർക്ക് ഇത് വേഗം മനസ്സിലാകും. ക്ഷമ കൈക്കൊള്ളേണ്ടത് എപ്പോഴാണെന്നും അള്ളാഹു വ്യക്തമാക്കിയിരിക്കുന്നു. അതെ, വിഷമാവസ്ഥയിലും കഷ്ടാവസ്ഥയിലും അഥവാ ദാരിദ്ര്യം തുടങ്ങിയ ബുദ്ധിമുട്ടുകളിലും രോഗം പോലെയുള്ള കഷ്ടനഷ്ടങ്ങളിലുമെല്ലാം തന്നെ. കൂട്ടത്തിൽ വളരെ ഗൗരവപ്പെട്ടതും സത്യവിശ്വാസികൾക്ക് നേരിടേണ്ടി വരുന്നതുമായ ഒരു ഘട്ടമാണല്ലോ യുദ്ധാവസരം. അതുകൊണ്ട് അത് പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തിരിക്കുന്നു. പുണ്യപ്രധാനങ്ങളായ വിശ്വാസാനുഷ്ഠാന കാര്യങ്ങൾ യഥാവിധി സ്വീകരിച്ചു വരുന്നവർക്ക് അവസാനമായി രണ്ടു സാക്ഷ്യപത്രങ്ങളും അള്ളാഹു നൽകിയിരിക്കുന്നു. 1. ഉലായിക്കല്ലദീന സദഖു, അവരാണ് സത്യം പറഞ്ഞവർ എന്നും, രണ്ട് വഉലായിക ഹുമുൽ മുത്തഖൂൻ, അവർ തന്നെയാണ് മുത്തഖീങ്ങളും എന്നും. അതെ, വിശ്വാസം സാക്ഷാത്കരിച്ചവരും വിശ്വാസികളാണെന്ന വാദം പ്രവർത്തന മുഖേന സത്യമായി പുലർത്തിയവരും അവരാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് സൂക്ഷ്മത പാലിക്കുകയും പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഭയഭക്തരായി തീരുകയും ചെയ്ത യഥാർത്ഥ പുണ്യവാന്മാരും അവരാണ് എന്നു സാരം. ഇങ്ങനെയുള്ള പുണ്യവാന്മാരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ.
3: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. ഇന്ന് നാം പഠിച്ചത് സൂറത്തു ബക്കറയിലെ 177-ാമത് വചനമാണ്.
4: പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസ്ഉകൾ പൂർണ്ണമായും പാരായണം നിർവഹിക്കപ്പെടുന്ന ഖത്മുൽ ഖുർആൻ പരിപാടിയിൽ ഇപ്പോൾ പാരായണം നിർവഹിക്കുന്നത് അൽ ഹാഫിൽ സലാഹ് അൽ ഹാഷിം.

മാഷാ ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഖത്മുൽ ഖുർആൻ പാരായണം നിർവഹിച്ചത് അൽ ഹാഫിൽ സലാഹ് അൽ ഹാഷിം.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.

0: തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാഖ്യാനം തഫ്സീർ അമാനി പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്ത് യൂസുഫിലെ 46 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
1: വചനം 46. യൂസുഫേ, അയ്യുഹസ് സുദ്ദീഖു, ഹേ സത്യസന്ധ, അഫ്തിന, ഞങ്ങൾക്ക് വിധി നൽകണം. ഫീ സബ്ഇ, ഏഴിൽ അഥവാ ഏഴിന്റെ കാര്യത്തിൽ, ബഖറാത്തിൻ, പശുക്കൾ, സിമാനിൻ, തടിച്ചു കൊഴുത്ത, യഅ്കുലുഹുന്ന, അവയെ തിന്നുന്നു, സബ്ഉൻ, ഏഴെണ്ണം, ഇജാഫുൻ, മെലിഞ്ഞവ, വസബ്ഇ, ഏഴിലും അഥവാ ഏഴിന്റെയും, സുംബുലാത്തിൻ, കതിരുകൾ, ഖുദ്രിൻ, പച്ചയായ, വഉഖറ, വേറെയും ഏഴ്, യാബിസാത്തിൻ, ഉണങ്ങിയവ, ലഅല്ലി, ഞാനായേക്കാം അഥവാ ആകുവാൻ വേണ്ടി, അർജിഉ, ഞാൻ മടങ്ങും, ഇലന്നാസി, മനുഷ്യരിലേക്ക്, ലഅല്ലഹും, അവരാകുവാൻ വേണ്ടി അഥവാ അവർ ആയേക്കാം, യഅലമൂൻ, അവർ അറിയും. يوسف أيها الصديق أفتنا في سبع بقرات سمان يأكلهن سبع عجاف

0: الناس لعلهم يعلمون.
1: അവൻ പറഞ്ഞു, യൂസുഫ്, ഹേ സത്യസന്ധ, ഏഴു തടിച്ചു കൊഴുത്ത പശുക്കളെ മെലിഞ്ഞ ഏഴ് പശുക്കൾ തിന്നുന്നതിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വിധി പറഞ്ഞു തരണം. ഏഴ് പച്ച ധാന്യക്കതിരുകളുടെയും വേറെ ഏഴ് ഉണങ്ങിയവയുടെയും കാര്യത്തിലും എനിക്ക് ആ മനുഷ്യരുടെ അടുക്കലേക്ക് അവർക്കറിയുവാൻ വേണ്ടി അതും കൊണ്ട് മടങ്ങിച്ചെല്ലാമല്ലോ.
2: വചനം 47. ഖാല, അദ്ദേഹം പറഞ്ഞു, തസ്റഊന, നിങ്ങൾ കൃഷി ചെയ്യണം, സബഅ സിനീന, ഏഴു കൊല്ലങ്ങൾ, ദഅബൻ, പതിവായി അഥവാ തുടർച്ചയായി, ഫമാ ഹസത്തും, എന്നിട്ട് നിങ്ങൾ കൊയ്തെടുത്തത്, ഫദറൂഹു, അതിനെ നിങ്ങൾ വിട്ടേക്കുക, ഫീ സുംബുലിഹി, അതിൻ്റെ കതിരിൽ, ഇല്ലാ ഖലീലൻ, അല്പമൊഴികെ, മിമ്മാ തഅ്കുലൂൻ, നിങ്ങൾ തിന്നുന്നതിൽ നിന്നുള്ള.

0: അദ്ദേഹം അഥവാ യൂസുഫ് പറഞ്ഞു, നിങ്ങൾ 7 കൊല്ലം പതിവായി കൃഷി ചെയ്യും അഥവാ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ കൊയ്തെടുക്കുന്നതിനെ അതിന്റെ കതിരിൽ തന്നെ നിങ്ങൾ വിട്ടേക്കുവിൻ, നിങ്ങൾ തിന്നു കഴിക്കുന്നതിൽപ്പെട്ട അല്പമൊഴികെ.
1: വചനം 48. സുമ്മയതി, പിന്നെ വരും, മിമ്പഅതിദാലിക, അതിന്റെ ശേഷം, സബ്ഉൻ ഷിദാദുൻ, കഠിനങ്ങളായ 7 കൊല്ലം, യഅകുൽന, അവ തിന്നും, മാ ഖദ്ദംതും, നിങ്ങൾ മുമ്പ് ചെയ്തു വെച്ചത്, ലഹുന്ന, അവയ്ക്കായി, ഇല്ലാ ഖലീലൻ, അല്പമൊഴികെ, മിമ്മ തുഹ്സിനൂൻ, നിങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിൽപ്പെട്ട.

0: പിന്നീട് അതിനുശേഷം കഠിനങ്ങളായ 7 കൊല്ലം വരും. അവ അഥവാ ആ കൊല്ലങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മുൻകൂട്ടി സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതുമൊക്കെ അവ തിന്നു തീർക്കുന്നതാണ്. നിങ്ങൾ കാത്തു സൂക്ഷിച്ചു വെക്കുന്നതിൽപ്പെട്ട അല്പമൊഴികെ.
1: വചനം 49. തുമ്മയതീ, പിന്നെ വരും, മിമ്പാതി, ശേഷം, ദാലിക, അതിന്റെ, ആമുൻ, ഒരു സംവത്സരം അഥവാ ഒരു വർഷം, ഫീഹി, അതിൽ, യുഗാസു, സഹായം നൽകപ്പെടും അഥവാ മഴ കിട്ടും, അന്നാസു, മനുഷ്യർക്ക്, വഫീഹി, അതിൽ, യാസിറൂൻ, അവർ പിഴിഞ്ഞെടുക്കുകയും ചെയ്യും.

0: പിന്നെ അതിനുശേഷം ഒരു സംവത്സരം വരും, അതിൽ മനുഷ്യർക്ക് മഴമൂലം രക്ഷ നൽകപ്പെടും. അതിൽ അവർ പിഴിഞ്ഞെടുക്കുക അഥവാ ആട്ടിയെടുക്കുകയും ചെയ്യും.
1: പാനീയകാര്യസ്ഥൻ കാരാഗ്രഹത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ അടുക്കലേക്ക് അയക്കപ്പെട്ടു. അവൻ ചെന്ന് അദ്ദേഹത്തോട് രാജാവിന്റെ സ്വപ്നത്തിന് വ്യാഖ്യാനം നൽകുവാൻ അപേക്ഷിച്ചു. ഇത്രയും കാലം തന്നെ വിസ്മരിച്ച ശേഷം ഇപ്പോൾ ഈ ഒരാവശ്യം നേരിട്ടപ്പോൾ മാത്രം തന്നെക്കുറിച്ച് ഓർമ്മ വന്നതിനെപ്പറ്റി പ്രതിഷേധിക്കാതെ വേഗം അവന് മറുപടി കൊടുത്തു. 7 തടിച്ച പശുക്കൾ നിലം ഉഴുത് കൃഷി ചെയ്യുവാൻ പറ്റുന്ന 7 വർഷങ്ങളെയും പച്ചക്കതിരുകൾ 7 കൊല്ലത്തെ ക്ഷേമത്തെയും സമൃദ്ധമായ വിളവിനെയും 7 ഉണങ്ങിയ കതിരുകൾ 7 കൊല്ലത്തെ ക്ഷാമത്തെയും വരൾച്ചയെയും കുറിക്കുന്നു. അതുകൊണ്ട് ആദ്യത്തെ 7 കൊല്ലം നന്നായി കൃഷി നടത്തണം. അന്ന് കൊയ്തെടുക്കുന്ന ധാന്യം നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി കതിരോടെ സൂക്ഷിച്ചു വെക്കണം. ഭക്ഷ്യാവശ്യങ്ങൾ കഴിവതും ചുരുക്കി ബാക്കിയെല്ലാം പിന്നേക്ക് കരുതി വെക്കണം. പിന്നീട് വരുന്ന 7 ക്ഷാമത്തിന്റെ വർഷങ്ങളിൽ ആ സൂക്ഷിക്കപ്പെട്ട ധാന്യം ഉപയോഗപ്പെടുത്താം. വിത്തിനും മറ്റുമായി അല്പം കരുതി വെച്ച് ബാക്കിയൊക്കെ അന്ന് ഉപയോഗിക്കാം. പഞ്ഞത്തിന്റെ വർഷങ്ങൾ കഴിയുന്നതോടെ ഇഷ്ടം പോലെ മഴയും മറ്റും ലഭിച്ചു സുഖകരമായ വർഷമായിരിക്കും ലഭിക്കുക. അക്കൊല്ലം കൃഷികളെല്ലാം നന്നായി വിളയും. മുന്തിരിയിൽ നിന്ന് കള്ളും ഒലീവിൽ നിന്ന് എണ്ണയും കരിമ്പിൽ നിന്ന് ശർക്കരയുമൊക്കെ ആട്ടിയും പിഴിഞ്ഞും എടുക്കുകയും ചെയ്യാം. ഇതായിരുന്നു ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനവും പൊരുളും. തന്റെ രാഷ്ട്രത്തിന്റെ തന്നെ ഭാവിയെ ബാധിക്കുന്ന ഈ മഹത്തായ വ്യാഖ്യാന വിവരം കേട്ടറിഞ്ഞപ്പോൾ ഈ വ്യാഖ്യാനകർത്താവിനെ അഥവാ യൂസഫ് നബി അലൈഹിസ്സലാമയെപ്പറ്റി രാജാവ് കൂടുതൽ അന്വേഷിച്ചറിയുകയും കാണുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുക സ്വാഭാവികമാണല്ലോ.
2: വചനം 50. വഖാല, പറയുകയും ചെയ്തു. അൽ മലിക്കു, രാജാവ്. ഇഅ്തൂനീ, നിങ്ങൾ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. ബിഹി, അവനെ. ഫലമ്മാ ജാഅഹു, അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നപ്പോൾ. അർറസൂലു, ദൂതൻ. ഖാല, അദ്ദേഹം പറഞ്ഞു. ഇർജിഅ, നീ മടങ്ങുക. ഇലാ റബ്ബിക, നിന്റെ യജമാനനിലേക്ക്. ഫസ്അൽഹു, എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുക. മാബാലു, നിലപാടെന്താണ്. അന്നിസ്വതി, സ്ത്രീകളുടെ. അല്ലാത്തി ഖത്തഅന, മുറിപ്പെടുത്തിയ. ഐദിയഹുന്ന, അവരുടെ കൈകളെ. ഇന്ന റബ്ബി, നിശ്ചയമായും എന്റെ റബ്ബ്. ബിക്കൈദിഹിന്ന, അവരുടെ തന്ത്രത്തെപ്പറ്റി. അലീം, അറിയുന്നവനാണ്. വഖാലൽ

0: രാജാവ് പറയുകയും ചെയ്തു, അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കൽ രാജാവിന്റെ ദൂതൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ നിന്റെ യജമാനന്റെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുക. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കുക, തങ്ങളുടെ കൈകൾ മുറിപ്പെടുത്തിയ ആ സ്ത്രീകളുടെ നിലപാടെന്താണെന്ന്. നിശ്ചയമായും എന്റെ റബ്ബ് അവരുടെ തന്ത്രത്തെപ്പറ്റി അറിയുന്നവനാണ്.
1: യൂസുഫ് അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ടുവരാൻ രാജാവ് ദൂതനെ അയച്ചു. ദൂതൻ വന്ന മാത്രയിൽ തന്നെ തടവിൽ നിന്ന് പുറത്തു പോരാൻ അദ്ദേഹം തയ്യാറില്ലായിരുന്നു. ഒരു സംശയിക്കപ്പെട്ട കേടിയായിക്കൊണ്ട് അഥവാ കൊള്ളരുതാത്തവനായിക്കൊണ്ട് രാജസന്നിധിയിൽ ചെല്ലാതെ തന്റെ യഥാർത്ഥ സ്ഥിതി രാജാവ് അറിഞ്ഞുകൊണ്ടായിരിക്കണം അതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. മുമ്പ് തന്റെ കാരണത്താൽ കൈകൾ മുറിപ്പെടുത്തുകയും അതിനെ തുടർന്ന് അസീസിന്റെ ഭാര്യയ്ക്ക് പിന്തുണ നൽകുകയും ചെയ്തിരുന്ന ആ സ്ത്രീകളുമായി ഒരു സത്യാന്വേഷണം നടത്തി തന്റെ നിരപരാധിത്വവും പരിശുദ്ധിയും പരസ്യമായി രാജാവിനും മറ്റും ബോധ്യപ്പെട്ട ശേഷമേ താൻ പുറത്തു പോകേണ്ടതുള്ളൂവെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. അദ്ദേഹത്തിന്റെ മാന്യതയും ധീരതയും ദൃഢമനസ്കതയും ഇതിൽ നിന്നു വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ അതിങ്ങനെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു, യൂസുഫ് അലൈഹി സ്വലാം താമസിച്ചത്ര കാലം ഞാൻ തടവിൽ താമസിച്ചിരുന്നുവെങ്കിൽ ആ വിളിക്കുവാൻ ചെന്നവന്റെ ക്ഷണം ഞാൻ സ്വീകരിക്കുമായിരുന്നു. ബുഖാരി മുസ്ലിം. രാജാവ് അന്വേഷണം നടത്തി.
2: വചനം 51. ഖാല, അദ്ദേഹം പറഞ്ഞു, മാ ഖതുബുകുന്ന, നിങ്ങളുടെ വിശേഷം എന്താണ് അഥവാ നിങ്ങളുടെ കാര്യം എന്താണ്? ഇദ്റാവത്തുന്ന, നിങ്ങൾ വശീകരണ ശ്രമം നടത്തിയപ്പോൾ. യൂസുഫ യൂസുഫിനോട്, അൻ നഫ്സിഹി, അവനു വേണ്ടി അഥവാ അവനെ വശപ്പെടുത്താൻ. ഖുൽന, അവർ പറഞ്ഞു, ഹാശലില്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധി വാഴ്ത്തുന്നു. മാ അലിംന,
3: വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച് അർദ്ധസത്യങ്ങൾ നിറച്ച് ആരോപണങ്ങൾ തൊടുത്തുവിട്ട് അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ടു നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപ്പദം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരജ്ഞങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തനങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന് ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് ഖുർആൻ റേഡിയോയിലിനി മനപ്പാഠം. ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 453-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 453-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായി ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അൻ റേഡിയോയിലിനി ഹറമേൻ ലൈവ്. ഇരു ഹറമുകളിലെ ഫജർ നമസ്കാരത്തിൻ്റെയും മഗ്രിബ് നമസ്കാരത്തിൻ്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക്. ആദ്യമായി മദീനയിലെ ഫജർ നമസ്കാരത്തിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

0: ഹൈറൻ.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ ഫജർ നമസ്കാരത്തിൽ സൂറ ആല ഇമ്രാനിലെ 169 മുതൽ 184 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് അൽ ഖുറാഫി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ അന്നാസിആത്തിലെ 27 മുതൽ 41 കൂടിയ വചനങ്ങളും, തുടർന്ന് സൂറ അബസയിലെ 33 മുതൽ 42 കൂടിയ വചനങ്ങളുമാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ബന്ദർ ബലീല.
1: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശ്വപ്രശസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ മധുരപരമായ ഖുർആൻ പാരായണം കേൾവിക്കാരിലേക്ക് എത്തിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. സൂറത്തു ശുഅറ ഖാരി റഅദുൽ ഖുർദിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ വിശുദ്ധ ഖുർആനിനെ മുഴുവനായും വ്യത്യസ്ത ഖാരികളുടെ ശബ്ദത്തിൽ കേൾക്കാനുള്ള അവസരമാണ് തൻസീൽ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് ലഭിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഖാരി അഹമ്മദ് അൽ അജ്മി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

لهو الفوز العظيم لمثل هذا فليعمل العاملون أذلك خير

الصالحات وقليل ما هم وظن داود أنما فتناه فاستغفر

ولقد فتنا سليمان وألقينا على كرسيه جسدا

وخذ بيدك ضغثا فاضرب به ولا تحنث إنا وجدناه صابرا نعم العبد

مرحبا بهم إنهم صالوا النار. قالوا بل أنتم لا مرحبا بكم أنتم

وما بينهما العزيز الغفار. قل هو نبأ عظيم.

قال فالحق والحق أقول لأملأن جهنم منك ومن من تبعك منهم

അലം തറ അന്നല്ലാഹ അൻസല മിന അസ്സമാഇ മാഅൻ ഫസലകഹു യനാബിഅ ഫിൽ അർദ് ثم يخرج به زرعا مختلفا ألوانه ثم

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ മധുരതരമായ പാരായണം നിർവഹിച്ചത്
1: മതവിജ്ഞാനത്തിന്റെ മാധുര്യം, നേർവഴിയുടെ ഉപദേശങ്ങൾ, സുപഥം. പ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30, ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:35, തിങ്കളാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ സുപഥം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നു ഏറെ ശ്രദ്ധേയമായ ഹൃദയ വസന്തം. ഇന്ന് ഈ ഹൃദയ വസന്തത്തിൽ സൂറത്ത് ഹൂദിലെ 52, 53, 54 വചനങ്ങളുടെ വിവരണമാണ് നാം കേൾക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ബഹുമാനായ ജംഷീർ സ്വറാഹി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا يا هود ما جئتنا ببينة وما نحن بتاركي آلهتنا عن قولك وما نحن لك بمؤمنين. പ്രിയപ്പെട്ട ഹൃദയ വസന്തം ശ്രോതാക്കളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദിലെ 53-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം ആദ് സമുദായത്തിലേക്ക് അല്ലാഹു നിയോഗിച്ച പ്രബോധകൻ. അദ്ദേഹം തൻ്റെ ജനതയെ തൗഹീദിലേക്ക് ക്ഷണിക്കുകയും അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അല്ലാഹുവല്ലാതൊരു ഇലാഹും നിങ്ങൾക്കില്ല, ഉണ്ടെന്ന് നിങ്ങൾ ന്യായീകരിക്കുന്നവയൊക്കെ നിങ്ങൾ വ്യാജമായി കെട്ടിച്ചമച്ച നിങ്ങളുടെ കള്ളദൈവങ്ങളാകുന്നു, ആ ദൈവങ്ങൾ നിങ്ങൾക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ വരുത്തില്ല എന്ന് വ്യക്തമായി മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം അവരെ ഓർമ്മിപ്പിക്കുകയാണ്. ആ ഓർമ്മിപ്പിക്കുമ്പോൾ അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുകയും അല്ലാഹുവിനെ മാത്രം ഇലാഹായി സ്വീകരിക്കുകയും ചെയ്ത് ഇതുവരെ നിങ്ങൾ ചെയ്ത കുറ്റങ്ങൾക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്യുമ്പോൾ അല്ലാഹു നിങ്ങൾക്ക് ആകാശലോകത്ത് നിന്ന് മഴകൾ വർഷിപ്പിക്കുകയും അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വാരിക്കോരി നൽകുകയും അവൻ്റെ ശിക്ഷകളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുകയും ഇപ്പോൾ നിങ്ങൾക്ക് ഭൗതികമായി ലഭിക്കുന്ന നിങ്ങളുടെ ശക്തിയിൽ കൂടുതൽ ശക്തി നൽകുകയും ഒക്കെ ചെയ്യുമെന്ന് അല്ലാഹു മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ തിരിച്ച് ആ ജനതയുടെ പ്രതികരണമാണ് 53-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഖാലു, ആ ജനത പറയുകയാണ്, യാ ഹൂദ്, ഹൂദേ, മാ ജിഅ്തനാ ബിബയ്യിനത്തിൻ, നീ ഞങ്ങൾക്ക് വ്യക്തമായ ഒരു തെളിവും കൊണ്ടുവന്ന് തന്നിട്ടില്ല. വമാനഹനു, ഞങ്ങളല്ല, ബിതാരിക്കി ആലിഹത്തിന, ഞങ്ങളുടെ ദൈവങ്ങളെ വിട്ടുകളയുന്നവരല്ല. അൻ കൗലിഖ്, നിന്റെ വാക്കിനെ കൊണ്ട്, നീ പറഞ്ഞതനുസരിച്ച്. വമാനഹനു, ഞങ്ങളല്ല, ലക്ക ബിമുഅ്മിനീൻ, നിന്നിൽ വിശ്വസിക്കുന്നവരുമല്ല. എത്രമാത്രം അഹങ്കാരം നിറഞ്ഞ, എത്രമാത്രം നിഷേധകരമായ നിലപാടാണ് ആ ജനത സ്വീകരിച്ചത് എന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഭൗതികമായി യാതൊരു പ്രതിഫലവും കൂലിയും നിങ്ങളെനിക്ക് തരേണ്ടതില്ല, നിങ്ങൾ ചെയ്യുന്നത് അബദ്ധമാണ്, അതിഗുരുതരമായ പാപമാണ്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ചിന്താശേഷി കൊണ്ട് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകുന്നതാണ്, ഈ പ്രപഞ്ചത്തിന് ഏകനായ ഒരു ദൈവം മാത്രമേ ഉള്ളൂ, അതാണ് മനുഷ്യബുദ്ധിയുടെ തേട്ടം, ബാക്കി ദൈവങ്ങളാണ് എന്ന് നിങ്ങൾ പറയുന്ന വിഗ്രഹങ്ങളും അല്ലാത്തവയുമൊക്കെ നിങ്ങൾ ജൽപ്പിച്ചുണ്ടാക്കിയ, വ്യാജമായി നിങ്ങൾ പ്രഖ്യാപിച്ച കള്ളദൈവങ്ങൾ മാത്രമാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും അവക്കിടപെടാനോ യാതൊരു സ്വാധീനം ചെലുത്താനോ ഒന്നിനും അവർക്ക് സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നെ നിങ്ങളെങ്ങനെയാണ് അവയെ ആരാധിക്കുന്നതും അവരോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും. പക്ഷേ അവരുടെ ന്യായം, അവർ പറഞ്ഞത്, ഹൂദേ, നീ ഞങ്ങൾക്ക് വ്യക്തമായൊരു തെളിവും കൊണ്ടുവന്ന് തന്നിട്ടില്ല. ഇത് ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയുടെ മാത്രം ഒരു സ്വഭാവമല്ല, ഈ കാലത്തുള്ള എത്രയോ ആളുകൾ ഇതേ നിലപാട് സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഹൂദ് നബിയുടെ മുമ്പ് ജീവിച്ച് പോയ പല നബിമാരുടെയും ജനതയും സ്വീകരിച്ചത്. ഇവിടെ തൊട്ടു മുമ്പ് നൂഹ് നബി അലൈഹി സ്സലാമിൻ്റെ ജനതയുടെ സംസ്കാരം, അവരുടെ മറുപടികൾ ഒക്കെ നമ്മൾ കേട്ടതാണ്. അവസാനം അവരെ അള്ളാഹുവിൻ്റെ ശിക്ഷ കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു. അവരും നൂഹ് നബി അലൈഹി സ്സലാമിനോട് ഇതേപോലെ കുറെ ദുർന്യായങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദിലെ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്തുകളിലൂടെ നമ്മൾ കണ്ടതാണ്. അതേ നിലപാട് തന്നെയാണ് ഈ അഹ്ഖാഫിൻ്റെ ആളുകളും ഹൂദ് നബി അലൈഹി സ്സലാമിനോട് സ്വീകരിക്കുന്നത്. ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാൻ പോണില്ല. ഒമാൻ അഹനു ലക്ക ബിമുഅ്മിനീൻ, ഹൂദെ ഞങ്ങൾ നിന്നിൽ ഒരിക്കലും വിശ്വസിക്കാൻ പോണില്ല. ഇവിടെ അവർ പ്രയോഗിച്ചു നോക്കൂ, ഒമാൻ അഹനു ബിതാരിക്കി ആലിഹത്തിന, ഞങ്ങളുടെ ദൈവങ്ങൾ, അവിടെ ഓരോ ഗോത്രങ്ങൾക്കും കുടുംബങ്ങൾക്കൊക്കെ ദൈവങ്ങളാണ്, ഞങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെ ഒഴിവാക്കാനും പോകുന്നില്ല. എന്താണ് അവരുടെ വാദവും അവരുടെ പിന്നെ ന്യായവും? ഞങ്ങൾ നിന്നെ ശക്തിപ്പെടുത്തുന്നില്ല, മനസ്സിലായില്ലേ എന്ന് അഹങ്കാരം നിറഞ്ഞ, ധിക്കാരം നിറഞ്ഞ ഒരു മറുപടിയാണ് ഹൂദ് നബി അലൈഹി സ്സലാമിൻ്റെ ജനത അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. പക്ഷേ സത്യത്തിൽ പിന്നെ അവരുടെ ജീവിതത്തിൽ അവർക്കൊരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യാത്ത, അവർ പറയുന്നത് കേൾക്കാത്ത, പറയുന്നത് കാണാത്ത, അവരുടെ പിന്നെ ഒരു കാര്യത്തിലും ഇടപെടാൻ കഴിയാത്ത നിർജീവ വസ്തുക്കളായ ഈ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതും എല്ലാത്തിനും കഴിവുള്ള, എല്ലാം കേൾക്കുന്ന, എല്ലാം കാണുന്ന, പിന്നെ ഒരിക്കലും മരിക്കാത്ത, എന്നെന്നും ജീവിക്കുന്ന ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നത് തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് അല്ലേ? ശ്രേഷ്ഠനായ ബുദ്ധിമാനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ഉന്നതിയാണ് അവൻ ഏകനായ ഈ പ്രപഞ്ചത്തിൻ്റെ അജയ്യനായ സൃഷ്ടാവിനെ ആരാധിക്കുന്നതിലൂടെ, അവനോട് മാത്രം പ്രാർത്ഥിക്കുന്നതിലൂടെ, അവനെ റബ്ബായി പ്രഖ്യാപിക്കുന്നതിലൂടെ എത്ര ഉന്നതിയിലേക്കാണ് അവനെത്തുന്നത്. മറിച്ച് മനുഷ്യനേക്കാൾ ദുർബലരായ, ഒന്നും കേൾക്കാത്ത, കാണാത്ത അചേതന വസ്തുക്കളെയും ഒക്കെ ദൈവങ്ങളായി സ്വീകരിച്ച് അവയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് അവരുടെ മുമ്പിൽ നേർച്ച വഴിപാടുകൾ അർപ്പിച്ച് നിന്ദ്യരായി അപമാനിതരായി എത്രമാത്രം താഴ്ന്നവരായി മനുഷ്യൻ്റെ നിലവാരം താഴ്ന്നു പോവുകയാണ്. ഇവിടെയും ഈ മനുഷ്യന്മാരുണ്ടാവുന്ന ഒരു അഹങ്കാരത്തിൻ്റെ, ഞാൻ മനസ്സിലാക്കിയതും ഞാൻ ആചരിച്ചു പോരുന്നതും അതുമാത്രമാണ് ശരിയെന്ന് അപ്പുറവും ഇപ്പുറവും ചിന്തിക്കാത്ത, ആലോചിക്കാത്ത ആളുകളെ നമുക്ക് ഏത് കാലത്തും കാണാൻ പറ്റും. അതാണ് ഹൂദ് നബിയുടെ ജനത സ്വീകരിച്ചത്. ഞങ്ങൾ ഹൂദേ, നീ ഞങ്ങൾക്ക് തെളിവൊന്നും കൊണ്ടുവന്ന് തന്നിട്ടില്ല. ആ കാലു യഹൂദ് മാജി തനാ ബിബയ്യിനത്തിൻ, അതുകൊണ്ട് വമാ നഹ്നു ബിതാരീഖി ആലിഹത്തിന, ഞങ്ങളുടെ ദൈവങ്ങളെ ഞങ്ങളൊരിക്കലും ഒഴിവാക്കുന്നൊരു പ്രശ്നം തന്നെ ഇല്ല. നീ പറയുന്നത് കേട്ടിട്ടുണ്ട്, നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമല്ല എന്ന നിരാശാജനകമായ മറുപടിയാണ് ഹൂദ് നബി അലൈഹി സ്സലാമിന് അവർ നൽകിയിട്ടുള്ളത്. അതുമാത്രമല്ല, പിന്നെ അതിൻ്റെ കുറ്റം, ഹൂദ് നബി ഇങ്ങനെയൊക്കെ ആയത് വലിയൊരു കുറ്റമായിട്ട് അവർ പ്രഖ്യാപിക്കുകയാണ്. ഇത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, ഈ ശിർക്കും പിന്നെ വലിയ അപകടങ്ങളും നിങ്ങൾ ചെയ്യരുത് എന്ന് അവരെ പ്രബോധനം ചെയ്യുമ്പോൾ അത് ഞങ്ങൾക്ക് സൗകര്യമല്ല എന്ന് ധിക്കാരപൂർവ്വം മറുപടി പറയുക മാത്രമല്ല അവർ ചെയ്യുന്നത്. അവർ പറയുന്നത് ഇതിൻ്റെയൊക്കെ ഒരു കുറ്റം ഹൂദ് നബി അലൈഹി സ്സലാമിൻ്റെ മേൽ ഇങ്ങോട്ട് തിരിച്ചു ചാർത്തുകയാണ്. ഇൻ നഖൂലു ഇല്ലഇഥറാക ബഅദു ആലിഹത്തിനാ ബിസൂഇൻ, അവർ പറഞ്ഞതറിയോ, ഞങ്ങളുടെ ദൈവങ്ങളിൽ ഒരാൾ നിനക്ക് എന്തോ ദോഷബാധ ഉളവാക്കിയിരിക്കുന്നു എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇൻ നഖൂലു, ഞങ്ങൾ പറയണെന്താണ്? ഇല്ലഇഥറാക ബഅദു ആലിഹത്തിനാ ബിസൂഇ, ഞങ്ങളുടെ ആലിഹത്തുകളിൽ ചിലത് നിനക്ക് വല്ല സൂഇ വല്ല ദോഷബാധയും നിനക്ക് ബാധിപ്പിച്ചിട്ടുണ്ട്, ഉണ്ടാക്കിയിക്കണ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. തിരിച്ച് ഹൂദ് അലൈഹി സ്സലാം തിരിച്ചവർ പറഞ്ഞറിയോ, ഖാല ഇന്നി ഉഷ്ഹിദുല്ലാഹ, നിങ്ങൾ വഷ്ഹദു, ഞാൻ അള്ളാഹുവിനെ സാക്ഷിയാക്കുകയാണ്, നിങ്ങളും അതിന് സാക്ഷികളാവുക. എന്ത്? അന്നി ബരി ഉൻ മിമ്മാ തുശരിക്കൂൻ, നിങ്ങൾ പങ്കാളികളായി ചേർക്കുന്ന യാതൊന്നുമായും എനിക്കൊരു ബന്ധവുമില്ല, എനിക്ക് ഒരു ബന്ധവുമില്ല. നിങ്ങൾ പങ്കാളികളായി ചേർക്കുന്ന യാതൊന്നുമായും എനിക്ക് ഒരു ബന്ധമല്ല. അദ്ദേഹത്തിൻ്റെ തൗഹീദ് അചഞ്ചലമായി അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ ഹൂദ് നബി അലൈഹി സ്സലാം അവരെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവൻ മാത്രമാണ് ഇലാഹ്, അവനോട് നിങ്ങൾ പശ്ചാത്തപിക്കണം, അവൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകും എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ദൈവങ്ങളുടെ കുരുത്തക്കേട്, ദോഷബാധ നിന്നെ ബാധിച്ചിരിക്കുന്നു എന്ന ഒരു പിന്നെ ദുർന്യായം കൂടി അവർ തിരിച്ച് ഹൂദ് നബി അലൈഹി സ്സലാമിനെ ചാർത്താൻ ശ്രമിക്കുകയാണ്. ഹൂദ് നബി അലൈഹി സ്സലാമിൻ്റെ മനസ്സിൽ ഏകദൈവ വിശ്വാസത്തിൻ്റെ അചഞ്ചലമായ ദൃഢമായ വിശ്വാസമുള്ള, ഒരു കണികയുടെ ശിർക്കിൻ്റെ ഒരു അംശം പോലും കലരാൻ സമ്മതിക്കാത്ത ഹൂദ് നബി അലൈഹി സ്സലാം തൗഹീദ് പ്രഖ്യാപിക്കുകയാണ്. ഞാൻ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുള്ളൂ, അവൻ മാത്രമാണ് ഇലാഹുള്ളത്. നിങ്ങൾ ഈ ജൽപ്പിക്കുന്ന, ന്യായീകരിക്കുന്ന, തലകുത്തി മറിഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഈ മൂഢമായ, ഈ അബദ്ധ ജടിലമായ ഈ വിശ്വാസമൊന്നും ഞാൻ പേറുന്നില്ല. മനസ്സിലായില്ലേ? അതിന് എൻ്റെ റബ്ബ് അല്ലാഹു സാക്ഷിയാണ്. നിങ്ങളും അതിന് സാക്ഷികളാവുക. കാരണം ഞാൻ നിങ്ങളെ അംഗീകരിക്കുന്നില്ല, നിങ്ങളുടെ ന്യായം ഒരിക്കലും ശരിയല്ല. അതേപോലെ അതോടെ നിങ്ങളും അതിന് സാക്ഷികളാവുക. അന്നി ബരി ഉൻ, തീർച്ചയായും ഞാൻ അതിൽ നിരപരാധിയാണ്. എനിക്ക് യാതൊരു ബന്ധമല്ല, ബറാഅത്ത് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഒരു ബന്ധവുമില്ല ആരോടും ഇമ്മാത്തു ശിരിക്കൂൻ, നിങ്ങൾ പ്രഖ്യാപിക്കുന്ന ഈ ശിർക്കുമായി എനിക്ക് ഒരു ബന്ധവുമില്ല എന്ന് അദ്ദേഹം അവരുടെ തൻ്റെ ജനതയെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അതേപോലെ മിൻദൂനിഹി, എന്നിട്ട് അദ്ദേഹം പറഞ്ഞറിയോ, ഫക്കീദൂനി ജമീ അൻ സുമ്മലാ തുന്തിറൂൻ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ പങ്കാളികളായി ചേർക്കുന്ന യാതൊന്നുമായി എനിക്കൊരു ബന്ധമല്ല. അള്ളാഹുവിന് പുറമെ നിങ്ങൾ പങ്കാളികളായി ചേർക്കുന്ന യാതൊന്നുമായും എനിക്കൊരു ബന്ധമല്ല. മിൻദൂനി, അള്ളാഹുവിന് പുറമെ. ഫക്കീദൂനി ജമീ അൻ, അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടി, നിങ്ങളെല്ലാവരും കൂടി എനിക്കെതിരെ തന്ത്രം പ്രയോഗിച്ചുകൊള്ളുക. നിങ്ങളെല്ലാവരും കൂടിക്കൊള്ളി. ഫക്കീദൂനി ജമീ അൻ സുമ്മലാ തുന്തിറൂൻ, എന്നിട്ട് നിങ്ങൾ എനിക്ക് ഒരു ഇടതരികയും വേണ്ട. എന്നാൽ പോലും എനിക്കതൊരു പ്രശ്നമല്ല, കാരണം ഞാൻ ഏകനായ അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുന്ന, റഹ്മാനായ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ഒരു വിശ്വാസിയാണ്. നിങ്ങളെല്ലാവരും കൂടി പിന്നെ എൻ്റെ നാശത്തിന് വേണ്ടി തേടിക്കോളി, അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോളി, നിങ്ങളെല്ലാ മാർഗങ്ങളും നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ സ്വീകരിച്ചോളി, നിങ്ങളുടെ എല്ലാ ഇലാഹുകളെയും നിങ്ങൾ കൂടെ കൂട്ടിക്കോളി. പക്ഷേ എനിക്കതൊരു വിഷയമല്ല, ഞാൻ ഏകനായ അള്ളാഹുവിൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ, അവനിൽ നിന്ന് മാത്രമേ ഞാൻ ഗുണം പ്രതീക്ഷിക്കുന്നുള്ളൂ, അവന് മാത്രമേ എന്നെ അപകടത്തിൽപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഇത് ഏത് മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടും മനസ്സിലാക്കാൻ കഴിയുന്ന നിസ്സാരമായ, എന്നാൽ അതിപ്രധാനമായ, അതിഗൗരവമായ, എന്നാൽ വളരെ ലളിതമായ യാഥാർത്ഥ്യമാണ്. ഇന്നീ തവക്കൽ തുഅലല്ലാ റബ്ബി വറബ്ബിക്കും മാമിൻ ദാബത്തിൻ ഇല്ലാഹുവ ആഹിദും ബിനാസുയത്തിഹ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം. വളരെ ഉജ്ജ്വലമായി ഹൂദ് നബി അലൈഹി സലാം തൻ്റെ ജനതയോട് അള്ളാഹുവിനെക്കുറിച്ചുള്ള വിശ്വാസം, തൻ്റെ ദൃഢമായ ബോധ്യം അള്ളാഹുവിൻ്റെ എളിയ ദാസനായിക്കൊണ്ട് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്, ഇന്നി തവക്കൽ തുഅലല്ലാ, ഞാൻ എൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ മേൽ ഞാനിതാ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആരാണ് അള്ളാഹു? റബ്ബി വറബ്ബിക്കും, എൻ്റെ റബ്ബാണ്, നിങ്ങളുടെ റബ്ബുമാണ്, എൻ്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുവിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. മാമിൻ ദാബത്തിൻ ഇല്ലാഹുവ ആഹിദും ബിനാസുയത്തിഹ, യാതൊരു ജന്തുവും അവൻ അതിൻ്റെ നെറുകയിൽ പിടിച്ചിട്ടുള്ളവയല്ലാതെയില്ല എന്ന് പറഞ്ഞാൽ, ഏതൊരു ജീവിയുടെയും നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം, തീർച്ചയായും എൻ്റെ രക്ഷിതാവ് നേരായ പാതയിലാകുന്നു. അവനെ മാത്രം ആരാധിക്കുകയും അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് ആ മാർഗത്തിലുള്ളത് എന്ന് വ്യക്തമായി ഹൂദ് നബി അലൈഹി സ്സലാം അവരോട് പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തീർച്ചയായും ഈ വചനങ്ങൾ നമുക്ക് നൽകുന്ന പാഠം എന്നുള്ളത് ഹൂദ് നബി അലൈഹി സ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയോട് പറഞ്ഞ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നുപോയ ഈ സംഭാഷണവും ഈ ചരിത്രവും ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്, ഈ ഹൂദ് നബിയുടെ ജനത സ്വീകരിച്ച അതേപോലെ മർക്കടമുഷ്ടി സ്വീകരിക്കുന്ന, യാതൊരു പ്രമാണവും ന്യായവുമില്ലാത്ത അന്യായത്തിൻ്റെ പിന്നെ അപക്വതയുടെ അവിവേകത്തിൻ്റെ മാർഗം സ്വീകരിക്കുന്ന വിഡ്ഢികളായ ജനങ്ങൾ ഏത് കാലത്തും നമ്മുടെ കാലത്തൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഹൂദ് നബി അലൈഹി സ്സലാം സ്വീകരിച്ചൊരു നിലപാടാണ് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടതും അള്ളാഹുവിൽ ബോധ്യമുള്ളവർ സ്വീകരിക്കേണ്ട നിലപാടും. അതാണ് തീർച്ചയായും ഈ വചനത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനനുസരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. തീർച്ചയായും അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വെളിച്ചം വീശുന്ന, അള്ളാഹുവിൻ്റെ കലാമുകൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ്. ഇത് പഠിക്കുകയും ഇതിൽ നിന്ന് തൗഹീദും സുന്നത്തും മനസ്സിലാക്കി ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുകയും ചെയ്യുക. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനതയെ സംസ്കരിച്ചെടുത്തത് ഈ ഖുർആനിൻ്റെ വചനങ്ങൾ കൊണ്ടാണ്. തീർച്ചയായും ഇതിനെ നെഞ്ചേറ്റി ഇതിൻ്റെ കൂടെ ഇതിൻ്റെ പ്രകാശത്തിൽ സഞ്ചരിക്കുമ്പോൾ ആ വെളിച്ചം നമുക്കും കിട്ടും. അള്ളാഹുവിൻ്റെ ഖുർആൻ യഥാവിധി മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ഈ ഹൃദയ വസന്തം ക്ലാസ് നമ്മൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ബാറക്കല്ലാഹു ഫീക്കും. ശ്രോതാക്കൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. സൂറത്ത് ഹൂദിലെ 52, 53, 54 വചനങ്ങളുടെ വിവരണമാണ് നാം ഇതുവരെ കേട്ടത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാനിയായ ജംഷീർ സ്വലാഹി.
4: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫിൽ ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാകുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിൽ എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്, നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്, നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്, നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്, കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ, പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
1: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
0: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ടനാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
0: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: أعوذ بالله من الشيطان الرجيم.

0: ദാർ.
1: ജസാകുമുല്ലാ ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും 40-ാമത്തെ അധ്യായം സൂറത്തു ഗാഫിർ 26 മുതൽ 52 കൂടി വചനങ്ങളാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.
2: ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
3: അധ്യായം 83, സൂറത്തുൽ മുത്തഫിഫീൻ, അളവിൽ കമ്മി വരുത്തുന്നവർ. വചനങ്ങൾ 36.
4: ഈ അധ്യായം മക്കയിൽ അവതരിച്ചതോ മദീനയിൽ അവതരിച്ചതോ എന്ന വിഷയത്തിൽ ഭിന്നാഭിപ്രായമുണ്ട്. മക്കി സൂറത്തുകളിൽ അവസാനത്തേതാണെന്നും മദനി സൂറത്തുകളിൽ ആദ്യത്തേതാണെന്നും മറ്റും വേറെയും അഭിപ്രായങ്ങളുണ്ട്. ഇബ്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഇപ്രകാരം വന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്നപ്പോൾ അവിടെയുള്ളവർ അളത്തത്തിൽ ഏറ്റവും അധികം മോശം വരുത്തുന്നവരായിരുന്നു. അപ്പോൾ അല്ലാഹു സൂറത്തുൽ മുത്തഫിഫീൻ അവതരിപ്പിച്ചു. അപ്പോൾ അവർ അളത്തം നന്നാക്കി. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്ന ഉടനെയാണ് ഇത് അവതരിച്ചതെന്നാകുന്നു. അല്ലാഹു ഇന്നറിയാം.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
5: വചനം 1.
3: വൈലുൻ, മഹാനാശം. ലിൽ മുത്തഫിഫീൻ, അളവ് കുറക്കുന്നവർക്കാണ്, കബളിപ്പിച്ചെടുക്കുന്നവർക്കാണ്.
5: വൈലുൻ ലിൽ മുത്തഫിഫീൻ,
3: അളവിൽ കുറക്കുന്നവർക്ക് മഹാനാശം.
5: വചനം 2.
3: അല്ലദീന, യാതൊരു കൂട്ടർ. ഇതെ

0: ആലൂ, അവർ അളന്നു വാങ്ങിയാൽ, അലന്നാസ്, ജനങ്ങളോട്, യസ്തൗഫൂൻ, അവർ പൂർത്തിയാക്കിയെടുക്കും.
1: അല്ലദീന ഇദക്താലൂ അലന്നാസ് യസ്തൗഫൂൻ,
0: അതായത് യാതൊരു കൂട്ടർക്ക് അവർ ജനങ്ങളോട് അളന്നു വാങ്ങുന്നതായാൽ അവർ അളവ് പൂർത്തിയാക്കിയെടുക്കും.
2: വചനം മൂന്ന്.
0: വഇദാകാലൂഹും, അവർ അവർക്കു അളന്നുകൊടുത്താൽ, ഔവസനൂഹും, അല്ലെങ്കിൽ അവർക്കു തൂക്കിക്കൊടുത്താൽ, യുഹ്സിറൂൻ, അവർ നഷ്ടം വരുത്തും.
1: വഇദാകാലൂഹും ഔവസനൂഹും യുഹ്സിറൂൻ,
0: അവർക്ക് അങ്ങോട്ട് അളന്നു കൊടുക്കുകയോ അല്ലെങ്കിൽ തൂക്കിക്കൊടുക്കുകയോ ചെയ്യുന്നതായാൽ അവർ ജനങ്ങൾക്ക് നഷ്ടം വരുത്തുകയും ചെയ്യും.
2: വചനം നാല്.
0: അലായദുന്നു, വിചാരിക്കുന്നില്ലേ, ഉലായിക, അക്കൂട്ടർ, അന്നഹും മബ്ഊസൂൻ, അവർ എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന്.
1: അലായദുന്നു ഉലായിക അന്നഹും മബ്ഊസൂൻ,
0: അക്കൂട്ടർ വിചാരിക്കുന്നില്ലേ തങ്ങൾ മരണാനന്തരം എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന്.
2: വചനം അഞ്ച്.
0: ലിയൗമിൻ അളീം, ഒരു വമ്പിച്ച ദിവസത്തേക്ക്.
1: ലിയൗമിൻ അളീം,
0: വമ്പിച്ച ഒരു ദിവസത്തിങ്കിലേക്ക്.
2: വചനം ആറ്.
0: യൗമ യഖൂമു, എഴുന്നേറ്റു വരുന്ന ദിവസം. അന്നാസു, മനുഷ്യർ. ലിറബ്ബിൽ ആലമീൻ, ലോകരുടെ റബ്ബിങ്കലേക്ക്, ലോകരക്ഷിതാവിങ്കലേക്ക്.
1: യൗമ യഖൂമു അന്നാസു ലിറബ്ബിൽ ആലമീൻ,
0: അതെ, ലോകരക്ഷിതാവിങ്കലേക്ക് ജനങ്ങൾ എഴുന്നേറ്റു വരുന്ന ദിവസം.
3: ജാതിമതഭേദമന്യേ എല്ലാവരും സമ്മതിക്കുന്ന ഒരു വിധിയാണ് അളവിലും തൂക്കത്തിലും അന്യരെ കബളിപ്പിക്കുന്നത് തെറ്റാണെന്ന്. പക്ഷേ അതേസമയത്ത് ഈ അക്രമം ജനമധ്യേ സർവത്ര നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ചില ആളുകൾ ഇങ്ങോട്ട് വാങ്ങുന്നതിനും അങ്ങോട്ട് കൊടുക്കുന്നതിനും വെവ്വേറെ അളവു താപ്പുകളും തൂക്കക്കട്ടികളും ഉപയോഗിക്കലും പതിവാണ്. ഈ സ്വഭാവത്തെ അള്ളാഹു എത്രമാത്രം ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നതെന്ന് നോക്കുക. ഒന്നാമതായി അവർക്ക് വമ്പിച്ച നാശമാണുള്ളതെന്ന് താക്കീത് ചെയ്തു. പിന്നീട് ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് അതിനുത്തരം പറയേണ്ടി വരുമെന്നും ശക്തിയായ ഭാഷയിൽ താക്കീത് ചെയ്യുന്നു. ഇത്തരം തോന്നിയ വാസങ്ങളും അക്രമങ്ങളും ചെയ്യുന്നവർക്കുണ്ടാകുന്ന ശിക്ഷാനുഭവങ്ങളെക്കുറിച്ച് തുടർന്നുള്ള വചനങ്ങളിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. അപ്പോൾ അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ലാത്ത ഒരു മഹാപാതകമാണിതെന്ന് പറയേണ്ടതില്ല. എന്നാൽ മറ്റേത് സമുദായത്തെക്കാളും ഈ പാപകൃത്യത്തിൽ നിന്ന് ഒഴിവായിരിക്കേണ്ടുന്ന മുസ്ലിങ്ങളുടെ ഇന്നത്തെ നില വളരെ പരിതാപകരമാകുന്നു. പലരും അതൊരു കച്ചവട സാമർഥ്യമായിട്ട് പോലും കരുതി വരുന്നു. ഇങ്ങനെയുള്ളവർ അവർ യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളാണെങ്കിൽ 4 മുതൽ 6 വരെയുള്ള വചനങ്ങളിലെ ഈ ഗൗരവപ്പെട്ട ചോദ്യത്തിനുള്ള മറുപടി എന്തു പറയുമെന്ന് സ്വയം ആലോചിക്കേണ്ടതാണ്. അളത്തത്തിലും തൂക്കത്തിലും കബളിപ്പിക്കുന്നതിനെപ്പറ്റി ഇവിടെ മാത്രമല്ല, ഒന്നിലധികം സ്ഥലങ്ങളിൽ വേറെയും അള്ളാഹു കർശനമായി നിരോധിച്ചിട്ടുള്ളത് കാണാം. സൂറത്ത് റഹ്മാനിലെ 7 മുതൽ 9 വരെയുള്ള ആയത്തുകൾ, ഷുഅറയിലെ 181 മുതൽ 183 വരെയുള്ള ആയത്തുകൾ, സൂറത്ത് അൻആമിലെ 152 ആയത്ത്, സൂറത്ത് ഇസ്രായിലെ 35 ആയത്ത് മുതലായവ നോക്കുക. ഷുഅയ്ബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനങ്ങളോട് പ്രബോധനം ചെയ്ത ഒരു പ്രധാന വിഷയം തന്നെ അതായിരുന്നുവെന്ന് സൂറത്ത് ഷുഅറയിലെ വചനങ്ങളിൽ കാണാവുന്നതാണ്. അത് അനുസരിക്കാതിരുന്ന ആ ജനത അനുഭവിച്ച ശിക്ഷ പ്രസിദ്ധമാണ്. അളത്തത്തിലും തൂക്കത്തിലും മര്യാദ പാലിക്കുവാൻ കൽപ്പിച്ചതിനെ തുടർന്ന് സൂറത്ത് ഇസ്രായിലെ ആയത്തിൽ അത് വളരെ ഗുണകരമായതും കൂടുതൽ നല്ല പരിണാമം ഉണ്ടാക്കുന്നതുമാണ്. ദാലിക ഖൈറും വ അഹ്സനു തഅ്വീല എന്ന് അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഈ കൃത്യം പാലിക്കാതിരുന്നാൽ ഉണ്ടായേക്കുന്ന ഐഹികമായ കെടുതിയെപ്പറ്റി ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുന്നതും വളരെ ശ്രദ്ധേയമാകുന്നു. ഹദീസ് ഇതാണ്: 5 കാര്യങ്ങൾക്കു പകരം 5 കാര്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പോൾ ആരോ ചോദിച്ചു, എന്താണ് 5 കാര്യത്തിനു 5 കാര്യം എന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഏതൊരു ജനതയും വാഗ്ദത്തം ലംഘിക്കുന്നതായാൽ അള്ളാഹു അവരിൽ അവരുടെ ശത്രുവിന് അധികാരം നൽകാതിരിക്കയില്ല. അള്ളാഹു അവതരിപ്പിച്ചതല്ലാത്ത നിയമപ്രകാരം അവർ വിധി നടത്തുന്നതായാൽ അവരിൽ ദാരിദ്ര്യം പരക്കാതിരിക്കുകയുമില്ല. അവരിൽ നീചവൃത്തി പരസ്യമായി തീർന്നാൽ അവരിൽ മരണം പരക്കാതിരിക്കയില്ല. അവർ അളവ് കുറക്കുന്നതായാൽ അവർക്ക് ഉൽപ്പാദനം അഥവാ വിളവ് തടയപ്പെടുകയും ക്ഷാമം പിടിപെടുകയും ചെയ്യാതിരിക്കയില്ല. അവർ സക്കാത്ത് മുടക്കുന്ന പക്ഷം അവർക്ക് മഴ തടസ്സം ചെയ്യപ്പെടാതിരിക്കയില്ല. അല്പം തുറന്ന മനസ്സോടെ ചിന്തിച്ചു നോക്കുന്ന ഏവർക്കും ഈ നബിവചനത്തിന്റെ പുലർച്ച കണ്ടറിയുവാൻ പ്രയാസമില്ല തന്നെ.
2: വചനം 7.
0: കല്ല, വേണ്ട, അങ്ങനെയല്ല. ഇന്ന കിതാബ, നിശ്ചയമായും ഗ്രന്ഥം. അൽ ഫുജ്ജാരി, തോന്നിയവാസികളുടെ. ലഫി സിജ്ജീൻ, സിജ്ജീനിൽ തന്നെ.
1: കല്ല ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫി സിജ്ജീൻ.
0: വേണ്ട, നിശ്ചയമായും തോന്നിയവാസികളുടെ ഗ്രന്ഥം സിജ്ജീനിൽ തന്നെയായിരിക്കും.
2: വചനം 8.
0: വമ അജറാക, നിനക്കു അറിയിച്ചതെന്താണ്? മാ സിജ്ജീൻ, സിജ്ജീൻ എന്തെന്ന്?
1: വമാ അദ്രാക മാ സിജ്ജീൻ,
0: സിജ്ജീൻ എന്നാൽ എന്താണെന്ന് നിനക്കെന്തറിവാണുള്ളത്?
2: വചനം 9.
0: കിതാബുൻ, ഒരു ഗ്രന്ഥമാണ്. മർഖൂം, എഴുതപ്പെട്ട.
1: കിതാബും മർഖൂം,
0: ലിഖിതം ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമത്രേ അത്.
3: സിജ്ജീൻ എന്നതുകൊണ്ട് വിവക്ഷ എന്താണെന്ന് സൂക്ഷ്മമായി പറയുവാൻ നമുക്കറിഞ്ഞുകൂടാ. ദുർമാർഗികളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഏടുകളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കേന്ദ്രമാണെന്നും നരകം തന്നെയാണെന്നും മറ്റും പറയപ്പെട്ടിരിക്കുന്നു. അള്ളാഹു ആലം. അത് എന്താണെന്ന് നിനക്ക് എന്തറിവാണുള്ളത് എന്ന ചോദ്യം അതിൻ്റെ ഭയങ്കരതയും ഗൗരവവും ചൂണ്ടിക്കാട്ടുകയാണ്. 9 വചനം സിജ്ജീനിൻ്റെ ഒരു നിർവചനമായിട്ടല്ല, ആ ഗ്രന്ഥത്തിൻ്റെ ഒരു വിവരണമായിട്ടാണുള്ളത്. എല്ലാം ലിഖിതം ചെയ്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒന്നാണത് എന്ന് സാരം.
2: വചനം 10.
0: വൈലുയൗമഇദിൻ, അന്നു മഹാനാശം. ലിൽ മുകദ്ദിബീൻ, വ്യാജമാക്കുന്നവർക്കാണ്.
1: വൈലുയൗമഇദിൻ ലിൽ മുകദ്ദിബീൻ,
0: വ്യാജമാക്കുന്നവർക്കു അന്നത്തെ ദിവസം മഹാനാശം.
2: വചനം 11.
0: അല്ലദീന യുകദ്ദിബൂന, അതായത് വ്യാജമാക്കുന്നവർക്ക്. ബിയൗമിദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിവസത്തെ.
1: അല്ലദീന യുകദ്ദിബൂന ബിയൗമിദ്ദീൻ,
0: അതായത് പ്രതിഫല നടപടിയുടെ ദിവസത്തെ വ്യാജമാക്കുന്നവർക്ക്.
2: വചനം 12.
0: ഒമാ യുകദ്ദിബു ബിഹി, അതിനെ വ്യാജമാക്കയില്ലതാനും. ഇല്ല കുല്ലു മുഅ്തദിൻ, എല്ലാ അതിരുവിട്ടവനുമല്ലാതെ. അതീം, മഹാപാപിയായ.
1: വമാ യുകദ്ദിബു ബിഹി ഇല്ലാ കുല്ലു മുഅ്തദിൻ അതീം,
0: മഹാപാപിയായ എല്ലാ അതിരുവിട്ടവനുമല്ലാതെ അതിനെ വ്യാജമാക്കുകയില്ലതാനും.
2: വചനം 13.
0: ഇദാ തുത്ല അലൈഹി, അവന് ഓതി കേൾപ്പിക്കപ്പെടുന്നതായാൽ. ആയാതുന, നമ്മുടെ ആയത്തുകൾ. ഓല, അവൻ പറയും. അസാതീറു, പഴങ്കഥകളാണെന്ന്. അൽ ഔവലീൻ, ആദ്യത്തവരുടെ.
1: ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ ഔവലീൻ,
0: അവന് നമ്മുടെ ആയത്തുകൾ അഥവാ ലക്ഷ്യങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുന്നതായാൽ അവൻ പറയും, പൂർവികന്മാരുടെ ഐതിഹ്യങ്ങളാണ് ഇതൊക്കെ എന്ന്.
3: ഈ എല്ലാ കാലത്തും ഈ കാലത്ത് കൂടുതലും അനുഭവത്തിൽ കണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണിത്. അള്ളാഹു നിശ്ചയിച്ച നിയമാതിർത്തികളും ധാർമ്മിക നിയമങ്ങളും അതിർ ലംഘിച്ചുകൊണ്ട് പാപകരവും കുറ്റകരവുമായ ദുർവൃത്തികളിൽ മുഴുകിയവർ വേദവാക്യങ്ങളും മതലക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ അത് പഴഞ്ചനാണ്, ഐതിഹ്യമാണ്, പിന്തിരിപ്പനാണ് എന്നിത്യാദി വാക്കുകൾ പറഞ്ഞു പരിഹസിച്ച് തൃപ്തിയടയുക. ഇതിനുള്ള കാരണം അടുത്ത വചനത്തിൽ നിന്ന് മനസ്സിലാക്കാം.
2: വചനം 14.
0: കല്ല, അങ്ങനെയല്ല, വേണ്ട. ബൽ റോന, പക്ഷേ എങ്കിലും കറപിടിച്ചിരിക്കുന്നു. അല കൊലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ. മാ കാനൂ, അവരായിരുന്നത്. എക്സിബൂൻ, സമ്പാദിക്കും പ്രവർത്തിച്ചുണ്ടാക്കും.
1: കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ.
0: അങ്ങനെയല്ല, പക്ഷേ അവർ പ്രവർത്തിച്ചു സമ്പാദിച്ചു കൊണ്ടിരുന്നത് അവരുടെ ഹൃദയങ്ങളിൽ കറ പിടിച്ചിരിക്കുന്നു.
2: വചനം പതിനഞ്ച്.
0: കല്ല, വേണ്ട. ഇന്നഹും, നിശ്ചയമായും അവർ. അർ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ നിന്ന്. യൗമ ഇദിൻ, അന്നത്തെ ദിവസം. ലമഹ്ജൂബൂൻ, മറയിടപ്പെട്ടവർ തന്നെ.
1: കല്ല ഇന്നഹും അർ റബ്ബിഹിം യൗമ ഇദിൻ ലമഹ്ജൂബൂൻ.
0: വേണ്ട, നിശ്ചയമായും അന്നത്തെ ദിവസം അവർ തങ്ങളുടെ റബ്ബിൽ നിന്നും മറയിടപ്പെടുന്നവരത്രേ.
2: വചനം പതിനാറ്.
0: സുമ്മ ഇന്നഹും, പിന്നെ നിശ്ചയമായും അവർ. ലസാലു, കടക്കുന്നവർ തന്നെ, കരിയുന്നവർ തന്നെ. അൽ ജഹീം, ജ്വലിക്കുന്ന അഗ്നിയിൽ.
1: സുമ്മ ഇന്നഹും ലസാലുൽ ജഹീം,
0: പിന്നെ നിശ്ചയമായും അവർ ജ്വലിക്കുന്ന അഗ്നിയിൽ കടന്നു കരിയുന്നവർ തന്നെ.
2: വചനം പതിനേഴ്.
0: തുമ്മ യുഖാലു, പിന്നെ പറയപ്പെടും. ഹാദല്ലദി, ഇതത്രേ. കുന്തും ബിഹി, അതിനെ നിങ്ങളായിരുന്നു. തുകദ്ദിബൂൻ, വ്യാജമാക്കും.
1: ثم يقال هذا الذي كنتم به تكذبون.
0: പിന്നെ അവരോട് പറയപ്പെടും, ഇതത്രേ നിങ്ങൾ വ്യാജമാക്കിക്കൊണ്ടിരുന്നത്.
3: അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: ഒരു അടിയാൻ ഒരു പാപം ചെയ്താൽ അത് അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളിയായിത്തീരും. അതിൽ നിന്ന് അവൻ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അത് അവൻ്റെ ഹൃദയം തുടച്ചു നന്നാക്കുകയും ചെയ്യും. പാപം വർദ്ധിച്ചാൽ അതും വർദ്ധിക്കും, അഥവാ കറുപ്പും വർദ്ധിക്കും. അതാണ് അള്ളാഹു ഇങ്ങനെ പ്രസ്താവിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 14-ാം വചനം ഓതുകയുണ്ടായി. പാപങ്ങൾ വർദ്ധിക്കും തോറും ഹൃദയം കറ പിടിക്കുകയും അങ്ങനെ അതിലേക്ക് നല്ലതൊന്നും പ്രവേശിക്കാതാവുകയും ചെയ്യുന്നു. പശ്ചാത്താപമാണ് ഈ കറ നീക്കുവാനുള്ള ഏക ഔഷധം എന്നത്രേ ഹദീസിൻ്റെ സാരം. അന്ന് ദുർജനങ്ങൾ തങ്ങളുടെ റബ്ബിൽ നിന്ന് മറയിടപ്പെട്ടവരായിരിക്കുമെന്ന് 15-ാം വചനത്തിൽ പ്രസ്താവിച്ചുവല്ലോ. ഇതിൽ നിന്ന് സജ്ജനങ്ങൾക്ക് അള്ളാഹുവിനെ ദർശിക്കുവാൻ കഴിയുമെന്ന് വ്യക്തമാകുന്നു. ദുർജനങ്ങളോടുള്ള അള്ളാഹുവിൻ്റെ വെറുപ്പും കോപവുമാണ് ആ മഹാഭാഗ്യം അവർക്ക് സിദ്ധിക്കാതിരിക്കുവാൻ കാരണം. സജ്ജനങ്ങൾ അള്ളാഹുവിനെ ദർശിക്കുന്നതിനെപ്പറ്റി സൂറത്ത് ഖിയാമയിലെ 22-ും 23-ും വചനങ്ങളിൽ വായിച്ചത് ഓർക്കുക. അടുത്ത വചനങ്ങളിൽ സജ്ജനങ്ങളുടെ ഗ്രന്ഥത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നു.
4: നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. അമാനി മൗലയുടെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം.
5: പരിശുദ്ധ ഖുർആനിന്റെ 105-ാം അധ്യായം സൂറത്തു അൽഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അല്ലാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അല്ലാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നാം കേൾക്കാൻ പോകുന്നത് കിഡ്സ് ടൈം. ലോകശ്രദ്ധ നേടിയിട്ടുള്ള കുഞ്ഞുകാര്യങ്ങളുടെ മനോഹരമായ ഖുർആൻ പാരായണം. കിഡ്സ് ടൈമിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുഹമ്മദ് താഹ അൽ ജുനൈദ് സൂറത്ത് സുമറിൻ്റെ 7 മുതൽ 15 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നു.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇപ്പോൾ കേട്ടത് കിസ് ടൈം. മുഹമ്മദ് താഹ അൽ ജുനൈദ് പാരായണം ചെയ്ത സൂറത്ത് സുമറിൻ്റെ 7 മുതൽ 15 വരെയുള്ള വചനങ്ങൾ.
1: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ നാം കേൾക്കുന്നത് പ്രശസ്ത ഖാരി മുഹമ്മദ് അൽ ബറാഖിൻ്റെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സ്വാദ് 45 മുതൽ 66 വരെ വചനങ്ങളാണ്.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ സൂറത്ത് സ്വാദ്, സൂറത്തുൽ സുമർ, സൂറത്തുൽ മുഅ്മിനൂനിലെ 37 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ തൻസീലിൽ ഹാഫിദ് ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് പാരായണം നിർവഹിക്കുന്നത്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. صاد والقرآن ذي الذكر بل الذين كفروا في عزة وشقاق كم

ووهبنا لداود سليمان نعم العبد إنه أواب.

الحساب فسخرنا له الريح تجري بأمره رخاء حيث أصاب

بالحق فمن اهتدى فلنفسه ومن ضل فإنما يضل عليها فمن اهتدى

بذنوبهم فأخذهم الله بذنوبهم وما كان لهم من الله من

0: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
1: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
2: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
0: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
3: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഖുർആൻ പാരായണ മര്യാദകൾ പഠിപ്പിക്കപ്പെടുന്ന പാരായണ പഠനം പരിപാടിയിൽ ബഹുമാനനായ മുബാറക് ബിൻ ഉമർ നയിക്കുന്ന പഠന ക്ലാസ് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബയ്യിന പ്രാരംഭം മുതൽ പാരായണം ചെയ്യുന്നതിലെ നിയമങ്ങളാണ് ഇന്നത്തെ പാരായണ പഠനം പരിപാടിയിൽ നാം കേൾക്കുന്നത്.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ അല അലിഹി വസാഹബി അജ്മഈൻ അമ്മാബാദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇനി നമുക്ക് സൂറത്തുൽ ബയ്യിനയാണ്. സൂറത്തുൽ ബയ്യിന 98-ാമത്തെ സൂറത്താണ്. കുറച്ച് അല്പം ഇതുവരെ നമ്മൾ ഓതിയ സൂറത്തുകളെക്കാൾ കുറച്ചും കൂടി വലിയ സൂറത്താണ്. ദീർഘമായ അല്പം ദീർഘമായ ഇതുവരെ നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അല്പം ദീർഘമായ ആയത്തുകളുമാണ് അതിലുള്ളത്. നോക്കാം അതിലെന്തൊക്കെയാണ് എന്നുള്ളത്. ഔദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലം യകുനല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബ് മിൻ അഹ്ലി. നൂനു സാക്കിനക്ക് ശേഷം ഹംസയാണ്. അപ്പോൾ ഇൽഹാർ ഫക്കീന ഇൽഹാറാണ്. ഹത്താത്ത് തീഹുമുൽ ബയ്യിന ബയ്യിന ബയ്യിനത്തു എന്നുള്ളത് ബയ്യിന ഒരു ഹാവോടുകൂടി സുക്കൂനുള്ള ഹാവോടുകൂടി നിർത്തു ബയ്യന. പിന്നെ റസൂലുമ്മിന തൻവീന് ശേഷം മീമാണ്. ഇലഹാ ഇതാമ്പി ഒന്ന എത്തുലു സുഹുഫമ്മു അതും തൻവീന് ശേഷം മീമാണ്. സുഹുഫമ്മു തഹറ ഫീഹ കുതുബു ഖയ്യിമ അതും ഇഖ്ഫ ആണ്. കുതുബു ഖ കിതാബില്ലാഹി മിം ബഅദി ഇഖ്ലാബാണ്. നൂനിസ് സാക്കിനയെ മീമാക്കി മാറ്റിയിട്ട് ഉന്നത്തോടു കൂടി ഉച്ചരിക്കണം. മിം ബഅദി. പിന്നെ ജാ മദ്ദാണ്. മദ് മുത്തസിൽ നാല് ഹർക്കത്തെങ്കിലും നിർബന്ധമായും നീട്ടണം. ഒമാ മിറു മദ് മുൻഫസിലാണ്. 120 ഇല്ലാ ലി അബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാ മദ് മുത്തസിൽ വീണ്ടും നീട്ടി ഓതണം. ذلك دين القيم ان الذين كفروا من اهل وندم الهران من اهل خالدين فيها اولئك مد متصلാണ് നാല് ഹർക്കത്തെങ്കിലും ചുരുങ്ങി നിട്ടണം. പിന്നെ ഷുറുൽ ബരിയ അമനു വഅമിലു സ്വാലിഹാത്തി ഉലൈക വീണ്ടും മദ് മുത്തസിൽ ജസാഉഹും മദ് മുത്തസിൽ ഇൻദ ഇഖ്ഫാഅന ജന്നാതു അദനി തജ്രി വീണ്ടും ഇഖ്ഫാ മിൻ തഹ്തിഹ അദും വീണ്ടും ഇഖ്ഫാ അൻഹാർ ഇൽഹാർ ഖാലിദീന ഫീഹ അബദ മദ് മുത്തസിൽ മദ് മുഫസിൽ റളി അല്ലാഹു അൻഹും ഇൽഹാർ വറളു അൻ ഇൽഹാർ ലിമൻ ഖശിയ ലിമൻ ഖശിയ ഇൽഹാർ. അപ്പം ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം

0: അപ്പോൾ വീണ്ടും ഹുനഫ ഉണ്ടാവുന്ന മതി മതി. ആ
1: ഹുനഫ
0: ഒന്നുകൂടി ഹുനഫ
1: സകാത്ത്
0: നിർത്താം. സകാത്ത് നിർത്താം. ഹുനഫ

0: ഇൻഷാല്ലാ അത് അടുത്ത എപ്പിസോഡിൽ തീർക്കാം, കാരണം കുറച്ച് ദീർഘമായ സുഹൃത്താണല്ലോ. അടുത്ത എപ്പിസോഡിൽ തീർക്കാം ഇൻഷാല്ലാ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സൂറത്തു അൽ ബയ്യിന ആദ്യം മുതൽ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെ ബഹുമാനനായ മുബാറക് ബിൻ ഉമർ പഠിപ്പിക്കുകയായിരുന്നു ഇതുവരെ.
2: തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ സൂറ മുർസലാത്ത് 1 മുതൽ 19 കൂടിയ വചനങ്ങൾ അവതരിപ്പിക്കുന്നത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസ് അമ്മ ജുസ് പൂർണ്ണമായിട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിലെ സൂറത്തു നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ കഴിഞ്ഞ് സൂറത്തു നബ വരെ പഠിച്ചു മനസ്സിലാക്കി. ഇനി 29-ാമത്തെ ജുസിലെ സൂറത്തുൽ മുർസലാത്ത്, ഈ സൂറത്താണ് ഇൻഷാ അള്ളാഹ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തു മുർസലാത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള തെറ്റുകൾ വരാൻ സാധ്യതയുള്ള ഭാഗം മാത്രമാണ് കൂടുതലായിട്ട് വിശദീകരിച്ചുകൊണ്ട് പറയുക. ബാക്കിയെല്ലാം ഒരു സാധാരണ ഓതിപ്പോവുകയാണ് ഇൻഷാ അള്ളാഹ് ചെയ്യുന്നത്.

0: الجبال نصفت.
1: സൂറത്ത് മുർസലാത്തിലെ ഒന്നാമത്തെ ആയത്ത്.
0: വൽമുർസലാത്തി ഉർഫ,
1: ഇവിടെ വൽമുർസലാത്തി ഉർഫ എന്ന് ആവുന്നത് ശ്രദ്ധിക്കണം. ഐന് പകരം ഹംസ. അതുപോലെ തന്നെ ഉർഫ റാ എന്ന അക്ഷരത്തിന് സുക്കൂനാണ്. അത് പലപ്പോഴും ലൊമ്മ ആവാൻ സാധ്യതയുണ്ട്. അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഉർഫ റാക്ക് സുക്കൂനാണ്, അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ആയത്തിൽ
0: ഫൽആസിഫാതി അസ്ഫ.
1: ഫൽആസിഫാതി, ഇവിടെ സ്വാദിന് പകരം സീന്. ഫൽആസിഫാതി അസ്ഫ, രണ്ട് സ്ഥലത്തും സ്വാദാണ്, അവിടെ സീനാവുന്നത് ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ആയത്തിൽ
0: വന്നാശിറാതി നശ്റാ. വന്നാശിറാതി നശ്റാ,
1: നൂന്ന് ശബ്ദുണ്ട്, മണിക്കുക.
0: فَالْفَارِقَاتِ فَرْقًا.
1: فَالْفَارِقَاتِ فَرْقًا. فَرْقًا قَافِنْ بَغَرَمْ كَافَ آغُنَّدُ فَرْقًا. ഇങ്ങനെ فَرْقًا ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഖാഫ് ഉച്ചരിക്കുമ്പോൾ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ അടുത്താണ് അതിൻ്റെ മഖ്റജ്.
0: فَالْفَارِقَاتِ فَرْقًا
1: എന്ന് തന്നെ പറയുക.
0: فَالْمُلْقِيَاتِ ذِكْرًا.
1: ذിക്റ, ഇവിടെ കാഫിന് കൽക്കല ചെയ്യരുത്, ذിക്റ എന്നാണ് പറയേണ്ടത്.
0: ഉദ്റൻ ഔ നുദ്റ. ഉദ്റൻ ഔ നുദ്റ,
1: ഐന് പകരം ഹംസ. ഉദ്റൻ ഔ നുദ്റ, ഉദ്റൻ എന്നല്ല പറയേണ്ടത്,
0: ഉദ്റൻ. ഉദ്റൻ ഔ നുദ്റ.
1: ഇന്നമാ തുഅദൂന ലവാഖിഉ. ഇതിൽ ലവാഖിഉ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക.
0: فإذا النجوم طمست.
1: فإذا النجوم طمست. طو طمست അവിടെ ത ആണ്. ഇവിടെ അധികവും നമ്മളിൽ തുമിസത് എന്നേ വരികയുള്ളൂ. തുമിസത് ഇത് പൂർണ്ണമായിട്ടും തെറ്റാണ്. അപ്പോൾ തുമിസത് തായിനെ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്നു വരുന്ന രൂപത്തിലാവണം.
0: وإذا السماء فرجت. وَإِذَا السَّمَاءُ فُرِجَتْ. وَإِذَا الْجِبَالُ نُصِفَتْ. وَإِذَا الرُّسُلُ أُقِّتَتْ. وَإِذَا الرُّسُلُ أُقِّتَتْ.
1: ഇവിടെ പതിനൊന്നാമത്തെ ആയത്തിൽ ഉക്കിത്തത് എന്ന പദത്തിന് ഖാഫിൽ ശബ്ദാണ്. അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ഒരിക്കലും ഉക്കിത്തത് എന്ന് പറയരുത്, കാഫിന് ശബ്ദ് കൊടുത്തുകൊണ്ട് വായിക്കരുത്. ഉക്കിത്തത് ഖാഫിന് ആണ് ശബ്ദ്.
0: وإذا الرسل أقتت لأي يوم أجلت.
1: ഇവിടെ لأي يوم أجلت. أجلت ജീമിന് ഷദ് ഉണ്ട്, അതിനെ പ്രത്യേകം എടുത്തു കാണിക്കണം. أجلت
0: لأي يوم أجلت. ليوم الفصل وما أدراك ما يوم الفصل.
1: രണ്ട് സ്ഥലത്തും ഫസ്ൽ. ഫസ്ലിന് സ്വാദാണ്. സ്വാദിന് പകരം സീനാവുന്നത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഫസ്ൽ, ഫസ്ൽ എന്നാണ് പറയേണ്ടത്. ലിയൗമിൽ ഫസ്ൽ.
0: വമാ അദ്റാകമ അദ്റാ.
1: അദ്റാ, റാഇനെ കനപ്പിക്കണം, തഫ്ഹീം ചെയ്യണം.
0: അദ്റാക,
1: അത് അദ്റാക എന്നല്ല പറയേണ്ടത്,
0: അദ്റാക. വമാ അദ്റാകമ യൗമുൽ ഫസ്ൽ.

ഇവിടെ വൈലു യൗമ ലുൻ ലാമമേൽ വമ്മു തൻവീൻ, ശേഷം യാ വന്നാൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം നാഖുസാണ് ചെയ്യേണ്ടത്. ആ ലാമിനെ, ലാമമേൽ ഉള്ള തൻവീനിനെ യാ ഇലേക്ക് ഇദ്ഗാം ചെയ്യണം, അഥവാ കൂട്ടി ലയിപ്പിക്കണം. അപ്പോൾ അവിടെ യാ എന്ന അക്ഷരത്തിന് ശദ്ദ് വരുന്നതാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. വൈലു യൗമഇദിൽ മുകദ്ദിബീൻ, അതുപോലെ തന്നെ യൗമ ഇദില്ലിൽ, ദില്ലിൽ, അവിടെ ദിൻ ലിൽ എന്ന് വായിക്കരുത്, വൈലു യൗമ ഇദില്ലിൽ എന്നാണ് വായിക്കേണ്ടത്. വൈലു യൗമ ഇദില്ലിൽ മുകദ്ദിബീൻ അലം നുഹ്ലിക്കിൽ അവ്വലീൻ. ഇവിടെ അലം നുഹ്ലിക്കി എന്നല്ല പറയേണ്ടത്, അലം നുഹ്ലിക്കി അല്ല, അലം നുഹ്ലിക്കിൽ, അലം നുഹ്ലിക്കിൽ അവ്വലീൻ, അലം നുഹ്ലി.

ഇവിടെ നുത്ബിഉ എന്നാണ്, നുത്ബിഉ എന്ന് പറയരുത്, നുത്ബിഉ. ത എന്ന അക്ഷരത്തിന് തഇന് സുക്കൂൻ വരുമ്പോൾ അതിന് ഖൽഖല ചെയ്യാൻ പാടില്ല. നുത്ബിഉ. ثم نتبعهم الآخرين ഇവിടെ അതുപോലെ തന്നെ ഐനിന് ലൊമ്മാണ്, നുത്ബിഉ എന്നാണ്. നുത്ബിഉഹുമുൽ എന്ന് പറയരുത്, നുത്ബിഉഹുമുൽ. അത് ഐനിന് സുക്കൂനാവുമ്പോൾ അത് തെറ്റും, തെറ്റാണ്. നുത്ബിഉഹുമുൽ, നുത്ബിഉ ഐനിന് ലൊമ്മ കൊടുത്തുകൊണ്ട് തന്നെ വായിക്കണം. പതിനെട്ടാമത്തെ ആയത്തിൽ കദാലിക നഫഅലു ബിൽ മുജ്രിമീൻ, كذلك نفعل بالمجرمين. نفعله

നേരത്തെ പറഞ്ഞതുപോലെ ലാമമേൽ ലൊമു തൻവീനാണ്, ശേഷം യാ. ഇങ്ങനെയാവുമ്പോൾ ഇത് ഗാം നാഖിസ് എന്ന നിയമമാണ് അവിടെ ചെയ്യേണ്ടത്. ആ തൻവീനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ചുകൊണ്ട് ഉന്നത്തോടുകൂടി വായിക്കണം. വൈലുൽ മുകദ്ദിബീൻ. ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ മുർസലാത്തിലെ ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുൽ മുർസലാത്തിലെ 1 മുതൽ 19 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യാനാണ് ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ നാം പഠിച്ചു കഴിഞ്ഞത്. അവതരിപ്പിച്ചത് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ.
2: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
3: വചനം 81. വല്ലാഹു, അല്ലാഹു, ജഅലലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിമ്മ ഖലഖ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, ലിലാലൻ, തണലുകളെ, വജഅലലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, മിനൽ ജിബാലി, മലകളിൽ നിന്ന്, അക്നാന, ഒളിയിടം, മറഞ്ഞിരിക്കുന്ന പതികളെ, വജഅലലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, സറാബീല, ഉടുപ്പുകൾ, തഖീക്കും, നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, നിങ്ങൾക്കു തടുക്കുന്ന, അൽഹറ, ചൂടിനെ, ചൂടിൽ നിന്നും, വസറാബീല, ഉടുപ്പുകളും, തഖീക്കും, അവ നിങ്ങളെ കാക്കുന്നു, ബസക്കും, നിങ്ങളുടെ ഊക്കിനെ, പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ, കദാലിക, അപ്രകാരം, യുതിമ്മു, അവൻ പൂർത്തിയാക്കുന്നു, നിഅമതഹു, അവൻ്റെ അനുഗ്രഹം, അലൈക്കും, നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി, ആയേക്കാം, തുസ്ലിമൂൻ, നിങ്ങൾ കീഴൊതുങ്ങും.

0: بأسكم كذلك يتم نعمته عليكم لعلكم تسلمون.
1: അല്ലാഹു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു. നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
2: ഈ വചനത്തിൽ എടുത്തുകാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ കിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിന്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, പൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തര ഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി മുതലായ ഉടുപ്പുകൾ ഉണ്ടാക്കുമാറാക്കിയത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ച ശേഷം ഇങ്ങനെയുള്ള അനേകമനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ അനുസരിച്ചും അവനു കീഴൊതുങ്ങിയും ജീവിക്കുവാൻ വേണ്ടിയാണെന്നും ഉണർത്തിയിരിക്കുന്നു. അതിനു തയ്യാറില്ലാത്തവരെപ്പറ്റി അല്ലാഹു പറയുന്നു.
3: വചനം 82. ഫഇൻ തവല്ലൗ, ഇനി എന്നാൽ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഇന്നമ അലൈക, എന്നാൽ നിന്റെ മേൽ, അൽ ബലാഉ, എത്തിക്കൽ, പ്രബോധനം മാത്രം, അൽ മുബീൻ, സ്പഷ്ടമായ.
0: ഫഇൻ തവല്ലൗ ഫഇന്നമ അലൈകൽ ബലാഉൽ മുബീൻ,
1: ഇനി അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ, എന്നാൽ നബിയെ, നിന്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം മാത്രമാണുള്ളത്.
2: സന്മാർഗം വിവരിച്ചു കൊടുക്കുകയല്ലാതെ അവരെ സന്മാർഗത്തിലാക്കേണ്ടുന്ന ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല എന്നുദ്ദേശം.
3: വചനം 83. യഅരിഫൂന, അവർ അറിയുന്നു, നിഅമത്തല്ലാഹി, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ, തുമ്മ, പിന്നെ, എന്നിട്ടും, യുങ്കിറൂനഹ, അവരതിനെ നിഷേധിക്കുന്നു, വ അക്തറുഹും, അവരിൽ അധികം ആളുകൾ, അൽ കാഫിറൂൻ, അവിശ്വാസികളത്രേ, നന്ദി കെട്ടവരാണ്.
0: يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون.
1: അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ അവർ ശരിക്കും അറിയുന്നു, എന്നിട്ടും പിന്നെ അവരതിനെ നിഷേധിക്കുകയാണ്. അവരിൽ അധികം ആളുകൾ നന്ദികെട്ട അവിശ്വാസികളുമത്രേ.
2: ഇതാണ് സത്യനിഷേധികളുടെ സ്ഥിതി. സത്യാവസ്ഥ അറിയാതെ വഴിപിഴച്ചു പോകുകയല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ വേണ്ടിവരും.
3: വചനം 84. വയൗമ, ദിവസം, നബഅതു, നാം എഴുന്നേൽപ്പിക്കുന്ന, നിയോഗിക്കുന്ന, മിൻ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിൽ നിന്നും, ഷഹീദൻ, ഒരു സാക്ഷിയെ, തുമ്മ ലാ യുഇദനു, പിന്നെ അനുവാദം നൽകപ്പെടുകയില്ല, ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്, വലാഹും, അവരല്ലതാനും, യുസ്തഅതബൂൻ, ഖേദിച്ചു മടങ്ങുവാൻ ആവശ്യപ്പെടും, തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടും.

0: എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല.
1: വചനം 85. വഇദാ റഅ, കണ്ടാൽ, അല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവർ, അൽഅദാബ, ശിക്ഷയെ, ഫലാ യുഖഫഫു, അപ്പോൾ ലഘുവാക്കപ്പെടുന്നതല്ല, അൻഹും,

0: 89 വചനത്തിൽ കാണാവുന്നതുപോലെ അതത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന നബിമാർ ആ സമുദായങ്ങൾ തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചതിനെയും നിരസിച്ചതിനെയും കുറിച്ച് ഖിയാമത്തുനാളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വല്ല ഒഴികഴിവും പറഞ്ഞു ഒഴിവാകുവാനാകട്ടെ, ഖേദിച്ചു മടങ്ങി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനാകട്ടെ, അവിശ്വാസികൾക്കു അവസരം നൽകപ്പെടുകയില്ല. അവരുടെ നിഷേധത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയല്ലാതെ അവർക്കു ഗത്യന്തരമുണ്ടായിരിക്കുകയില്ല. ശിക്ഷ കൺമുമ്പിൽ വന്നുകഴിഞ്ഞാലാകട്ടെ, പിന്നെ അതിൽ അവർക്കു വല്ല ഇളവും നൽകുകയോ പിന്നേക്കു നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിന്റെ ചുരുക്കം. ഖിയാമത്തു നാളിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു,
1: ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ.
0: അവർ വ്യാജമാക്കുന്നവർ മിണ്ടാത്ത ഒരു ദിവസമാണിത്. അവർക്ക് അനുവാദം നൽകപ്പെടുകയുമില്ല, എന്നാൽ അവർക്ക് ഒഴികഴിവ് പറയാമായിരുന്നു. സൂറ അൽ മുർസലാത്ത് അധ്യായം 77 വചനം 35-36.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: മനപ്പാഠം പേജ് നമ്പർ 244 പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. അഷേഖ് സഅദ് അൽ ഗാമദിയുടെ മനോഹരമായ ശബ്ദത്തിലൂടെയാണ് നമ്മൾ ഇന്നത്തെ മനപ്പാഠത്തിലേക്ക് കാതോർക്കുന്നത്.

نرفع درجات من نشاء وفوق كل ذي علم عليم قالوا إن يسرق فقد سرق

نرفع درجات من نشاء وفوق كل ذي علم عليم قالوا إن يسرق فقد سرق

0: മുഹ്സിനീൻ.
1: മാഷാ ബാറക്കല്ലാഹു ഫീക്. മനഃപാഠം ഇവിടെ സമാപിക്കുകയാണ്. പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മളിപ്പോൾ കേട്ടത് അഷേഖ് സഅദ് അൽ ഖാമിദിയുടെ മനോഹരമായ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണമാണ്. പേജ് നമ്പർ 244 നമ്മൾ കേട്ടത്.
2: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ്. ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണങ്ങൾ. ആദ്യമായി മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: أصحاب السبت، وكان أمر الله مفعولا.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ സൽസല, സൂറ അത്തക്കാസുർ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി.
2: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവു സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
4: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നുവച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെപ്പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യസൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യസൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ അന്നിസായിലെ 64 മുതൽ 69 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ തുനൈചി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ്. നാം ഇതുവരെ കേട്ടത് സൂറ നിസായിലെ 64 മുതൽ 69 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷെയ്ഖ് ഖലീഫ അത്തുനൈചി.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്.

0: സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന് ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പക്ഷിഭേദമന്യേ സാർവാംഗീകൃതമായ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനി, അധ്യായം ശൂറ, വചനം 1 മുതൽ 8 വരെ.
3: അധ്യായം 94, സൂറത്തുൽ ഇൻഷിറാഹ്, വിശാലമാക്കൽ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 8.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
5: വചനം 1.
3: അലം നശ്രഹ്, നാം വികസിപ്പിച്ചു തന്നില്ലേ, വിശാലപ്പെടുത്തി തന്നില്ലേ. ലക്ക, നിനക്ക്. സ്വദറക്ക, നിന്റെ നെഞ്ച്, ഹൃദയം.
4: അലം നശ്രഹ് ലക സ്വദറക്,
3: നബിയെ, നിന്റെ നെഞ്ച് അഥവാ ഹൃദയം നിനക്ക് നാം വിശാലമാക്കി തന്നില്ലേ.
5: വചനം 2.
3: വവദഅന, നാം ഇറക്കി താഴ്ത്തി വെക്കുകയും ചെയ്തു. അങ്ക, നിന്നിൽ നിന്ന്. വിസ്റക്, നിന്റെ ഭാരം, വിഷമം.
4: വവദഅന അൻക വിസ്റക,
3: നിന്റെ ഭാരം നിന്നിൽ നിന്നു നാം ഇറക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു.
5: വചനം 3.
3: അല്ലദി അൻഖദ, ഒടിച്ചു കളഞ്ഞതായ, ഞെരുക്കിയതായ. ലഹ്റക്, നിന്റെ മുതുക്, പുറത്തെ. അതെ, നിന്റെ മുതുകിനെ ഞെരുക്കി കളഞ്ഞതായ ആ ഭാരം.
5: വചനം 4.
3: വറഫഅന, നാം ഉയർത്തുകയും ചെയ്തു. ലക്ക, നിനക്ക്. ദിക്റക്, നിന്റെ കീർത്തി, സ്മരണ.
4: വറഫഅന ലക ദിക്റക,
3: നിന്റെ കീർത്തി നിനക്കു നാം ഉയർത്തി തരുകയും ചെയ്തിരിക്കുന്നു.
6: കഴിഞ്ഞ സൂറത്തിൽ കണ്ടതുപോലെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്തു കൊടുത്ത ചില മഹത്തായ അനുഗ്രഹങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അവിടത്തേക്ക് മനസ്സമാധാനവും ശുഭപ്രതീക്ഷയും ഉണ്ടാക്കുന്നവയാണ് ഈ വചനങ്ങളും. അള്ളാഹു മനുഷ്യന് നൽകുന്ന അതിമഹത്തായ ഒരു അനുഗ്രഹമത്രേ ഹൃദയവിശാലത. ധൈര്യം, ക്ഷമ, സഹനം, വിനയം, ദയ, ദൃഢമനസ്കത, സത്യാന്വേഷണം മുതലായ ഉത്കൃഷ്ട ഗുണങ്ങൾ അതിനെ ആശ്രയിച്ചിരിക്കുന്നു. വിജ്ഞാനം, ദൃഢവിശ്വാസം, അള്ളാഹുവിനെയും പരലോകത്തെയും കുറിച്ചുള്ള ബോധം ആദ്യായവ അതിനെ പരിപോഷിപ്പിക്കുന്നു. സീനാ താഴ്വരയിൽ വെച്ച് മൂസ അലൈഹിസ്സലാം നബിയെ അള്ളാഹു റസൂലായി നിയോഗിച്ചപ്പോൾ അദ്ദേഹം ചെയ്ത ഒന്നാമത്തെ പ്രാർത്ഥന റബ്ബിശ്രഹിലി സ്വാദിരി, റബ്ബേ, എനിക്ക് എൻ്റെ ഹൃദയം നീ വിശാലമാക്കി തരയണമേ എന്നായിരുന്നു. സൂറത്തു ത്വാഹ. ഇതിൽ നിന്നു തന്നെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാമല്ലോ. ഹൃദയവിശാലത ലഭിച്ചവരിൽ ഒന്നാമത്തെ സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് തന്നെ. അവിടുത്തോടും അവിടുത്തെ അനുയായികളോടും ഖുറൈശികൾ അനുവർത്തിച്ചു വന്ന ശത്രുതയും ധിക്കാരവും പ്രസിദ്ധമാണ്. മക്കാ വിജയ ദിവസം അവർ തിരുമേനിയുടെ മുമ്പിൽ കയ്യും കെട്ടി തങ്ങളുടെ പേരിൽ എടുക്കുന്ന ഏതു നടപടിയും സ്വീകരിക്കുവാൻ തയ്യാറായിക്കൊണ്ട് തിരുമേനിയുടെ വിധിയും കാത്തുനിന്നപ്പോൾ തിരുമേനി അവരോട് പറഞ്ഞതെന്താണ്? എല്ലാവരും പോയിക്കൊള്ളുക, നിങ്ങൾക്ക് വിടുതൽ തന്നിരിക്കുന്നു. ഇദ്ഹബു അന്തുമുത്തുലഖാവ് എന്നായിരുന്നു. ഒരിക്കൽ കൂട്ടുകാരിൽ നിന്ന് ഒറ്റപ്പെട്ട് ഒരു വൃക്ഷത്തിനടുത്ത് നിരായുധനായി വിശ്രമമെടുക്കുമ്പോൾ ആരുണ്ട് ഇപ്പോൾ നിന്നെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞ് വാളോങ്ങിക്കൊണ്ട് പെട്ടെന്ന് ആഗതനായ ശത്രുവോട് അള്ളാഹു എന്ന് തിരുമേനി സധീരം ഉത്തരം പറഞ്ഞു. ശത്രുവിൻ്റെ കൈ തളർന്നുപോയി, വാൾ നിരത്തു വീണു. അതേ വാൾ തിരുമേനി കയ്യിലെടുത്തു. പക്ഷേ വാൾ ശത്രുവിൻ്റെ നേരെ നീട്ടുകയല്ല അവിടുന്ന് ചെയ്തത്, മാപ്പ് നൽകി പോയിക്കൊള്ളുവാൻ അനുവദിക്കുകയാണ്. സ്വന്തം നാട്ടിലും കുടുംബത്തിലും നിൽക്കപ്പൊറുതിയില്ലാതെ സഹായമർത്ഥിച്ചു ചെന്നപ്പോൾ അങ്ങാടി പിള്ളേരെ വിട്ട് കല്ലെറിഞ്ഞു, കാലിൽ നിന്നും രക്തമൊഴുക്കി ആട്ടിവിട്ട ത്വായിഫുകാരെക്കുറിച്ച് അവിടുന്ന് അള്ളാഹു

0: എന്നോട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു: അള്ളാഹുവേ, എൻ്റെ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കണമേ, അവർക്ക് അറിഞ്ഞുകൂടാ. അള്ളാഹുമ്മ ഗ്ഫിർലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചരിത്രത്തിൽ ധാരാളക്കണക്കിൽ തെളിഞ്ഞു കാണാവുന്ന ഇത്തരം സംഭവങ്ങളെല്ലാം അവിടുത്തെ ഹൃദയവിശാലതയുടെ ഫലമത്രേ. പ്രബോധന മാർഗത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന പ്രതിബന്ധങ്ങൾ, വേദഗ്രന്ഥങ്ങളെയും മതകാര്യങ്ങളെയും സംബന്ധിച്ച അപരിചിതത്വം എന്നിങ്ങനെയുള്ള വിഷമങ്ങളെല്ലാം ക്രമേണ അള്ളാഹു നീക്കിക്കൊടുത്തതിനെ പറ്റിയാണ് നിന്റെ മുതുകിനെ ഞെരുക്കുന്ന ഭാരം ഇറക്കി വെച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഭൂമുഖത്ത് ഇസ്ലാം അവശേഷിക്കുന്ന കാലത്തോളം അത് ലോകാവസാനം വരെ അവശേഷിക്കുകയും ചെയ്യും. ഇഹത്തിൽ അവിടുത്തെ പേരും കീർത്തിയും നിലനിൽക്കുമെന്നു തീർച്ചയാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തും നിവസിക്കുന്ന മുസ്ലിങ്ങൾക്കിടയിൽ ചുരുങ്ങിയത് ദിനം പ്രതി അഞ്ചു നേരം ബാങ്കുവിളികളിലും നമസ്കാരങ്ങളിലും അവിടുത്തെ നാമം ഉച്ചരിക്കാതിരിക്കാൻ നിവർത്തിയില്ല. ഖുർആനും ഇസ്ലാമിക വിജ്ഞാനങ്ങളും ലോകത്ത് നിലവിലുള്ള കാലം അവിടുത്തെ പേരും പ്രശസ്തിയും ഒരിക്കലും മാഞ്ഞു പോകുന്നതുമല്ല. വേണ്ട, അവിടുത്തെ പ്രവാചകത്വത്തിൽ വിശ്വസിക്കാത്ത അമുസ്ലിങ്ങൾക്കിടയിൽ പോലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവിടുത്തെ ഗുണഗണങ്ങളെപ്പറ്റി സ്മരിക്കപ്പെട്ടു വരുന്നു. ഭൂലോകത്ത് മാത്രമല്ല, വാനലോകത്ത് മലക്കുകൾക്കിടയിലും തിരുമേനി കീർത്തിമാൻ തന്നെ. പരലോകത്തെ എല്ലാ പ്രവാചകന്മാരിലും ഉപരിയായി സ്ഥാനമാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകുന്നതാണെന്നും ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും പൊതുവിൽ അറിയപ്പെട്ടിട്ടുള്ളതാണ്. മേൽ പ്രസ്താവിച്ച അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിച്ച ശേഷം അതിപ്രധാനവും സത്യവിശ്വാസികൾക്കാകമാന മനസ്സമാധാനം നൽകുന്നതുമായ ഒരു തത്വ യാഥാർത്ഥ്യം അള്ളാഹു ഉണർത്തുന്നു.
1: വചനം 5.
2: ഫഇന്ന, അപ്പോൾ, എന്നാൽ, നിശ്ചയമായും, മഅൽ ഉസ്രി, ഞെരുക്കത്തോടുകൂടി ഉണ്ട്, പ്രയാസത്തിൻ്റെ ഒപ്പം ഉണ്ട്, യുസ്ര, ഒരു സൗകര്യം, എളുപ്പം. അപ്പോൾ അറിയുക, നിശ്ചയമായും ഞെരുക്കത്തോടുകൂടി ഒരു സൗകര്യം അഥവാ എളുപ്പം ഉണ്ടായിരിക്കും.
1: വചനം 6.
2: ഇന്ന മഅൽ ഉസ്രി, നിശ്ചയമായും ഞെരുക്കത്തോടൊപ്പമുണ്ട്, യുസ്ര, ഒരു സൗകര്യം.
3: ഇന്ന മഅൽ ഉസ്രി യുസ്ര,
2: നിശ്ചയമായും ഞെരുക്കത്തോടുകൂടി ഒരു സൗകര്യം അഥവാ എളുപ്പം ഉണ്ടായിരിക്കും.
0: നാം സദാ ഓർമ്മിച്ചിരിക്കേണ്ടതും ഓർമ്മിക്കുന്നവർക്ക് ജീവിതത്തിൽ നിത്യ മനസ്സമാധാനവും സൽപ്രതീക്ഷയും പ്രദാനം ചെയ്യുന്നതുമാണ് ഈ രണ്ട് ചെറുവചനങ്ങൾ. ഈ ജീവിതത്തിൽ ബാധിക്കുന്ന ഏതുതരം ഞെരുക്കമാകട്ടെ, അതിനെ തുടർന്ന് ഒരു ആശ്വാസവും സൗകര്യവും ഉണ്ടാകുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു ആവർത്തിച്ചുറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഞെരുക്കത്തോടുകൂടി സൗകര്യമുണ്ടായിരിക്കുമെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു മതിയാക്കാതെ രണ്ടു പ്രാവശ്യം പറയുകയും ഓരോ വാചകത്തിലും ഇന്ന അഥവാ നിശ്ചയമായും എന്ന അവ്യയം ചേർത്ത് ശക്തിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. കൂടാതെ വാചക ഘടനയിൽ മറ്റൊരു രഹസ്യം കൂടി അള്ളാഹു ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കാണാം. ഞെരുക്കത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അൽ ഉസ്ർ എന്ന് അൽ ചേർത്തു പറഞ്ഞു. സൗകര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ യുസ്റൻ എന്ന് അൽ ചേർക്കാതെയും പറഞ്ഞു. അറബി ഭാഷാ മുറപ്രകാരം അൽ എന്ന അവ്യയം ചേർക്കപ്പെട്ട പദം മഗരിഫ അഥവാ പ്രത്യേകനാമം ആയിരിക്കും. അൽ ചേർക്കപ്പെടാത്ത തൻവീൻ സഹിതമുള്ള പദം നക്കിറ അഥവാ സാമാന്യനാമവുമായിരിക്കും. ഇതനുസരിച്ച് ഒന്നാമത്തെ വാചകത്തിൽ പ്രസ്താവിച്ച അതേ ഞെരുക്കം അൽ ഉസ്ർ തന്നെയായിരിക്കും രണ്ടാമത്തെ വാചകത്തിലെ ഞെരുക്കവും. നേരെ മറിച്ച് സൗകര്യം യുസ്ർ ആകട്ടെ, രണ്ടു വാചകത്തിലേതും വെവ്വേറെ ആയിരിക്കുകയും വേണം. അപ്പോൾ ഈ രണ്ടു വാചകങ്ങളുടെ സാരം ഏതാണ്ട് ഇങ്ങനെയായിരിക്കും: ഒരു പ്രത്യേകമായ ഞെരുക്കം സംഭവിക്കുന്ന പക്ഷം അതോടൊപ്പം ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൗകര്യം ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് തീർച്ചയായും ഉണ്ടായിരിക്കുന്നതാണ്. ഈ രണ്ടു വചനങ്ങൾ ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുളി ചെയ്തതായി ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്: ഒരു ഞെരുക്കം രണ്ട് സൗകര്യത്തെ ജയിക്കുകയില്ല തന്നെ. അബൂ ഹാതിം സിജസ്താനി റഹിമഹുല്ല പാടിയതെത്ര വാസ്തവം: ഇദസ്തമലത് അലൽ യഅസിൽ ഖുലൂബു വലാഖാലിമാ ബിഹി സദറുർ റഹീബു വഔതഅതിൽ മകാരിഹു വത്മഅന്നത് വഅർസതു ഫീ അമാകിനിഹൽ ഖുതൂബു വലം തറാലി ഇൻകിഷാഫിൽ ദുർരി വജ്ഹ വലാ അഗ്നാ ബിഹി ലതിഹിൽ അരീബു അതാക അലാ ഖനൂതിൻ മിൻക ഔസൻ യമുന്നു ബിഹിൽ ലതീഫുൽ മുസ്തജീബു വകുല്ലുൽ ഹാദിസാതി ഇദാ തനാഹത് ഫമൗസൂലും ബിഹൽ ഫറജുൽ ഖരീബു. സാരം: ഹൃദയങ്ങളിൽ നിരാശ വന്ന് മൂടുകയും വിശാലപ്പെട്ട ഹൃദയം അതുമൂലം കുടുസായിത്തീരുകയും അനിഷ്ട സംഭവങ്ങൾ ഒന്നൊന്നായി ഒത്തുചേർന്ന് ചടഞ്ഞുകൂടുകയും സ്ഥാനങ്ങളിൽ ആപത്തുകൾ നങ്കൂരമിട്ടുറപ്പിക്കുകയും ഉപദ്രവം നീങ്ങുവാനുള്ള ഒരു മാർഗവും നീ കാണാതിരിക്കുകയും ബുദ്ധിമാന്റെ കൗശലം കൊണ്ട് അതിന് പരിഹാരമുണ്ടാകാതിരിക്കുകയും ചെയ്യുമ്പോൾ അതാ നീ നിരാശപ്പെട്ടുകൊണ്ടിരിക്കവേ നിനക്കൊരു സഹായം വന്നെത്തുന്നു. അഥവാ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ആ സൗമ്യശീലൻ അല്ലാഹു അത് പ്രദാനം ചെയ്യുന്നു. എല്ലാ വിപത്തുകളും തന്നെ അവസാനമെത്തിക്കഴിഞ്ഞാൽ ആസന്നമായ ഒരു തുറവി അതോട് ചേർന്ന് കൊണ്ടുണ്ടായിരിക്കും. അല്ലാഹു പറയുന്നു.
1: വചനം 7.
2: ഫഇദാ ഫറഗ്ത, ആകയാൽ നീ ഒഴിവായാൽ, നിനക്ക് ഒഴിവു കിട്ടിയാൽ, ഫൻസബ്, നീ അധ്വാനിക്കുക, പരിശ്രമം ചെയ്യുക.
3: ഫഇദാ ഫറഗ്ത ഫൻസബ്,
2: ആകയാൽ നിനക്ക് ഒഴിവു കിട്ടിയാൽ നീ അധ്വാനിച്ചുകൊള്ളുക.
1: വചനം 8.
2: വഇലാ റബ്ബിക, നിന്റെ റബ്ബിങ്കലേക്ക്, ഫർഗബ്, നീ ആഗ്രഹിച്ചുകൊള്ളുക, ആഗ്രഹം പ്രകടിപ്പിച്ചുകൊള്ളുക.
3: വഇലാ റബ്ബിക ഫർഗബ്,
2: നിന്റെ രക്ഷിതാവിങ്കലേക്കു തന്നെ നീ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുക.
0: ഞെരുക്കങ്ങളെ തുടർന്ന് സൗകര്യങ്ങളും ഉണ്ടായിരിക്കുമെന്ന് ഉണർത്തിയ ശേഷം പ്രത്യക്ഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അഭിമുഖീകരിച്ചുകൊണ്ടാണെങ്കിലും സത്യവിശ്വാസികൾക്ക് പൊതുവെ അല്ലാഹു മഹത്തായ ഒരു ഉപദേശം ഈ വചനങ്ങളിൽ നൽകിയിരിക്കുകയാണ്. ഒഴിവ് കിട്ടിയാൽ അധ്വാനിക്കണം. ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് അഥവാ അപേക്ഷ സമർപ്പിക്കുന്നത് അല്ലാഹുവിങ്കിലേക്കായിരിക്കണം എന്നത്രേ അത്. ഇന്നിന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിവായാൽ എന്നോ ഇന്നിന്ന വിഷയങ്ങളിൽ അധ്വാനം ചെയ്യണമെന്നോ പ്രത്യേകം വ്യക്തമാക്കാതിരുന്നത് വളരെ അർത്ഥവത്താകുന്നു. ഐഹിക കാര്യങ്ങളിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോൾ പാരത്രിക കാര്യത്തിലും, ശത്രുവുമായുള്ള സമരത്തിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോൾ ദേഹേച്ഛകളോടും പിശാചിനോടുമുള്ള സമരത്തിലും, ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ഒഴിവാകുമ്പോൾ അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും, വ്യക്തിപരമായ ആവശ്യങ്ങളിൽ നിന്ന് സ്വസ്ഥമാകുമ്പോൾ സമുദായത്തിന്റെ പൊതുകാര്യത്തിലും, നിർബന്ധ കർമ്മങ്ങൾ ചെയ്തു തീർന്നാൽ ഐച്ഛികമായ കർമ്മങ്ങളിലും, പകലത്തെ ജോലിത്തിരക്കുകൾ അവസാനിച്ചാൽ രാത്രി നമസ്കാരത്തിലും, നമസ്കാരം തീർന്നാൽ പ്രാർത്ഥനയിലും, ഇങ്ങനെ ഒരു വിഷയത്തിലുള്ള ശ്രദ്ധയിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോൾ മറ്റൊരു നല്ല വിഷയത്തിൽ ശ്രദ്ധ പതിക്കേണ്ടതാണെന്നുള്ള മഹത്തായ ഒരു സാരോപദേശമത്രേ ഇത്. ഒരു കാര്യത്തിൽ ശ്രദ്ധ പതിഞ്ഞുകൊണ്ടിരിക്കെ മറ്റൊരു കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ പതിക്കുവാൻ മനുഷ്യർക്ക് സാധ്യമല്ല. ആ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി, ഒരു മനുഷ്യനും തന്നെ അവൻ്റെ ഉള്ളിൽ അള്ളാഹു രണ്ട് ഹൃദയങ്ങളെ ഏർപ്പെടുത്തിയിട്ടില്ല. 33:4. ഭക്ഷണത്തിൻ്റെ മുമ്പിൽ വെച്ചും മലമൂത്ര വിസർജനത്തിന് മുട്ടുമ്പോഴും നമസ്കരിക്കരുതെന്ന് വിരോധിക്കുന്ന മുസ്ലിം രേഖപ്പെടുത്തിയ നബിവചനം ഈ തത്വത്തെ ആസ്പദമാക്കിയാവുന്നു. ഒഴിവു സമയം ഏതെങ്കിലും തരത്തിൽ സ്വന്തം നന്മക്ക് ഉപയോഗപ്പെടുത്താതിരിക്കുന്ന പക്ഷം അത് മനുഷ്യനെ നേരിടുന്ന തീരാ നഷ്ടമായിരിക്കും. കാരണം ആ സമയം പിന്നൊരിക്കലും അവന് തിരിച്ചു കിട്ടുവാൻ പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്യുന്നു, നിഅമത്താനി മഅബൂനും ഫീഹിമ കസീറു മിനൻ നാസി അസ്സിഹത്തു വൽ ഫറാ, രണ്ട് അനുഗ്രഹങ്ങളുണ്ട്, അവയിൽ മിക്ക മനുഷ്യരും നഷ്ടം ബാധിക്കുന്നവരാണ്, ആരോഗ്യവും ഒഴിവു സമയവും. ബുഖാരി. ഏതൊരു കാര്യവും നിർവഹിക്കുവാൻ അള്ളാഹുവിങ്കിൽ നിന്നുള്ള സഹായം അനിവാര്യമാണ്. അതിൻ്റെ പര്യവസാനം നന്നായിത്തീരുവാൻ അവൻ്റെ അംഗീകരണവും അനിവാര്യം തന്നെ. അതിൻ്റെ യഥാർത്ഥ പ്രതിഫലം അവനിൽ നിന്നു മാത്രം ലഭിക്കേണ്ടതുമാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും അവൻ്റെ മുമ്പിൽ ആഗ്രഹം പ്രകടിപ്പിക്കേണ്ടത് ആവശ്യമാകുന്നു. അവനോട് മാത്രമേ അത് പ്രകടിപ്പിച്ചിട്ട് ഫലവും ഉണ്ടാവുകയുള്ളൂ. പാരത്രികമെന്നോ ഐഹികമെന്നോ മതപരമെന്നോ ലൗകികമെന്നോ ഉള്ള വ്യത്യാസം കൂടാതെ എല്ലാ നല്ല കാര്യത്തിനും അള്ളാഹുവിൻ്റെ മുമ്പിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതും സമർപ്പിക്കേണ്ടതുമാണ്. ചെരുപ്പിൻ്റെ വാർ മുറിയുമ്പോഴും ഭക്ഷണത്തിന് ഉപ്പ് ആവശ്യമായി വരുമ്പോഴും കൂടി അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ ഹദീസിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. തിർമതി. ഇത്രയും നിസ്സാരപ്പെട്ട കാര്യങ്ങൾ പോലും അള്ളാഹുവിൻ്റെ സഹായം കൂടാതെ സാധ്യമാകുന്നതല്ലെന്ന് അല്പം ആലോചിക്കുന്നവർക്ക് അറിയാവുന്നതാണ്. എന്നിരിക്കെ വൻ കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടതുണ്ടോ? ഏതൊരു കാര്യത്തിനും പ്രാർത്ഥിച്ചു ചുമ്മാ ഇരുന്നാൽ പോരാ. ഓരോന്നിലും അവരവർക്കറിയുന്നതും കഴിയുന്നതുമായ ശ്രമങ്ങൾ ചെയ്യുകയും വേണ്ടതുണ്ട് എന്ന് പറയേണ്ടതില്ല. പക്ഷേ ആ ശ്രമം ഫലപ്പെടുത്തുന്നതും അള്ളാഹുവാണല്ലോ. എല്ലായ്പ്പോഴും ദുആ ചെയ്യുവാൻ പറ്റിയതും മേൽ ചൂണ്ടിക്കാട്ടിയ വസ്തുതകൾ മനസ്സിലാക്കുവാൻ ഉതകുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ദുആ ചെയ്യാറുണ്ടായിരുന്നതായി ഇമാം മുസ്ലിം റഹിമഹുള്ള ഉദ്ധരിച്ചിട്ടുള്ളതുമായ ഒരു ദുആ ഇവിടെ ഉദ്ധരിക്കുന്നത് നന്നായിരിക്കും. അല്ലാഹുമ്മ അസ്ലിഹിലി ദീനി അല്ലദി ഹുവ ഇസ്മത്തു അംരി വസ്ലിഹിലി ദുനിയായല്ലത്തി ഫീഹ മആശി വസ്ലിഹിലി ആഖിറത്തി അല്ലത്തി ഫീഹ മആദി വജ്അലിൽ ഹയാത സിയാദത്തൻലി ഫീ കുല്ലി ഖൈർ വജ്അലിൽ മമാത റാഹത്തൻലി മിൻ കുല്ലി ശർ. സാരം, അല്ലാഹുവേ, എന്റെ കാര്യത്തിന്റെ രക്ഷയാകുന്ന എന്റെ മതനിഷ്ഠ നീ എനിക്ക് നന്നാക്കി തരേണമേ. എന്റെ ജീവിതമാർഗം ഉൾക്കൊള്ളുന്നതായ എന്റെ ഐഹിക ജീവിതവും നീ എനിക്ക് നന്നാക്കി തരേണമേ. എന്റെ മടക്കസ്ഥലം ഉൾക്കൊള്ളുന്ന എന്റെ പാരിത്രിക ജീവിതവും നീ എനിക്ക് നന്നാക്കി തരേണമേ. ഈ ജീവിതം എല്ലാവിധ നന്മയിലും എനിക്ക് വർധനവാക്കി തീർക്കുകയും ചെയ്യണമേ. മരണത്തെ എല്ലാവിധ തിന്മയിൽ നിന്നും എനിക്ക് ആശ്വാസമാക്കി തീർക്കുകയും ചെയ്യണമേ. അല്ലാഹുമ്മ ഇന്ന നർഗബു ഇലൈക വ നദഊക ബിദുആഇ നബിയിക. അല്ലാഹുമ്മ വലക്കൽ ഹംദു വൽ മിന്നതു വൽ ഫളൽ.
4: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി എന്ന പ്രോഗ്രാം. നാം കേട്ട വചനങ്ങൾ സൂറ ഷോറ വചനം 1 മുതൽ 8 വരെ.
5: പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം, ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. സൂറ സ്വാദ് വചനം 1 ക്ലാസ് എടുക്കുന്നു ബഹുമാന്യനായ മുഹമ്മദ് കുട്ടി സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: الصاد والقرآن ذي الذكر. ഏറെ ബഹുമാനമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്ത് പൂർണ്ണമായി അർത്ഥസഹിതം വ്യാഖ്യാനസഹിതം നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാ, ഇനി നമുക്ക് 38-ാമത്തെ സൂറത്തായ സൂറത്തു സ്വാദാണ് പഠിക്കാനുള്ളത്. സൂറത്തു സ്വാദ് മക്കിയായ സൂറത്താണ്. അതുകൊണ്ട് തന്നെ മക്കാ സൂറത്തുകളുടെ അല്ലെങ്കിൽ മക്കി സൂറത്തുകളുടെ പ്രത്യേകത പോലെ വിശ്വാസപരമായ കാര്യങ്ങൾക്കാണ് ഈ സൂറത്തിലും ഊന്നൽ നൽകിയിരിക്കുന്നത്. ഈമാൻ കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ചുമാണ് ഈ സൂറത്തിൽ മുഖ്യ പ്രതിപാദ്യ വിഷയം. ചില മുഫസ്സിരീങ്ങൾ ഈ സൂറത്തിന് സൂറത്തു ദാവൂദ് എന്നും പേര് നൽകിയത് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നത് കാണാൻ സാധിക്കും. കാരണം മറ്റു സൂറത്തുകളിൽ വിവരിച്ചിട്ടില്ലാത്ത രൂപത്തിൽ മഹാനായ പ്രവാചകൻ ദാവൂദ് അലൈഹിസ്സലാമിയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം ഈ സൂറത്തിൽ വിവരിക്കുന്നു എന്നതാണ് അതിൻ്റെ കാരണം. ഈ സൂറത്ത് ഇതിലെ പ്രതിപാദ്യ വിഷയങ്ങളിൽ തൗഹീദും അതുപോലെ തന്നെ നുബുവത്തും മരണശേഷമുള്ള ജീവിതവും സവിസ്തരം വിശദീകരിക്കുന്നുണ്ട് എന്നത് ഈ സൂറത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. സ്വാഫാത്തുമായി ഈ സൂറത്തിന് ചില ബന്ധങ്ങളുണ്ടെന്ന് ചില മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നു. സൂറത്തു സ്വാഫാത്തിലെ 168-169 വചനങ്ങളിൽ കാണാം, ലൗ അന്ന ഇന്ദനാ ദിക്റം മിനൽ അവ്വലീൻ ലകുന്ന ഇബാദല്ലാഹിൽ മുഖ്ലസീൻ. ഞങ്ങൾക്ക് ഞങ്ങളുടെ പൂർവീകരിൽ നിന്ന് ഉത്ബോധനങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നെങ്കിൽ പൂർവീകരിൽ നിന്നുള്ള ഉത്ബോധനങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നെങ്കിൽ ലകുന്ന ഇബാദല്ലാഹിൽ മുഖ്ലസീൻ, ഞങ്ങൾ അള്ളാഹുവിൻ്റെ നിഷ്കളങ്കമാക്കപ്പെട്ട ഹൃദയങ്ങളിൽ അല്ലെങ്കിൽ ദാസന്മാരിൽ ഉൾപ്പെടുമായിരുന്നു എന്ന വചനം, ആ വചനത്തിന് ശേഷം അതല്ലെങ്കിൽ ആ സൂറത്തിൻ്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു തആല ഈ സൂറത്ത് ആരംഭിക്കുന്നത് സ്വാദ് എന്നതിന് ശേഷം വൽ ഖുർആനി ദിദ്ദിക്ർ, ഉത്ബോധനം ഉൾക്കൊള്ളുന്ന ഖുർആൻ തന്നെ സത്യം എന്നാണ് ഈ ആയത്തിൽ സൂറത്തു സ്വാദിലെ 1-ാമത്തെ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂറത്തു സ്വാഫാത്തുമായി ഇതിന് ബന്ധമുണ്ട് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മറ്റൊരു ബന്ധം, സൂറത്തു സ്വാഫാത്തിൽ പൂർവ പ്രവാചകന്മാരെക്കുറിച്ചുള്ള വിവരണങ്ങൾ കാണാൻ സാധിക്കും. ആ സൂറത്തിൽ പരാമർശിക്കാത്ത മറ്റു ചില പ്രവാചകന്മാരുടെ ചരിത്രം സൂറത്തു സ്വാദിൽ വിവരിക്കുന്നു എന്നത് ഈ രണ്ട് സൂറത്തുകളും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന് പറയുന്നിടത്ത് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. മറ്റൊന്ന്, ഈ സൂറത്ത് ഖുർആനിൻ്റെ ക്രമമനുസരിച്ച് സൂറത്തുകളുടെ ക്രമമനുസരിച്ച് 38-ാമത്തെ സൂറത്താണ്. അതുപോലെ തന്നെ അവതരണത്തിൻ്റെ ക്രമമനുസരിച്ച് ഈ സൂറത്ത് 38-ാമത്തെ സൂറത്ത് തന്നെയാണെന്നും കാണാൻ സാധിക്കും. സൂറത്ത് ഖമറിന് ശേഷമാണ് ഈ സൂറത്ത് അവതീർണമായതെന്ന് ചില തഫ്സീറുകളിൽ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ 38-ാമത്തെ സൂറത്താണ് മക്കിയായ സൂറത്തുമാകുന്നു ഈ സൂറത്ത്. ഇതിലെ 1-ാമത്തെ വചനം സ്വാദ്. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള കേവല അക്ഷരങ്ങളെക്കുറിച്ച് നമ്മൾ മറ്റു സൂറത്തുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഈ അക്ഷരങ്ങളെക്കുറിച്ച് തഫ്സീറുകളിൽ കാണാം, അൽ ഹുറൂഫുൽ മുഖത്ത എന്നാണ് ഇത്തരം അക്ഷരങ്ങൾക്ക് പറയാറുള്ളത്, വേറിട്ട ചില അക്ഷരങ്ങൾ. എന്നാൽ ഇതിന് വേറെ ചില മാനങ്ങളുണ്ട്, ചില ആശയങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട് എന്ന് ചില മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. എന്നാൽ പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ വിശുദ്ധ ഖുർആൻ ഇതുപോലെയുള്ള അക്ഷരങ്ങൾ കൊണ്ടാണ് അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, ഇത് പ്രവാചകൻ തിരുമേനിയുടെ വാക്കുകളാണ് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ ഒരു ഗ്രന്ഥം കൊണ്ടുവരൂ എന്ന ഒരു വെല്ലുവിളി ഇതിലടങ്ങിയിട്ടുണ്ട് എന്ന് ചില തഫ്സീറുകളിൽ അതുമായി ബന്ധപ്പെട്ട് പരാമർശങ്ങൾ കാണാൻ സാധിക്കും. മറ്റൊന്ന്, ഇത്തരത്തിലുള്ള അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുകയും ശേഷമുള്ള വചനങ്ങൾ ഖുർആനിൻ്റെ സത്യതയും പ്രാമാണികതയും വിശ്വാസ്യതയും പരാമർശിക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് ഈ പറയപ്പെട്ട അഭിപ്രായമാണ് കൂടുതൽ അഭികാമ്യമെന്ന് തഫ്സീറുകളിൽ കാണാം. നമ്മൾ പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള ഹുറൂഫുൽ മുഖത്ത കൊണ്ട് ആരംഭിച്ച സൂറത്തുകൾ ആ അക്ഷരങ്ങൾക്ക് ശേഷം പിന്നീട് അള്ളാഹു പറയുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ പ്രാമാണികതയെക്കുറിച്ചും വിശ്വാസ്യതയെക്കുറിച്ചുമാണെന്ന് പല സൂറത്തുകളിലും കാണാൻ സാധിക്കും. ഉദാഹരണമായി സൂറത്തുൽ ബഖറ, അതിൽ കാണാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലിഫ് ലാം മീം, ذالك الكتاب لا ريب فيه هدى للمتقين. അലിഫ് ലാം മീം എന്ന ഹുറൂഫുൽ മുഖത്ത കൊണ്ട് ആരംഭിച്ച് ശേഷം പറയുന്നു ذالك الكتاب, അതാകുന്നു ഗ്രന്ഥം. لا ريب فيه, അതിൽ സംശയമേ ഇല്ല. അപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ സത്യത, അതിൻ്റെ പ്രാമാണികതയാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. പിന്നെ പറയുന്നു ഹുദൽ ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് ഇത് മാർഗദർശനമാകുന്നു എന്ന്. അതേപോലെ തന്നെ സൂറത്ത് ആലിമ്രാനിൽ കാണാം, അലിഫ് ലാം മീം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ്ഖി മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി വഅൻസല തൗറാത വൽ ഇൻജീൽ. ഈ സൂറത്തിലും ഹുറൂഫുൽ മുഖത്ത കൊണ്ട് ആരംഭിച്ച് ശേഷം അള്ളാഹുവിൻ്റെ ഏകത്വം അള്ളാഹു സ്ഥാപിച്ചു. അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു അവനല്ലാതെ ഒരു ആരാധ്യനില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, അവൻ എന്നുമെന്നും ജീവിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമാകുന്നു. ശേഷം അള്ളാഹു ഈ ഗ്രന്ഥത്തിൻ്റെ സത്യതയാണ് വ്യക്തമാക്കുന്നത്. നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ്, താങ്കളിലേക്ക് യഥാർത്ഥമായിക്കൊണ്ട് അവൻ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നു. മുസദ്ദിഖല്ലിമാ ബൈന യദൈഹി, അതിൻ്റെ മുമ്പിലുള്ളതിനെ അഥവാ മുമ്പിലുള്ള ഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുന്നതായിട്ട്. വഅൻസല തൗറാത വൽ ഇൻജീൽ, തൗറാത്തും ഇൻജീലും അവൻ അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതുപോലെ തന്നെ സൂറത്ത് അഅ്റാഫിലും സൂറത്ത് യൂനുസിലും പരാമർശങ്ങൾ കാണാൻ സാധിക്കും. അലിഫ് ലാം മീം സാദ്, കിതാബുൻ ഉൻസില ഇലൈക ഫലാ യകൂ ഫീ സദ്രിക ഹറജുൻ മിൻഹു ലിതുൻസിറ ബി വദിക്റാ ലിൽ മുഅ്മിനീൻ. സൂറത്തുൽ അഅ്റാഫിലെ 1-2 വചനങ്ങൾ. അവിടെയും ഹുറൂഫുൽ മുഖത്തഅത്തിനു ശേഷം കിതാബുൻ ഉൻസില ഇലൈക, ഒരു ഗ്രന്ഥം താങ്കളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഫലാ യകും ഫീ സദ്രിക ഹറജും മിൻഹു, അതുമൂലം താങ്കളുടെ മനസ്സിൽ പ്രയാസമുണ്ടാകേണ്ടതില്ല അഥവാ ഭാരം അനുഭവിക്കേണ്ടതില്ല. ലിതുൻസിറ ബിഹ്, അതുകൊണ്ട് താങ്കൾ മുന്നറിയിപ്പ് നൽകുവാൻ. വദിക്റാ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് ഉത്ബോധനവുമായിക്കൊണ്ട്. സൂറത്ത് യൂനുസിൽ ഇതുപോലെ തന്നെ അലിഫ് ലാം റാ, തിൽക ആയാതുൽ കിതാബിൽ ഹകീം, ഹുറൂഫുൽ മുഖത്തഅത്തിനു ശേഷം തിൽക ആയാതുൽ കിതാബിൽ ഹകീം, അത് സുദൃഢമായ ഗ്രന്ഥത്തിലെ വചനങ്ങളാകുന്നു. അപ്പോൾ ഈ ഗ്രന്ഥത്തിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ സത്യതയും പ്രാമാണികതയുമാണ് ഈ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയതിനു ശേഷം അള്ളാഹു പരാമർശിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി രണ്ട് സൂറത്തുകളിൽ, അതായത് സൂറത്തുർ റൂം അതേപോലെ തന്നെ സൂറത്തുൽ അങ്കബൂത്ത് എന്നീ സൂറത്തുകളിൽ മറ്റു വിഷയങ്ങൾ പരാമർശിച്ചിട്ട് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് സൂറത്തുർ റൂം, അലിഫ് ലാം മീം, ഗുലിബത്തുർ റൂം അവിടെ ഹുറൂഫുൽ മുഖത്തായത്തിനു ശേഷം റോം അതിജയിക്കപ്പെട്ടു അഥവാ റോമിനെ പരാജയപ്പെടുത്തി, ഫീ അദ്നൽ അർദി അടുത്ത പ്രദേശത്ത് വച്ച്, വഹും അവർ, മിം ബഅദി ഗലബിഹിം അവരുടെ പരാജയത്തിന് ശേഷം, സയഗ്ലിബൂൻ അവർ അതിജയിക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ അതിജയിക്കും. അപ്പോൾ ഇവിടെ ഹുറൂഫുൽ മുഖത്തായത്തിന് ശേഷം ഖുർആനിൻ്റെ സത്യതയല്ല അള്ളാഹു പരാമർശിക്കുന്നതെങ്കിൽ പോലും ഖുർആനിൻ്റെ ദൈവീകത ഇവിടെ കാണാൻ സാധിക്കും. ഒരു പ്രവചനമാണ് അള്ളാഹു നടത്തുന്നത്. ഈ പ്രവചനം സത്യമായി പുലരുകയും ചെയ്തു. അപ്പോൾ ഖുർആനിൻ്റെ ഒരു മനുഷ്യരെക്കൊണ്ട് പറയാൻ കഴിയാത്ത രൂപത്തിൽ ഗൈബിയായ ഇൽമാണ് ഖുർആനിലുള്ളതെന്നത് ഈ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ സൂറത്തുൽ അങ്കബൂത്ത്, അലിഫ് ലാം മീം, അഹസിബന്നാസു അൻ യുത്രകു അൻ യഖൂലു സൂറത്തുൽ അങ്കബൂത്തിൽ ഇതുപോലെ തന്നെ ഹുറൂഫുൽ മുഖത്തഅത്തിന് ശേഷം അഹസിബന്നാസു അയ്യുത്രകു, മനുഷ്യർ വിചാരിക്കുന്നുവോ അവർ വിടപ്പെടുമെന്ന്, വെറുതെ വിടപ്പെടുമെന്ന്. അയ് യഖൂലു ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവർ പറഞ്ഞാൽ, വഹും ലാ യുഫ്തനൂൻ, അവർ പരീക്ഷിക്കപ്പെടാതെ. അതുകൊണ്ട് തന്നെ ഈ ആയത്തിൽ ഇവിടെ ഹുറൂഫുൽ മുഖത്തഅത്തിന് ശേഷം ഖുർആനിൻ്റെ സത്യതയല്ല പ്രാമാണികതയല്ല അള്ളാഹു സ്ഥാപിക്കുന്നതെങ്കിൽ പോലും വിശുദ്ധ ഖുർആൻ സ്വീകരിക്കുന്ന മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവരിൽ ഉണ്ടാകുന്ന ഒരു മഹത്തായ വിശേഷണമാണ് അവർ ക്ഷമാലുക്കളായിരിക്കും, ക്ഷമ കൈക്കൊള്ളുന്നവരായിരിക്കും എന്നതാണ് അതിലടങ്ങിയിരിക്കുന്ന ആശയം. അപ്പോൾ ഈ കേവലമുള്ള അക്ഷരമെന്നത് അതിന് പ്രാധാന്യമുണ്ട്, അത് പ്രസക്തിയുള്ള പരാമർശമാണ് എന്നത് ഈ വ്യാഖ്യാനത്തിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. തുടർന്ന് സ്വാദ് ഖിറാഅത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ആറ് അക്ഷരത്തിൻ്റെ നീളത്തിൽ അത് നീട്ടണം. സ്വാദ് വൽ ഖുർആനി ദിദ്ദിക്ർ, വൽ ഖുർആനി, അവിടെയുള്ള വാവ് വാവുൽ ഖസം എന്ന ഗണത്തിലാണ് പെടുക. അതായത് സത്യം ചെയ്തു പറയാനുള്ള വാവ്. അതുകൊണ്ട് തന്നെയാണ് വൽ ഖുർആനി, വാവുൽ ഖസമിന് ശേഷമുള്ള ഇസ്മ് അത് കെസറായിരിക്കും. വൽ ഖുർആന എന്നോ ഖുർആനു എന്നോ പറയില്ല, വൽ ഖുർആനി, ഖുർആൻ തന്നെയാണ് സത്യം. ദിദ്ദിക്ർ, ഉൽബോധനം ഉൾക്കൊള്ളുന്ന, ദിക്ർ എന്ന് പറഞ്ഞാൽ ഉൽബോധനം എന്നാണ് അർത്ഥം. അപ്പോൾ ഉൽബോധനം ഉൾക്കൊള്ളുന്ന ഖുർആൻ തന്നെ സത്യം, അതാണ് വൽ ഖുർആനി ദിദ്ദിക്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ദിക്ർ എന്നതിന് കീർത്തി, പ്രശസ്തി എന്ന ഒരർത്ഥവുമുണ്ട്. ഖുർആൻ ആ അർത്ഥത്തിലാണ്, ആ അർത്ഥത്തിലും ആകാമെന്ന് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ഈ പരാമർശത്തിൽ പ്രശസ്തിയുള്ള ഖുർആൻ എന്നും അതിൻ്റെ അർത്ഥമാകാം. ഉദാഹരണത്തിന് സൂറത്തു സുഖ്റുഫിലെ 44-ാമത്തെ ആയത്തിൽ കാണാം, വ ഇന്നഹു ലദിക്റുൽ ലക വലി ഖൗമിക വലിഖൗമിക വസൗഫ തുസ്അലൂൻ. അതാകട്ടെ നിനക്കും നിന്റെ ജനതക്കും നിശ്ചയമായും ഒരു കീർത്തിയാകുന്നു, വഴിയെ നിങ്ങളോട് ചോദിക്കപ്പെടുകയും ചെയ്യും. വിശുദ്ധ ഖുർആൻ താങ്കൾക്കും താങ്കളുടെ ജനതക്കും ഒരു കീർത്തിയാണ്, ഒരു പ്രശസ്തിയാണ് എന്ന് ആ ആയത്ത് പരാമർശിക്കുന്നു. മറ്റൊന്ന്, താങ്കൾക്കും താങ്കൾക്ക് മുമ്പുള്ളവർക്കും അല്ലെങ്കിൽ താങ്കൾക്കും താങ്കളുടെ ജനതക്കും അതൊരു ഉത്ബോധനമാണ് എന്നും അർത്ഥമാകാം. സൂറത്തുൽ അംബിയയിലെ 10-ാമത്തെ വചനത്തിൽ കാണാം, ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബം ഫീഹി ദിക്റുകും അഫലാ തഅഖിലൂൻ. ലഖദ് അൻസൽനാ, തീർച്ചയായും നിങ്ങൾക്ക് നാം ഒരു ഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾക്കുള്ള കീർത്തി അതിലുണ്ട്, അതല്ലെങ്കിൽ ഉത്ബോധനം ഉണ്ട്, എന്നിട്ടും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അപ്പോ കീർത്തി അല്ലെങ്കിൽ പ്രശസ്തി എന്ന അർത്ഥത്തിൽ ദിക്ർ എന്ന് പരാമർശിക്കാറുണ്ട്. ഈ രണ്ടു വചനങ്ങളും അത് അറിയിക്കുന്നതാകുന്നു. എന്നാൽ മറ്റൊരു വ്യാഖ്യാനപ്രകാരം ഇത് ഉത്ബോധനം എന്ന അർത്ഥത്തിലാകുന്നു. ഫൽ ഖുർആനു തദ്കിറത്തുൻ വ മൗഇളത്തുൻ ലിന്നാസി അജ്മഈൻ. കാരണം വിശുദ്ധ ഖുർആൻ മൊത്തം എല്ലാ മനുഷ്യർക്കുമുള്ള ഉത്ബോധനമാണ്, സദുപദേശമാകുന്നു. യുദക്കിറുഹും ബിമാ യജിബു അലൈഹിം, അവരെ ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നത് അവർ നിർബന്ധമായും അവർ പാലിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാകുന്നു. നഹ്വ ഖാലിഖിഹിം വ ബാരിഇഹിം വ ഫാത്തിരിഹിം, അവരുടെ സൃഷ്ടാവിനെക്കുറിച്ച്, അവരുടെ രക്ഷിതാവിനെക്കുറിച്ച്. സുബ്ഹാനഹു വ തആല, ഉന്നതനും മഹാനും പരിശുദ്ധനുമായ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഉത്ബോധനമാകുന്നു. വയുദക്കിറുഹും ബിത്വരീഖിൽ മൂസിലത്തി ഇലൈഹി, ആ സൃഷ്ടാവിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ അവർക്കാവശ്യമായ ഉത്ബോധനമാകുന്നു അതിലടങ്ങിയിട്ടുള്ളത്. വയുദക്കിറുഹും ബിമാലഹും ഇന്ദഹു, ആ സൃഷ്ടാവിൻ്റെ അടുക്കൽ അവർക്ക് ഉള്ള സ്വർഗത്തെക്കുറിച്ച്, പ്രതിഫലത്തെക്കുറിച്ച് അതവരെ ഉത്ബോധിപ്പിക്കുന്നു. ഇദാ അഫ്ദൗ ഇലൈഹി മിൻ ഹാദിഹി ത്വരീഖ, ഈ മാർഗത്തിൽ ചരിച്ചാൽ, വിശുദ്ധ ഖുർആൻ കാണിച്ചു തരുന്ന വഴിയിലൂടെ സഞ്ചരിച്ചാൽ, ജീവിച്ചാൽ, അവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച് അവരെ ഉത്ബോധിപ്പിക്കുന്നു. അപ്പോൾ ആ രണ്ടർത്ഥത്തിലും അത് പരാമർശിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. വൽ ഖുർആനി, ഖുർആൻ തന്നെയാണ് സത്യം, ദിദ്ദിക്ർ, ഉത്ബോധനം ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ കീർത്തിയുള്ള ഖുർആൻ തന്നെയാണ് സത്യം. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല സത്യം ചെയ്തു പറഞ്ഞ് സ്ഥാപിക്കുന്ന കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. സാധാരണ സത്യം ചെയ്തു പറഞ്ഞാൽ ഏത് കാര്യമാണോ സത്യം ചെയ്തു പറയുന്നത് ആ കാര്യം പലയിടത്തും അള്ളാഹു പറയാറുണ്ട്. പക്ഷേ ഇവിടെ അത് പരാമർശം കാണാൻ സാധ്യമല്ല. വ ജവാബുൽ ഖസ്മി മഹ്ദൂഫുൻ, ഈ സത്യം ചെയ്തതിൻ്റെ ജവാബ്, എന്താണോ സത്യം ചെയ്തു പറയുന്നത് അത് കളയപ്പെട്ടതാകുന്നു, മഹ്ദൂഫാകുന്നു. ഭാഷയിൽ അങ്ങനെ ഒരു നിയമമുണ്ട്. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ കലാം കൃത്യമായും പ്രാമാണികമായും പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാല്ലാ തുടർന്നുള്ള ഭാഗം നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ മനസ്സിലാക്കാം. അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കാനും അത് അംഗീകരിക്കാനും നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം സൂറ സ്വാദ് വചനം 1. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാന്യനായ മുഹമ്മദ് കുട്ടി സലഫി.
2: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ, ഓഡിയോ, നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികളിനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, വിശ്വപ്രശസ്ത ഖുർആൻ ഖാരിഈകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം തൻസീൽ. പാരായണം മിഷ്അരി റാഷിദ് അൽ അഫാസി.

وثيابك فطهر والرجز فاهجر ولا تمنن تستكثر ولربك فاصبر.

0: പരിശുദ്ധ ഖുർആനിലെ അധ്യായം അൽ ഖലം മുതൽ അന്നബ വരെയാണ് നാം ഇതുവരെ ശ്രവിച്ചത്. പാരായണം ചെയ്തത് മിഷ്അരി റാഷിദ് അൽ അഫാസി.
1: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസം മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി കിഡ്സ് ടൈം, മനോഹരമായ ലോകപ്രശസ്ത കുഞ്ഞുകാര്യങ്ങളായിട്ടുള്ള കുട്ടികളുടെ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കിഡ്സ് ടൈമിൽ സൂറത്ത് സുമറിന്റെ 16 മുതൽ 23 വരെയുള്ള വചനങ്ങൾ അവതരിപ്പിക്കുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ കിഡ്സ് ടൈം സൂറ സുമറിന്റെ 16 മുതൽ 23 വരെ.
1: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകളായി ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഖത്മുൽ ഖുർആൻ പ്രോഗ്രാമിൽ ഇന്ന് നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ ജുസ് 7 പാരായണമാണ്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് നബീൽ അൽ റിഫായ്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് ഖത്മുൽ ഖുർആൻ. ഇന്നത്തെ ഖത്മുൽ ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ ജുസ് 7 പാരായണമാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം ചെയ്തത് ഷെയ്ഖ് നബീൽ അൽ റിഫായ്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone 9020840840
2: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർ ഖുർ ആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 456-ാമത്തെ പേജിലേക്ക്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 456-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിരയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: Peace Radio. Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ ലോകപ്രശസ്ത ഖാരിഉകളുടെ മധുരമാർന്ന ഇമ്പമാർന്ന ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായം സൂറ ഫുസ്സിലത്ത് 30 മുതൽ 38 വരെയുള്ള വചനങ്ങളാണ് നാം കേൾക്കാൻ പോകുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഇബ്രാഹിം ജബ്രാത്തി.
1: أعوذ بالله من الشيطان الرجيم

ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുബാറക് ബിൻ ഉമർ ക്ലാസ് എടുക്കുന്നു.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ ഹബീബിക വ റസൂലിക മുഹമ്മദ് വ അലാ ആലിഹി വ സഹ്ബിഹി വ അലാ മൻ ഇത്തബഅഹും ബിഹ്സാൻ ഇലാ യൗമിദ്ദീൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി നമുക്ക് സൂറത്തുൽ മുജാദലയാണ് നോക്കാം. സൂറത്തുൽ മുജാദല 1, 2, 3, 3.5 പേജുള്ള 22 ആയത്തുള്ളെങ്കിലും കുറച്ച് നീളമുണ്ട്. നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركما إن الله سميع بصير. سميع بصير അവിടെ എന്താണ് സമീഉൻ? ബ
3: ഇദ്ഗാം
2: ഇഖ്ലാബ്, അതായത് തൻവീന് ശേഷം ബ ആണ്. നൂൻ സാക്കിനക്കോ തൻവീനോ ശേഷം ബാ വന്നാൽ ആ നൂനിനെ മീമാക്കി മാറ്റണം. സമീഉൻ എന്നുള്ളത് സമീഉം എന്നുള്ള ഗുന്നത്തോടുകൂടി. അപ്പോൾ അല്ലദീന യുളാഹിറൂന മിൻകും മിൻകും ഇഖ്ഫാ, ശേഷം കാഫ്. പിന്നെ പിന്നെ മിൻകും, രണ്ട് മിൻകും എന്നതിലെ മീം മിന്നിലെ മീം, രണ്ട് മീം ഒന്നിച്ചു വന്നു. അപ്പോൾ നോക്ക്, മിൻകും ഒരു മീം, മിൻ എന്നതിലെ മറ്റൊരു മീൻ, രണ്ട് മീം അടുപ്പിച്ചു വന്നു. അപ്പോൾ മിൻകും മി അല്ലോ മണിക്കണം, മിൻകും മിൻ നിസ, അങ്ങനെ
3: മിൻകും.
2: പിന്നെ മദ്ദുണ്ട് അല്ലേ, മിന്നി ആ രണ്ട് നൂൻ അവിടെ രണ്ട് നൂന് ഒന്നിച്ചു വന്നു. അപ്പോൾ അവിടെയും മണിക്കണം, അതിൻ്റെ മുമ്പ് മീമിനും മണിക്കണം, അല്ലോ ഉന്നത്ത് വേണം, പിന്നെ മദ്ദും. അപ്പോൾ മിൻകും മിൻ നിസാഇഹിം
3: മിൻകും മിൻ നിസാഇഹിം.
2: ആ വീണ്ടും അതാ നിസാഇഹിമ്മ, അവ മണിക്കണം. പിന്നെ ഹുന്ന, അതും മൊത്തത്തിൽ നല്ല ധാരാളം ഉണ്ട് മണിക്കാൻ, ഉന്നത്ത് ഇഷ്ടം പോലെ വേണം. പിന്നെ ഇൻ ഉമ്മഹാത്തുഹും ഇളഹാർ, നൂനസാക്കിനു ശേഷം ഹംസേൺ ഹംസേൺ, അപ്പോൾ ഇളഹാർ. ഇൻ ഉമ്മഹാത്തുഹും ലാത്തി ഇൻഹാത്തും ഇല്ലല്ലായി, അല്ലേ നോട്ടെ, ഇൻ ഉമ്മഹാത്തുഹും ഇല്ലല്ലായി, അതെ ഇല്ലല്ലായി വലദ്നഹും വലദ്നഹും. പിന്നെ വ ഇന്നഹും ലയഖൂലൂന മുൻകറൻ, വീണ്ടും അത് തന്നെ ഇഖ്ഫാ. പിന്നെ മുൻകറമ്മി ഇദ്ഗാം ബിഗുന്ന, തൻവീന് ശേഷം മീമാണല്ലോ. മിനൽ ഖൗലി വസൂറ വ ഇന്നല്ലാഹ ലഅഫുവ്വുൻ ഗഫൂർ, അഫുവ്വുൻ ഗഫൂർ. അവിടെ എന്താ തൻവീന് ശേഷം ഗാ, അപ്പോൾ ഇളഹാർ ഇളഹാർ ഇളഹാർ അടാ, അഫുവ്വുൻ ഗഫൂർ. പിന്നെ മുസാഫ് മുസാഫ് നോക്ക്, അഫുവൻ ഗഫൂർ. പിന്നെ വല്ലദീന യുലാഹിറൂന മിൻ നിസ അവിടെ മിൻ നിസ നേരത്തെ പോലെ തന്നെ രണ്ട് നൂന ഒന്നിച്ചു വന്നു. പിന്നെ മദ് നിസാഇഹിം. ثم يعودون لما قالوا فتحرير رقبة من تنوين شاشة ميم بنا من قبل من قبل انت إخفاء إخفاء الله ماني كنا أبا رقبة من قبل

0: ആ മദ്യം കുറച്ചുകൂടി നീട്ടണം അവിടെ കേട്ടോ. അയ്യ ഇത് കാമ്പി കുന്ന, പിന്നെ സ എന്നുള്ളത് മദ്ലാജിമാണ്. പിന്നെ ദാലിക്കും തു അലൂന ബിഹി വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അപ്പം നോക്കാം. أعوذ
1: بالله من الشيطان الرجيم بسم الله الرحمن الرحيم
0: قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله
1: قد سمع

0: ذلكم توعظون به والله بما تعملون خبير.
1: ذلكم توعظون به والله بما تعملون خبير.
0: وآخر دعوانا الحمد لله رب العالمين.
2: ജസാക്കും അല്ലാഹു ഖൈറ. പാരായണ പഠനം ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു.
3: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ വിശുദ്ധ ഖുർആൻ സൂറത്തു ഹാമീം സജദയുടെ 33 മുതലുള്ള വചനങ്ങൾ, സൂറത്തു ഷൂറ, സൂറത്തു സുഹറുഫ്, സൂറത്തു ദുഖാൻ തുടങ്ങിയ അധ്യായങ്ങളുടെ പാരായണം പ്രശസ്ത ഖാരി അഹ്മദ് അൽ അജ്മി നിർവഹിക്കുന്നു.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
6: ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا

أفنضرب عنكم الذكر صفحا أن كنتم قوما مسرفين وكم أرسلنا

ولما ضرب ابن مريم مثلا إذا قومك منه يصدون وقالوا آلهتنا خير

ولما جاء عيسى بالبينات قال قد جئتكم بالحكمة ولأ

اليوم ولا أنتم تحزنون يا عبادي لا خوف عليكم اليوم

0: فاصفح عنهم وقل سلام فسوف يعلمون.
1: بسم الله الرحمن الرحيم.

يوم نبطش البطشة الكبرى إن

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ. ഇന്നത്തെ തൻസീലിൽ വിശുദ്ധ ഖുർആൻ സൂറത്തു ഹാമീം സജദ, സൂറത്തു അശൂറ, സൂറത്തു സുഹറുഫ്, സൂറത്തു ദുഖാൻ തുടങ്ങിയ അധ്യായങ്ങളുടെ പാരായണമാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അഹമ്മദ് അൽ അജ്മി.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പോൾ ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ പ്രക്ഷേപണം ചെയ്യുന്നേറെ ശ്രദ്ധേയമായ അത്തഹ്സീനിന്റെ ഒരു പുതിയ എപ്പിസോഡിലെ ഇന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹശറിൽ നിന്നും 5-6 ആയത്തുകളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ഹാഫിൽ അബ്ദുൽ ഷക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഹശർ പാരായണം ചെയ്യുമ്പോൾ പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്, തജ്വീദ് നിയമങ്ങളും. ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് 5-6 ആയത്തുകളാണ്. ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കുക.
2: ما قطعتم من لينة أو تركتموها ما قطعتم من لينة أو تركتموها قائمة على أصولها ما قطعتم من لينة أو تركتموها قائمة على أصولها فبإذن الله وليخزي الفاسقين وما أفاء الله على رسوله منهم فما أوجفتم عليه من خيل ولا ركاب ولكن الله يسلط رسله على من يشاء والله على كل شيء قدير
1: ما قطعتم انجامت آيتي شدكك ما قطعتم قاف طاء عين تاء والله رأيهم شدكك ഈ പദം പറഞ്ഞാൽ മാത്രമാണ് കൃത്യമായ മഖ്റജുകളൊക്കെ ശരിയായിട്ട് വരികയുള്ളൂ. മാ ഖത്അതും, ഖത്അതും അല്ല, മാ ഖ ഖ. ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്കാണ് മഖ്റജ്. ഖ അതുപോലെ ത ഖത ത ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ് എന്ന സ്വിഫത്ത് നൽകിക്കൊണ്ട് കൃത്യമായിട്ട് ഉച്ചരിക്കണം. അപ്പോഴാണ് ത എന്ന ശബ്ദം വരികയുള്ളൂ, ഇല്ലെങ്കിൽ ത്വ ത്വ ത്വ എന്നേ വരികയുള്ളൂ. നാവിൻ്റെ മുതുക് മേലണ്ണാക്ക് അഥവാ മേലെ മുൻപല്ലുകളുടെ മുരട് കഴിഞ്ഞ് തൊട്ട് ആ ഒരു ഭാഗത്ത് തട്ടിക്കൊണ്ട് അഥവാ തഇനെ ത്വ എന്ന് ഉച്ചരിക്കുന്ന പോലെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ത്വ എന്നാണ്. മ ഖത്അതും, ഖത്അതും മിൻ ലീനത്തിൻ, മീം സാക്കിനയ്ക്ക് ശേഷം മീമാണ് ഇദ്ഗാം മുതമാസിൽ, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ചെയ്യണം. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ഒന്നിനെ മറ്റൊന്നിൽ മിക്സ് ചെയ്യുക, കൂട്ടിലേപ്പിക്കുക. മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മാ ഖത്അതും മിൻ, മിൻ ലി സാക്കിന നൂന് ശേഷം ലാം, ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ കൂട്ടി ലയിപ്പിക്കണം. മിൻ ലീനത്തിൻ അ, ലീനത്തിൻ അ തൻവീനു ശേഷം ഹംസയാണ്. അതുകൊണ്ട് വെളിവാക്കണം, തൻവീനിനെയും ഹംസയൊക്കെ കൃത്യമായിട്ട് വെളിവാക്കി ഉച്ചരിക്കണം. മിൻ ലീനത്തിൻ നൗ, മിൻ ലീനത്തിൻ നൗ, നൗ തറക്തുമൂഹ എന്ന് പറയരുത്, നൂനിനെ കൊണ്ട് പറയരുത്. ഔ തെറക്തുമൂഹ, കാഫിൻ്റെ ഉച്ചാരണം ഔ തെറക്, കാ കീ കു എക്, ഔ തെറക്തുമൂഹ ഖായിമതൻ, മഖ്റജ് ഖാഫിൻ്റെ മഖ്റജ് ചെറുനാക്കിൻ്റെ ഭാഗമാണ്, ശ്രദ്ധിക്കുക. അതുപോലെ അവിടെ മദ് മുത്തസിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്. 4-5 ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. ഖായിമതൻ, ഔ തറക്തുമൂഹ ഖായിമതൻ. ഇനി ഖായിമതൻ തൻ തൻവീനു ശേഷം അയിന് വെളിവാക്കി ഉച്ചരിക്കണം, തൻവീനിനെ വെളിവാക്കി ഉച്ചരിക്കണം. ഇസ്ഹാർ ഖായിമതൻ അലാ ഉസൂലിഹ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ് മുൻഫസിൽ. 4-5 ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസിൽ. അല ഉസൂലിഹ, ഇനി ഉസൂലിഹ എന്നതിലെ സ്വാദ് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പറയണം, ഇല്ലെങ്കിൽ സീന് വരും. അല ഉസൂലിഹ സ്വാദുച്ചിരിക്കുമ്പോൾ നാവിൻ്റെ മദ്യം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. അതാണ് സ സി സു അസ് ഉസൂലിഹ ഫബി ഇദ്നില്ലാ, ഫബി ഇദ്നില്ലാ. ഈ പദം ശ്രദ്ധിക്കുക, ആയത്തിൽ കുർസിയിലൊക്കെ വളരെ കൃത്യമായിട്ടിത് പറഞ്ഞിട്ടുണ്ട്. ഫബി ഇദ്നില്ലാ, ഇദ്ന് അല്ല, ഫബി ഇദ്നില്ലാ, ഫബി ഇദ്നി, ഫബി ഇദ്നില്ലാ, ബി ഇദ്നി അല്ല, ഫബി ഇദ്നി, ഫബി ഇദ്നില്ലാഹി വലിയുഖ്സിയൽ ഫാസിഖീൻ, വലിയുഖ്സിയൽ ഫാസിഖീൻ. മദ് ആയത്തിൻ്റെ അവസാനങ്ങളിലൊക്കെ മദ് ആയറുദിൽ സുക്കൂനാണ്. അടുത്ത ആയത്ത് ആറാമത്തെ ആയത്ത് വമാ അഫ അല്ലാഹു വമാ അഫ അല്ലാഹ് മദ് മുൻഫസിലാണ്. വമാ അഫ ഇനി അഫ അല്ലാഹ് മുത്തസിൽ നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ്. മുത്തസിൽ മുത്തസിൽ വാജിബാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടണം. മുത്തസിൽ എന്ന് പറഞ്ഞാൽ അതേ പദത്തിൽ തന്നെയാണ് മദ്ദിൻ്റെ അക്ഷരവും ഹംസയും. മുൻഫസിൽ എന്ന് പറഞ്ഞാൽ മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം ഹംസ വേറെ പദത്തിൽ, അതാണ് മുൻഫസിൽ. ഇനി വമാ അഫ അല്ലാഹു അലാ റസൂലിഹി മിൻഹും ഫമ സാകിന മീമിന് ശേഷം ഫ ശ്രദ്ധിക്കണം. രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. മിൻഹും ഫമ ഫമാ ഔജഫ്തും മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിൽ മുൻഫസിൽ. ഔജഫ്തും അലൈഹി ഔജഫ്തും അലൈഹി മിൻ ഖ മിൻ ഖൈലിൻ സാകിന നൂന് ശേഷം ഖ ഇദ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം. മിൻ ഖൈലിൻ മിൻ ഖൈലിൻ വ തൻവീന് ശേഷം വ വന്നാൽ ഇത് ഗംബിഗുന്ന വലാരിക്കാബിയും വ ഇവിടെയൊക്കെ ഇത് ഗംബിഗുന്നയാണ്. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ ഖൈലിൻ വലാരിക്കാബിയും വലാക്കിന്നല്ലാഹ് ഇങ്ങനെ. ഇനി വലാക്കിന്നല്ലാഹ് നൂൻ മുഷദ്ദ ഗുന്ന വലാക്കിന്നല്ലാഹ യുസല്ലിത്തു യുസല്ലിത്തു തൈ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മദ്യം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. യുസല്ലിത്തു റുസുലഹു റുസുലഹു സീന് ദൊമ്മാണ്. റുസു സീന് ദൊമ്മാണ്. റുസുലഹു സീന് സുക്കൂന് വരുന്നത് ശ്രദ്ധിക്കണം. ഇത്തരം പദങ്ങളൊക്കെയാണ് കൃത്യമായിട്ടും ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടത്. റുസുലഹു അല്ല റുസു റുസുലഹു അല മൈ യശാ മയ്യ ഇത് ഗാം ബിഗുന്ന നൂനിനെയ ഇലേക്ക് ഇത് ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ യശേ മദ് മുത്തസിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖ തൻവീന് ശേഷം ഖാഫ് ഇഖ്ഫാ ബിഗുന്ന തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഗുന്നയും ശ്രദ്ധിക്കണം. അപ്പോൾ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നാണ്. ഖദീർ അല്ല ഖദീർ. റായിനെ തർക്കീഖ് ചെയ്യണം. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് കൃത്യമായിട്ട് ഉച്ചരിക്കണം ഇൻഷാല്ലാ. ഒന്നുകൂടെ ഓതാം. ما قطعتم من لينة أو تركتموها قائمة على أصولها أو تركتموها قائمة على أصولها فبإذن الله وليخزي الفاسقين وما أفاء الله على رسوله منهم فما أوجفتم عليه من خيل ولا ركاب ولكن الله يسلط رسله على من يشاء والله على كل شيء قدير. സൂറത്തുൽ ഹശ്റിലെ 5-6 ആയത്തുകളാണ് ഇന്ന് നാം കേട്ടിട്ടുള്ളത്. കൃത്യമായിട്ട് പഠിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ജസാകല്ലാഹു ഖൈറാ ബറകല്ലാഹു ഫീക്. അത്തഹ്സീൻ ഇവിടെ സമാപിക്കുകയാണ്. നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശ്റിൽ നിന്നും 5-6 ആയത്തുകളാണ്. നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുൽ ഷക്കൂർ.
3: ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ ലോകപ്രശസ്ത കാരയുകളുടെ മധുരമാർന്ന ഇമ്പമാർന്ന ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായം സൂറ ഫുസ്സിലത്ത് 30 മുതൽ 38 വരെയുള്ള വചനങ്ങളാണ് നാം കേൾക്കാൻ പോകുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഇബ്രാഹിം ജബ്രാത്തി.
4: أعوذ بالله من الشيطان الرجيم.

0: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിങ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം, അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 6-7 വചനങ്ങൾ നാം പഠിക്കുന്നു. ബഹുദൈവ വിശ്വാസികളുടെ പരസ്പരമുള്ള ഉപദേശമാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു വിശദീകരിക്കുന്നത്. നമുക്കുവേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم وانطلق الملأ منهم

0: സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ ആറാമത്തെ വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി വന്നത്. ആ വചനവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല മക്കയിലെ മുശ്രിക്കുകളെക്കുറിച്ചുള്ള ഒരു പരാമർശമാണ് ഈ വചനത്തിൽ പറയുന്നത്. വൻ ത്വലഖ, വിട്ടുപോയി, അൽ മലഉ മിൻഹും, അവരിൽ നിന്നുള്ള പ്രധാനികൾ, അനിം ഷൂ, നിങ്ങൾ നടക്കുവീൻ എന്ന്, വസ്ബിറു, ക്ഷമിക്കുകയും ചെയ്യുവീൻ, അല ആലിഹത്തിക്കും, നിങ്ങളുടെ ദൈവങ്ങളിൽ, ആരാധ്യ വസ്തുക്കളിൽ, ഇന്നഹാദ, നിശ്ചയമായും ഇത്, ലഷയി ഉൻ, ഒരു കാര്യം തന്നെയാകുന്നു, യുറാദ്, ഉദ്ദേശിക്കപ്പെടുന്ന, താൽപര്യപൂർവം ചെയ്യപ്പെടുന്ന. അതായത് അവരിലെ പ്രധാനികൾ ഇപ്രകാരം പറഞ്ഞുകൊണ്ടുപോയി, നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളുക, നിങ്ങളുടെ ദൈവങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ക്ഷമാപൂർവം ഉറച്ചു നിൽക്കുകയും ചെയ്യുക, തീർച്ചയായും ഇത് ഉദ്ദേശ്യപൂർവം ചെയ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ആ വചനമാണ് നമ്മൾ വിശദീകരിച്ചിരുന്നത്. അവിടെ ആ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ഈ വചനം ഒരു അവതരണ പശ്ചാത്തലമുള്ള ഒരു വചനമാകുന്നു. അബൂ താലിബിനെ സമീപിച്ചുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകൾ പ്രവാചകന്റെ പ്രബോധനത്തിന് തടസ്സം ചെയ്യാൻ വേണ്ടി, തടസ്സം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ പ്രവാചകൻ അവർക്ക് താൻ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം ഇതാണ്, ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ് തൻ്റെ പ്രബോധനത്തിൻ്റെ കാതലായ ഭാഗം എന്ന് അവരെ കേൾപ്പിച്ചപ്പോൾ അവർ അവിടെ കൂടിയ ആളുകൾ തമ്മിൽ പറഞ്ഞ കാര്യമാണ് വൻ ത്വലഖൽ മലഉ മിൻഹും, അവരിലെ പ്രധാനികൾ പോയി. എന്നിട്ട് അവർ പറഞ്ഞു, അനിംഷു, നിങ്ങൾ പോവുക, വസ്ബിറു ആലിഹതക്കും, നിങ്ങളുടെ ആരാധ്യന്മാരിൽ നിങ്ങൾ ക്ഷമിച്ചു നിൽക്കുക, ഇന്നഹാദ, ഈ പറയുന്ന കാര്യം, അതായത് ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് പറയുന്ന കാര്യം, ലഷയ്ഉൻ, ഒരു കാര്യം തന്നെയാകുന്നു, യുറാദ്, ഉദ്ദേശ്യപൂർവം പറയുന്ന കാര്യം. അല്ലാമ സഅദി റഹ്മത്തുള്ള പറയുന്നു, ഇത് മുഹദ്രീന ഖൗമഹും അല തമസ്സുഖി ബിമാഹും അലൈഹി, ആ സമൂഹം അവരുടെ അവർ പരസ്പരം ഒരു പ്രേരിപ്പിക്കലാകുന്നു ഇത്, തങ്ങളുടെ ആരാധ്യ വസ്തുക്കളിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി. മിനശിർക്കി, ശിർക്ക് വിശ്വാസത്തിൽ, ശിർക്കിൻ്റേതായ പ്രവർത്തനത്തിൽ അവർ ഉറച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ഒരു ഉപദേശമാകുന്നു, പരസ്പരമുള്ള പ്രേരിപ്പിക്കലാകുന്നു. ഇസ്തമിറു അലൈഹ, നിങ്ങളതിൽ ഉറച്ചു നിൽക്കുക. വജാഹിദു നുഫൂസക്കും ഫിസ്സൊബിരി, നിങ്ങളുടെ മനസ്സുകളെ ക്ഷമയിൽ നിങ്ങൾ പിടിച്ചു നിർത്തുക, അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ കഠിനമായി ക്ഷമിക്കുക. വഅല ഇബാദത്തിഹ, അവയെ ആരാധിക്കുന്ന കാര്യത്തിലും. വലാ യറുദ്ദക്കും അൻഹ റാദ്ദിൻ, ഒരാളും നിങ്ങളെ ഇതിൽ തടയാതിരിക്കട്ടെ, ഒരാൾക്കും നിങ്ങളെ ഇതിന് പിന്തിരിപ്പിക്കാൻ കഴിയരുത്. വലാ യസുദ്ദന്നക്കും അൻ ഇബാദത്തിഹ സ്വാദ്ദിൻ, അള്ളാഹുവല്ലാത്ത ഇത്തരം ശക്തികളെ ആരാധിക്കുന്ന ആരാധനയിൽ നിന്ന് ഒരാളും നിങ്ങളെ തടയാതിരിക്കട്ടെ. ഇന്നഹാദ, തീർച്ചയായും ഇത്, അല്ലദീ ജാഅ ബിഹി മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി കൊണ്ടുവന്ന കാര്യം, മിനൻ നഹി അൻ ഇബാദത്തിഹ, ഈ ആരാധ്യ വസ്തുക്കൾക്ക് ആരാധന അർപ്പിക്കുക എന്ന കാര്യം, അത് ആ പറയുന്ന കാര്യം, ലഷയ്ഉൻ യുറാദ് ഐ യഖ്സുദു, യഖ്സുദു യുറാദ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു, ലഹു ഖസ്ദുൻ വനിയ്യത്തുൻ ഗൈറു സാലിഹ, ഇത് പറയുന്ന മുഹമ്മദ് നബിക്ക് പ്രത്യേകം ഉദ്ദേശ്യമുണ്ട്, അത് അവരുടെ കാഴ്ചപ്പാടിൽ സ്വാദിഹല്ലാത്ത, നല്ലതല്ലാത്ത ഒരു ഉദ്ദേശ്യം അതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് അത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. അതുപോലെ തന്നെ മറ്റു തഫ്സീറിൽ കാണാൻ സാധിക്കും, വൻ ത്വലഖൽ മലഉ മിൻഹും എന്ന് പറഞ്ഞ ആയത്ത് വ്യാഖ്യാനിക്കുകയാണ്. ഖാൽ ഇന്നൽ മുറാദ ബിദാലിക അൽ മഷ്യു ബിൽ ഖുദൂമി, ഇവിടെ മഷ്യ, നിങ്ങൾ പോവുകീൻ എന്ന് പോവുകീൻ എന്ന് പറഞ്ഞത് ബിമഅന അന്നഹും ഇദൻ ത്വലഖു ഹസ്സ ബഅദുഹും ബഅദൻ അലൽ മഷ്യി വസ്സൈരി, ഈ സദസ്സിൽ നിന്ന് അള്ളാഹുവിനെ മാത്രമേ പ്രാർത്ഥിക്കാവൂ ആരാധിക്കാവൂ എന്ന് പറയുന്നിടത്ത് നിന്ന് പോവാനുള്ള പരസ്പരമുള്ള പ്രേരിപ്പിക്കലാകുന്നു അത്. ലി അല്ലാ യഊദു ഫയുഅരിജു അലാ മൻ ത്വലഖു മിൻഹു കഅന്നഹും ഇന്നമ യൻതലിഖൂന ഫിറാറൻ ഫയൂസി ബഅദുഹും ബഅദൻ ബിൽ മഷ്യി, തമ്മ തമ്മിൽ അവർ പ്രേരിപ്പിക്കുന്നു, അവർ വസ്വിയത്തായി പറയുന്നു, ഇവിടെ നിങ്ങൾ ആരും ഇരിക്കരുത്, നിങ്ങൾ ഇവിടെ നിന്ന് പോവുവീൻ. വൈദാ നദർന ഇലൽ മഅന ഔ ഇല ഉമൂമി അഹ്വാലിഹിം ഖുൽന ഇന്നൽ മുറാദ ബിദാലിക അൽ മഷ്യു അല ത്വരീഖതി യഅനി സീറു അല ത്വരീഖതികും വലാ യഹുമ്മന്നകും അഹദുൻ. നിങ്ങൾ നിങ്ങളുടെ മാർഗം തന്നെ സ്വീകരിക്കുക. ഇവിടെ പറയപ്പെടുന്ന അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന ആ കാര്യം നിങ്ങൾ, ആ ആദർശം നിങ്ങൾ സ്വീകരിക്കരുത്. സീറു അലാ ത്വരീഖതികും, നിങ്ങളുടെ മാർഗത്തിലേക്ക്, നിങ്ങളുടെ ആ ത്വരീഖത്തിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക. മറ്റൊരാളും നിങ്ങളെ ആകർഷിക്കാതിരിക്കട്ടെ, മറ്റൊരാളും നിങ്ങളെ ആകർഷിക്കാതിരിക്കട്ടെ എന്ന അർത്ഥത്തിലാകുന്നു അവർ പറഞ്ഞത്. ഔലുഹു തആല വസ്ബിറു അലാ ആലിഹത്തിക്കും യഅനി യഹ്ബിസു അൻഫുസക്കും അലൈഹ, നിങ്ങൾ നിങ്ങളെ തന്നെ പിടിച്ചു നിർത്തുക. ലാ തുഹീദു അൻഹ വഹാദാ മിൻ ബാബി തവാസീ ബിൽ ബാത്തിലി, ഇത് പരസ്പരം ബാത്തിലിന്റെ കാര്യത്തിലുള്ള ഉപദേശിക്കലാകുന്നു, വസ്വിയത്താകുന്നു. യഖൂലു ബഅദുഹും ലിബഅദിൻ, തമ്മ തമ്മിൽ അവർ പറയുന്നു, ഇംഷു വസ്ബിറു അലാ ആലിഹത്തിക്കും, നിങ്ങൾ നടക്കുവീൻ, നിങ്ങളുടെ ആരാധ്യന്മാരുടെ കാര്യത്തിൽ നിങ്ങൾ ക്ഷമിക്കുവീൻ. വസ്ബുതു അലാ ഇബാദത്തിഹ, അവയെ ആരാധിക്കുന്നതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുവീൻ. ഇന്ന ഹാദൽ മദ്കൂർ മിന തൗഹീദി ലശൈഉൻ യുറാദ്, ഈ പറയപ്പെട്ട തൗഹീദ് ഉണ്ടല്ലോ, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന കാര്യം, അത് ഉദ്ദേശ്യപൂർവ്വം പറയുന്ന കാര്യമാകുന്നു. അതുകൊണ്ട് വസ്ബിറു അലാ ആലിഹത്തിക്കും യഅനി ഉസ്ബുതു അലൈഹ ഫീ ഇബാദത്തിഹ, നിങ്ങൾ നിങ്ങളുടെ ആരാധ്യന്മാരെ ആരാധിക്കുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുക. വദ്ദിഫാഉ അൻഹ വഅദ്മി ഖുബൂലി കുല്ലി ശൈഇൻ യുബ്തിലുഹ, അതിനെ, ആ ആരാധ്യ വസ്തുക്കളെ പ്രതിരോധിക്കുന്നതിൽ നിങ്ങൾ നിലയുറപ്പിക്കുക. മറ്റുള്ള അഭിപ്രായങ്ങൾ, മറ്റു ഈ ആരാധ്യന്മാരെ സ്വീകരിക്കരുതു എന്ന അഭിപ്രായങ്ങൾ നിങ്ങൾ സ്വീകരിക്കാതിരിക്കുക. ഇന്ന ഹാദാ ലശൈഉൻ യുറാദ് ഹാദൽ മുഷാറു ഇലൈഹി മാ ജാഅ ബിഹി നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിന തൗഹീദി, ഈ പറയപ്പെടുന്ന കാര്യം അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന കാര്യം, അത് ഉദ്ദേശ്യപൂർവം പറയുന്ന കാര്യമാകുന്നു. ഇവിടെ യുരീദുഹു മൻ ജാഅ ബിഹി വഹാദാ യദുല്ലു അലാ സിദ്ഖിർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉദ്ദേശ്യപൂർവം എന്ന് പറഞ്ഞാൽ അത് പ്രാവർത്തികമാക്കാൻ, അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പ്രവാചകൻ പരിശ്രമിക്കും, അതിനുവേണ്ടിയാണ് അത് അദ്ദേഹം പറയുന്നത് എന്നാണ് അവർ പ്രവാചകനെക്കുറിച്ച് ഇന്ന ഹാദാ ലശൈഉൻ യുറാദ്, ഇത് ഉദ്ദേശ്യപൂർവം പറയുന്ന കാര്യമാകുന്നു എന്ന് പറഞ്ഞത്. ഇവിടെ പ്രവാചകന്റെ സത്യത തെളിയിക്കുന്നൊരു വചനം കൂടിയാകുന്നു ഇത്. മഅനാഹു അന്ന ഹാദർ റജുൽ ഖാല ഖൗലൻ, ഈ പറയുന്ന ഇദ്ദേഹം ഒരു വാക്ക് പറയുന്നു. യുരീദുഹു ഫഹുവ ജാദ്ദുൻ ഫീ ഖൗലിഹി, അവിടെ അദ്ദേഹം ഉദ്ദേശ്യപൂർവമാണ് പറയുന്നത്, അത് പ്രാവർത്തികമാക്കാൻ അദ്ദേഹം പരിശ്രമിക്കും, കഠിനമായി പരിശ്രമിക്കും. വശൈഉ അല്ലദി യുറാദു ലാ ബുദ്ദ അൻ യുസ്അ മുരീദുഹു ലിയുഹഖിഖഹു, ഏതൊരാൾ ഉദ്ദേശ്യപൂർവം ഒരു കാര്യം പറയുന്നുവോ അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി അയാൾ പരിശ്രമിക്കും. ബിഖിലാഫിൽ ഇൻസാൻ അല്ലദി യഖൂലുൽ ഖൗൽ ബിലിസാൻ ലാ ബിൽ ഖൗൽ, ചില മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ചില മനുഷ്യന്മാർ വാക്ക് പറയും, പക്ഷേ ആ വാക്കനുസരിച്ച് അവർ പ്രവർത്തിക്കുകയില്ല. വലിഹാദാ തജിദുല്ലദി യഖൂലുൽ ഖൗൽ ബിലിസാനിഹി വഖൽബിഹി യുസമ്മിമു വയഅസിമു അലാ അന്ന ഹാദാ അലാ അൻ യൻഫദ മാ ഖാൽ ലാകിന്നല്ലദി ലാ യുരീദു യഖൂലു ഖൗലുഹു ബിലിസാനിഹി സത്ഹിയൻ, ചില ആളുകളുടെ വാക്കുകൾ അത് ഉപരിപ്ലവം മാത്രമായിരിക്കും, പുറമേക്ക് പറയുന്ന വാക്കായിരിക്കും, യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിൽ ഉദ്ദേശ്യമുണ്ടാവുകയില്ല. അതിൽ നിന്നും തീർത്തും വ്യത്യസ്തനാകുന്നു പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതുകൂടി ഈ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നു. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യം. തുടർന്ന് ഏഴാമത്തെ വചനം,
1: മാ സമിഅനാ ബിഹാദാ ഫിൽ മില്ലത്തിൽ ആഖിറ ഇൻ ഹാദാ ഇല്ലഖ്തിലാഖ്. മാ സമിഅനാ ബിഹാദാ, ഇതിനെപ്പറ്റി നാം കേട്ടിട്ടില്ല. ഫിൽ മില്ലത്തി, മത നടപടിയിൽ അല്ലെങ്കിൽ മാർഗത്തിൽ, അൽ ആഖിറ ഒടുവിലത്തെ അവസാനത്തെ, ഇൻ ഹാദാ ഇതല്ല,
0: ഇല്ലഖ്തിലാഖ്, ഒരു കൃത്രിമ സൃഷ്ടിയല്ലാതെ അല്ലെങ്കിൽ കെട്ടിയുണ്ടാക്കൽ അല്ലാതെ. അവർ പറഞ്ഞത്, അവസാനത്തെ മത നടപടിയിൽ ഇതിനെപ്പറ്റി നാം കേൾക്കുകയുണ്ടായിട്ടില്ല. ഇതൊരു കൃത്രിമ സൃഷ്ടിയല്ലാതെ മറ്റൊന്നുമല്ല. ഇതാണ് പ്രവാചകൻ തിരുമേനിയെക്കുറിച്ചും പരിശുദ്ധ ഖുർആനിനെക്കുറിച്ചും മുശ്രിക്കുകൾ പറഞ്ഞ ജൽപ്പനം. ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് കാണാം, യുരീദൂന മില്ലത്തൻ നസ്വാറ, ഇവര് അവസാനത്തെ മത നടപടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നസ്വാറാക്കളുടെ, ക്രിസ്ത്യാനികളുടെ മാർഗത്തെക്കുറിച്ചാകുന്നു. ഫമിൻ ഐന അത്ത മുഹമ്മദുൻ ബി തൗഹീദ്, എവിടുന്നാണ് ഈ തൗഹീദുമായി മുഹമ്മദ് വന്നത്? ലഖദ് ഖാലഫന വ ഖാലഫർ നസ്റാനിയ, അദ്ദേഹം ഞങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരാകുന്നു. ഖാലഫ ദീന കൗമിഹി, തന്റെ സമൂഹത്തിന്റെ മതത്തിനും എതിരാകുന്നു. വ ഖാലഫ അഹ്ലുൽ കിതാബ് മിൻ ഖബ്ലിഹി, തന്റെ മുമ്പ് വേദം നൽകപ്പെട്ടവർക്കും അദ്ദേഹം എതിരാകുന്നു. ഫമിൻ ഐന അത ബിഹാദ തൗഹീദ്, അവരുടെ ജൽപ്പനമാണിത്. എവിടെ നിന്നാണ് ഈ തൗഹീദുമായി അദ്ദേഹം വന്നത്? മാ സമിഅന ബിഹാദ ഫിൽ മില്ലത്തിൽ ആഖിറ, അവസാനത്തെ മത നടപടിയിൽ നാം ഇത് കേട്ടിട്ടില്ലല്ലോ. ഇതൻ ഇന്ന ഹാദല്ലദി യഖൂലുഹു മുഹമ്മദു മിന തൗഹീദി, മുഹമ്മദ് പറയുന്ന ഈ തൗഹീദ് ഇല്ലഖ്തിലാഖ്, ഇത് കൃത്രിമ സൃഷ്ടിയാകുന്നു. ഐ ഷൈഉൻ ഇഖ്തലഖഹു വഫ്തറാഹു കദ്ബൻ വസൂറ വബുഹ്താന, നഊദു ബില്ലാ, ഇത് ഇദ്ദേഹം കെട്ടിച്ചമച്ച് പറഞ്ഞ, കൃത്രിമമായി ഉണ്ടാക്കി പറഞ്ഞ കാര്യമാകുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഐ മാ സമിഅന ബിഹാദല്ലദി യദ്ഊന, ഇദ്ദേഹം ഈ ക്ഷണിക്കുന്ന കാര്യം നാം കേട്ടിട്ടില്ല. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിന തൗഹീദി ഫിൽ മില്ലത്തിൽ ആഖിറ, അവസാനത്തെ മത നടപടിയിൽ ഇങ്ങനെ ഒന്ന് നമ്മൾ കേട്ടിട്ടില്ല. വഖാലൽ ഔഫിയു അൻ ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്ന് ഉദ്ധരിക്കപ്പെടുന്നത് കാണാം. മാ സമിഅന ബിഹാദ ഫിൽ മില്ലത്തിൽ ആഖിറ യഅനി അന്നസ്റാനിയ, ക്രിസ്ത്യാനികളിൽ അല്ലെങ്കിൽ ക്രൈസ്തവ മതത്തിൽ ഇങ്ങനെ ഒന്ന് നമ്മൾ കേട്ടിട്ടില്ല. ഖാലു ലൗ കാന ഹാദൽ ഖുർആനു ഹഖൻ അഖ്ബറത്നാ ബിഹി അന്നസ്വാറ, ഈ ഖുർആൻ സത്യമായിരുന്നെങ്കിൽ ക്രിസ്ത്യാനികൾ അത് നമ്മോട് പറയുമായിരുന്നു എന്നതാണ് അവരുടെ വാദം, ജൽപ്പനം. വഖാല ഇബ്നു അബ്ബാസ് തഖർറുസുൻ, ഇതൊരു അനുമാനിച്ചു പറയലാകുന്നു, ഇതൊരു മതിപ്പ് പറയൽ മാത്രമാകുന്നു. ഇൻ ഹാദ ഇല്ലഖ്തിലാഖ്. ഖാല മുജാഹിദ് വഖതാദ റഹിമഹുമുള്ള കദ്ബുൻ, ഇത് കളവാകുന്നു എന്നാണ് അവരുടെ വാദം. അല്ലാമ സഅദി റഹ്മത്ത് പറയുന്നു, മാ സമിഅന ബിഹാദ അൽ ഖൗലുല്ലദീ ഖാലഹു വദ്ദീനുല്ലദീ ദഅ ഇലൈഹി, ഇദ്ദേഹം പറയുന്ന ഈ വാക്കും ഇദ്ദേഹം ക്ഷണിക്കുന്ന മതവും ഫിൽ മില്ലത്തിൽ ആഖിറ, അവസാനത്തെ മത നടപടിയിൽ നാം കണ്ടിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഐ ഫിൽ വഖ്തിൽ അഖീർ ഫലാ അദ്റക്നാ അലൈഹി ആബാഅന വല ആബാഅന അദ്റകൂ ആബാഅഹും അലൈഹി ഫംദു അലല്ലദീ മലാ അലൈഹി ആബാഉകും ഫഇന്നഹുൽ ഹഖ് വമല്ലദീ ദഅ ഇലൈഹി മുഹമ്മദുൻ ഇല്ലഖ്തിലാഖുൻ ഇഖ്തലഖഹു വകദ്ബുൻ ഇഫ്തറാഹ്. ഈ മുഹമ്മദ് പറയുന്ന വാക്യം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നമുക്ക് പരിചയമില്ലാത്തതാകുന്നു, നമ്മുടെ പിതാക്കളോ നമ്മുടെ പൂർവീകരോ അംഗീകരിക്കാത്ത, അവർ കേട്ടിട്ടില്ലാത്ത കാര്യമാകുന്നു എന്നാണ് അവർ ജൽപ്പിക്കുന്നത്. അന്നൽ മുകദ്ദിബീന ലിറസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമാ ജാഅ ബിഹി മിന തൗഹീദി, പ്രവാചകൻ തിരുമേനി കൊണ്ടുവന്ന അല്ലാഹുവിൻ്റെ ഏകത്വം, ലൈസ ഇന്ദഹും ദലീലുൻ ഇല്ലാ മാ കാന അലൈഹി ആബാഉഹും ലിഖൗലിഹിം, ഇവർക്ക് അത് സ്വീകരിക്കാതിരിക്കാനുള്ള തടസ്സം തങ്ങളുടെ പൂർവീകർ ഇത് കേട്ടിട്ടില്ല, തങ്ങളുടെ പൂർവീകരന്മാരിൽ നിന്ന് ഇത് കേട്ടിട്ടില്ല എന്ന വാദമാകുന്നു അവരുടേത്. ഇത് യഥാർത്ഥത്തിൽ ഏത് കാലത്തും ഇത്തരം ആളുകൾ, അള്ളാഹുവിൻ്റെ ഏകത്വത്തിന് എതിര് നിൽക്കുന്ന ആളുകൾ പറയാറുള്ള, ജൽപ്പിക്കാറുള്ള ഒരു അധ്യാപനമാകുന്നു. അന്ന കുല്ല ഇൻസാനിൻ ലൈസ ഇൻദഹു ഇൽമുൻ ശർഇയ്യുൻ, ഏതൊരു മനുഷ്യൻ്റെ അടുക്ക് മതപരമായ അറിവില്ലയോ, ഫ ഇന്നഹു യൽജഉ ഇലാ മാ കാന നാസു അലൈഹി ഫിൽ ആദ, അത്തരം ആളുകൾ തൻ്റെ സമൂഹത്തിലേക്കാണ് അഭയം പ്രാപിക്കുക. ഞങ്ങളുടെ സമൂഹത്തിൽ, ഞങ്ങളുടെ നാട്ടുകാരിൽ ഇത്തരം പ്രവണത, ഇത്തരം കാര്യം ഞങ്ങൾ കണ്ടിട്ടില്ലോ എന്ന് ഇല്ലല്ലോ എന്ന് പറയും. വഹാദ കമാ ഹുവ ഫീമൻ സബഖ ഫഹുവ ഫീമൻ ഹദർ, ഇത് മുൻഗാമികളിലും ഇക്കാലത്തുള്ള ആളുകളിലും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാകുന്നു. കസീറു മിൻ നാസി തൻഹാഹു അനിൽ മുൻകരി ഫയഖൂൽ ഹാദല്ലദി ഹാദല്ലദി മഷാ അലൈഹി നാസു വഹാദ ലൈസ ബിഹുജ്ജ വഹാദ കമാ അന്നഹു സാബഖ് സാബിഖുൻ ഫഹുവ ഇദൻ ലാഹിഖുൻ. തൻ്റെ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റായ വിശ്വാസങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ അവർ പറയും ഇത് ഞങ്ങൾക്ക് പരിചയമില്ലാത്ത കാര്യമാകുന്നു, ഞങ്ങളുടെ സമൂഹം ഇത് ആചരിക്കുന്ന ആളുകളാകുന്നു. ഫമിനൻ നാസിമൻ ഇദാ അൻകർത അലൈഹിൽ മുൻകർ ഫഖാൽ ഖാല ഹാദ മാലൻ സാലൻ നാസു അലൈഹി ഔ യഖൂലു മാ സമിഅനാ ബിഹാദ വമിൻഹു ഖൗലു ബഅദുൽ ആമ്മ ഇദാ നുബ്ബിഹു അലാ ഷൈഇൻ ലം യകൂനു യഅരിഫൂനഹു ഖാലു ഹാദ ദീനുൻ ജദീദ്. മുഫസ്സിരീങ്ങൾ പറയുന്നു ഈ പ്രവണത ഏതൊരു സമൂഹത്തിനും കാണാൻ കഴിയുന്ന കാര്യമാണ്. അവർക്ക് പരിചയമില്ലാത്തൊരു കാര്യം അവർ തെറ്റായി വിശ്വസിച്ചു പോരുന്ന തെറ്റായി ആചരിച്ചു പോരുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് അവർ ബോധ്യപ്പെടുത്തിയാൽ, ഖുർആൻ കൊണ്ട് അല്ലെങ്കിൽ ഹദീസ് കൊണ്ട് ബോധ്യപ്പെടുത്തിയാൽ അവർ പറയും ഹാദ ദീനുൻ ജദീദ്, ഇതൊരു പുതിയ മതമാകുന്നു. മാ സമിഅനാ ബിഹാദ, ഇത് ഞങ്ങൾ കേട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ വഹാദ ലൈസ ബിഹുജ്ജത്തിൻ വഇന്നമൽ ഹുജ്ജത്തു അദ്ദലീലുൽ ഖായിമു മിൻ കിതാബില്ലാ വസുന്നത്തി നബിയ്യിഹി അലൈഹി സ്വലാത്തു വസ്സലാം. ഇങ്ങനെ തങ്ങളുടെ സമൂഹത്തിൽ നിന്ന് ഇതുവരെ ഇങ്ങനെ ഒന്ന് കേട്ടിട്ടില്ല എന്നതുകൊണ്ട് ഞങ്ങളുടെ ആളുകൾ, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ, ഞങ്ങളുടെ സമൂഹത്തിലുള്ളവർ ഈ വിശ്വാസമാണ് വിശ്വസിക്കുന്നത് എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ അത് തെളിവായി സ്വീകരിക്കാൻ പാടില്ല. തെളിവ് എന്നത്, പ്രമാണം എന്നത് അത് അള്ളാഹുവിൻ്റെ കലാമാകുന്നു, പ്രവാചകൻ്റെ അധ്യാപനങ്ങളാകുന്നു. പക്ഷേ ഖേദകരമായ കാര്യം, പൂർവികന്മാരെയും അതേപോലെ നാട്ടിൽ നടക്കുന്ന തെറ്റായ പ്രവണതകളെയും മാമൂലുകളെയും ദീനായി ആചരിക്കുന്ന, ദീനായി മനസ്സിലാക്കുന്ന, അത്തരം അന്ധവിശ്വാസങ്ങളെ സ്വീകരിക്കുന്ന ആളുകളെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖുർആൻ തന്നെ പല ഭാഗത്തും അത്തരം ആളുകളെക്കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. ഞങ്ങൾ ഞങ്ങളുടെ പൂർവികന്മാർ പറഞ്ഞതേ സ്വീകരിക്കൂ, ഞങ്ങളുടെ പൂർവികന്മാരിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ. സൂറത്തുൽ ബഖറയിലും സൂറത്തുൽ മാഇദയിലുമൊക്കെ അള്ളാഹു അത് ആവർത്തിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ ഒരു ചോദ്യമുണ്ട്, അവലോകാന ആബാഉഹും ലാ യഅഖിലൂന ഷൈഅൻ വലാ യഹ്തദൂൻ. ഈ ആളുകളുടെ പൂർവ്വപിതാക്കന്മാർ ചിന്തിക്കാത്തവരും നേർമാർഗം പ്രാപിക്കാത്തവരും ആണെങ്കിലും ഈ അവരെയാണോ ഇവർ പിൻപറ്റുന്നത്? അതുകൊണ്ട് നമുക്കും വലിയ പാഠമാണ് ഇത്തരം കാര്യങ്ങൾ നൽകുന്നത്. പ്രമാണം ഏതാണോ, പ്രമാണത്തിൽ എന്താണോ സ്ഥിരപ്പെട്ടത്, അത് സ്വീകരിക്കാനാണ് നാം ബാധ്യസ്ഥരായിട്ടുള്ളത്. നാട്ടിൽ നടക്കുന്ന ആചാരങ്ങളോ മാമൂലുകളോ സ്വീകരിക്കാൻ, അതെത്ര ഭൂരിപക്ഷം വരുന്ന ആളുകളായിരുന്നാലും അവരുടെ വിശ്വാസങ്ങളെ, ആചാരങ്ങളെ മതമായി കണക്കാക്കാൻ ഒരാൾക്കും ബാധ്യതയില്ല എന്ന് മാത്രമല്ല, നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷക്ക് വിധേയരാകാൻ അത്തരം നിലപാടുകൾ കാരണമായിത്തീരും എന്നതും കൂട്ടത്തിൽ ശ്രദ്ധയോടുകൂടി ഗൗരവത്തോടുകൂടി കാണേണ്ട കാര്യമാകുന്നു. അതാണ് ഈ വചനവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. മാ സമിഅന, ഞങ്ങൾ കേട്ടിട്ടില്ല, ബിഹാദ ഇത് ഫിൽ മില്ലത്തിൽ ആഖിറ, അവസാനത്തെ മത നടപടിയിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം ക്രൈസ്തവതയെക്കുറിച്ചാണ് ഞങ്ങളുടെ പൂർവികരിൽ നിന്ന് കേട്ടിട്ടില്ല എന്നവർ പറഞ്ഞത്. ഇൻ ഹാദ ഇല്ലഖ്തിലാഖ്, ഇത് കൃത്രിമ സൃഷ്ടിയാകുന്നു, ഇത് കെട്ടിച്ചമച്ച് ഉണ്ടാക്കുന്നതാകുന്നു എന്നാണ് അവരുടെ വാദം. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രമാണങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, ഖുർആനും പ്രവാചകന്റെ അധ്യാപനങ്ങളും പിൻപറ്റിക്കൊണ്ട് വിശ്വാസപരമായ കാര്യങ്ങൾ സ്വീകരിക്കാൻ, ആചാരപരമായ അനുഷ്ഠാനപരമായ കാര്യങ്ങൾ സ്വീകരിക്കാൻ നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും അള്ളാഹു ഈ സമൂഹത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: മാഷാ അല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 6-7 വചനങ്ങളാണ് നാം പഠിച്ചത്. ബഹുദൈവ വിശ്വാസികളുടെ പരസ്പരമുള്ള ഉപദേശം എന്ന വിഷയത്തിൽ നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി. മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി. അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചെലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചെലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
6: نور على مر الزمان تألقا وأضاء للدنيا طريقا
7: വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖുർആൻ ടെലിക്യൂസ്. കൊച്ചു വിദ്യാർത്ഥികൾ ആവേശപൂർവ്വം പങ്കെടുക്കുന്ന ഖുർആൻ ടെലിക്യൂസിൽ ഇപ്പോൾ അവതാരകനായി നമ്മോടൊപ്പം ചേരുന്നു അമീൻ പാദാരി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. ജീവിതത്തിൽ എപ്പോഴും ഉപകരിക്കുന്നതും എപ്പോഴും ഫലപ്രദവുമായിട്ടുള്ള ഒരു വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. നമ്മുടെ ജീവിതത്തെ എങ്ങനെ മാതൃകാപരമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള എല്ലാ രൂപങ്ങളും വ്യക്തമാക്കുന്ന ഒരു ഏക ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് മറ്റൊരു പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ക്ഷണിക്കുന്നു. ഇന്നത്തെ ടെലിക്യൂസിൽ നാം ചോദിക്കുന്നത് 30-ാമത്തെ ജുസ് ആയ അമ്മ ജുസിൽ നിന്നുള്ള ചില ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. ഇന്നത്തെ ആദ്യത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: വഅലൈക്കും അസ്സലാം.
1: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? അപ്പോ അസീൻ ആണ് ഇന്ന് നമ്മുടെ ഒപ്പം കൂടിയിട്ടുള്ളത്. അസീൻ, എവിടെയാണ് സ്ഥലം? പത്തിരിപ്പാല. ഓക്കെ, അപ്പൊ പത്തിരിപ്പാലയിൽ നിന്ന് അസീൻ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. അസീൻ, എത്രാം ക്ലാസ്സിലാ സ്കൂളിൽ പഠിക്കുന്നത്?
2: 2-ാം ക്ലാസ്സിൽ.
1: മാഷാ അല്ലാ. അപ്പോ 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അസീൻ ഇന്നത്തെ ടെലിക്യൂസിൽ നമ്മുടെ കോളറായി വന്നിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ടോ 30-ാമത്തെ ജുസ്? മാഷാ അല്ലാ. എവിടെ നിന്നാ, വീട്ടിൽ നിന്നാണ് പഠിച്ചത് അതോ പുറത്ത് ഹിഫ്ലിന് അങ്ങനെ എന്തെങ്കിലും പോയിരുന്നോ? ആ, എന്നിട്ട് ആ ഓക്കെ, മാഷാ അല്ലാ. അപ്പോ അമ്മ ജ്യൂസ് എപ്പോഴും ഓതാറുണ്ടല്ലേ? ആ മാഷാ അല്ലാ. അപ്പോ ഇന്നത്തെ ടെലിക്യൂസിന് തയ്യാറെടുത്തിട്ടാണ് ഇന്ന് നമ്മുടെ കൂടെ അസീൻ വന്നിട്ടുള്ളത് അല്ലേ? ഓക്കെ, അപ്പോ ഇന്നത്തെ രൂപങ്ങൾ അറിയാലല്ലേ? 3 ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിലുത്തരം പറഞ്ഞാൽ ടെലിക്യൂസിലെ ഒരു വിന്നറായി മാറാൻ സാധിക്കും. അപ്പൊ ഉസ്താദ്, 1-ാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, അപ്പോ സിമ്പിളായ ചോദ്യങ്ങളായിരിക്കും ഉസ്താദ് ചോദിക്കുക, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടാ. ഓക്കെ, ഉസ്താദ് കുറച്ച് ആയത്തുകൾ ഓതും, ശേഷം ഉസ്താദ് എവിടെയാണോ നിർത്തുന്നത് അതിന്റെ ബാക്കി ഭാഗമാണ് എന്ത് ചെയ്യേണ്ടത്, അസീൻ ഓതേണ്ടത്. ഓക്കെ, ഉസ്താദ് ഓതുന്ന ശ്രദ്ധിക്കണേ. أعوذ بالله من الشيطان الرجيم

0: وتكون الجبال كاللحن المنفوش. فأما من ثقلت موازينه. അസീൻ ചോദ്യം കേട്ടോ. ഓക്കെ, അപ്പോ ബാക്കി ഭാഗം അത് ഒരു പ്രാവശ്യം കൂടെ ഓതണം. വളരെ ക്ലിയർ ഉള്ള സ്ഥലത്ത് ഇരിക്കണേ, ശബ്ദങ്ങളൊന്നും ഇല്ലാത്ത ഭാഗത്ത് ഇരിക്കണം കേട്ടോ. അസീൻ കേൾക്കുന്നില്ല? ഓക്കെ, പക്ഷെ അതൊരു പ്രാവശ്യം കൂടി പറയാം, ശ്രദ്ധിച്ച് കേൾക്കട്ടോ. യൗമ യകൂനു നാസ് കൽഫറാശിൽ മബ്ഥൂസ് വതകൂനു ജിബാലു കൽലിഹ്നിൽ മൻഫൂഷ്. അസീൻ ശ്രദ്ധിക്കണ്ടല്ലേ. ഫഅമ്മ മൻ സഖുലത് മവാസീനു. ബാക്കി ഭാഗം ഒത്. അല്ല, അവിടെ ചെറുതായിട്ടും തെറ്റി. അസീൻ ഒറ്റക്ക് തന്നെ അല്ലേ? അല്ല, അസീൻ കൂടെ ആരും ഇല്ലല്ലോ സഹായിക്കാനൊന്നും. ഇല്ല. ഓക്കെ, അസീൻ ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്. ഉസ്താദ് എവിടെയാണ് നിർത്തിയത്, അതിന്റെ ബാക്കി ഭാഗം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. അസീൻ നമ്മുടെ സമയം അവസാനിക്കാറായിട്ടുണ്ട്, കുറച്ച് സമയം ലഭിക്കുള്ളൂ. കിട്ടുന്നുണ്ടോ? അല്ല. ഓക്കെ, എന്നാൽ ഉസ്താദ് അതിന്റെ ഉത്തരം പറയാം. രണ്ട് ആയത്തുകൾ എൻ്റെ തൊട്ട് പിറകിലുണ്ട്. ഓക്കെ, ഉസ്താദ് പറഞ്ഞുതരാം. ഫഅമ്മാ മൻ സഖുലത് മവാസീനു ഫഹുവ ഫീ ഈശതിർ റാദിയ വഅമ്മാ മൻ ഖഫത് മവാസീനു ഫഉമ്മുഹു ഹാവിയ. ഓക്കെ അസീൻ, ഇൻഷാല്ലാ ഇതുപോലെയുള്ള ടെലിക്യൂസുകൾ ഇനിയും വരും. അപ്പോൾ അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക, 30-ാമത്തെ ജ്യൂസ് പഠിച്ചതല്ലേ, ഒന്നുകൂടി ക്ലിയർ ആക്കിയിട്ട് അടുത്ത ടെലിക്യൂസിൽ വിളിക്കണം. ഓക്കെ, അപ്പോൾ ഇതേപോലെ അവസരങ്ങളും ഇതേപോലെ ചോദ്യങ്ങളും ഉണ്ടാവും, അപ്പോൾ അതിന് വേണ്ടി റെഡി ആയിട്ട് ഇരിക്കണം കേട്ടോ. ഓക്കെ എന്നാ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് നമ്മോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന അസീൻ ആയിരുന്നു, പത്തിരിപ്പാല സ്വദേശിയ പത്തിരിപ്പാല സ്വദേശത്ത് നിന്ന് അസീനായിരുന്നു ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇനി അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആരാണ്? ആസിം വി എച്ച്. ഓക്കെ ആസിം, എവിടെയാണ് സ്ഥലം?
1: പാലക്കാട്ടിലെ പറളി.
0: പാലക്കാടിലെ പറളിയിൽ നിന്നാണ് ആസിം നമ്മോടൊപ്പം കൂടിയിട്ടുള്ളത്. ആസിം എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്?
1: നാലാം ക്ലാസ്സിൽ.
0: മാഷാ അല്ലാ, മാഷാ അല്ലാ, ബാറക്കല്ലാ ഫീക്. അപ്പോൾ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ആസിമാണ് ഇന്ന് നമ്മോടൊപ്പം കൂടെ ഉള്ളത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ആസിം ഇരിക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? വളരെ ഉത്സാഹത്തോടെയാണ് ഇരിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടെലിക്യൂസിൽ 30-ാമത്തെ ജുസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നതെന്ന് അറിയുമല്ലോ അല്ലേ? 30-ാമത്തെ ജുസ് പഠിച്ചിട്ടുണ്ടോ?
1: പഠിച്ചിട്ടുണ്ട്.
0: ഓക്കെ, 30-ാമത്തെ ജ്യൂസ് അല്ലാത്ത വേറെ ഏതെങ്കിലും ജ്യൂസുകൾ കൂടെ പഠിച്ചിട്ടുണ്ടോ?
1: 30-ാമത്തെ ജ്യൂസ് പഠിച്ചിരുന്നു, അത് മറന്നപ്പോണ്ട് ഒരു വർഷം കൂടി പഠിച്ചു. ഇപ്പോ വ്യാരിയാത്താണ് പഠിക്കുന്നത് സ്കൂളില്.
0: മാഷാ അല്ലാ, മാഷാ അല്ലാ. അപ്പോ ഒന്നും കൂടി ദൃഢമായിക്കൊണ്ട് പഠിക്കുവാൻ സാധിച്ചു അല്ലേ? അമ്മ ജൂസ് വളരെ പക്ക ക്ലിയർ ആക്കിക്കൊണ്ട് പഠിക്കുവാനൊരു അവസരം കിട്ടിയല്ലേ, രണ്ട് പ്രാവശ്യം പഠിക്കാനുള്ളൊരു അവസരം നമ്മൾ ആസിമിന് ലഭിച്ചു. അപ്പൊ ഇന്നത്തെ ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആയിരിക്കും അല്ലേ? ഓക്കെ, അപ്പോ ഉസ്താദ് മൂന്ന് ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. അതിന്റെ രൂപം അറിയാമല്ലോ അല്ലേ? മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും, അതിന്റെ ഉത്തരങ്ങൾ പറഞ്ഞാൽ എന്ത് ചെയ്യാ, ഇന്നത്തെ ഒരു വിജയിയായി മാറാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഉസ്താദ് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. റെഡിയല്ലേ?
1: റെഡി.
0: ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് ശ്രദ്ധിക്കാം. ഉസ്താദ് കുറച്ച് ആയത്തുകൾ ഓതും, അതിനുശേഷം ഉസ്താദ് എവിടെയാണോ നിർത്തുന്നത് അതിൻ്റെ ബാക്കി ഭാഗമാണ് ആസിം ഓതേണ്ടത്. ഓക്കെ, എന്നാൽ ശ്രദ്ധിച്ച് കേട്ടോ. ഉസ്താദ് ഓതാൻ പോവുകയാണ്. أعوذ بالله من الشيطان الرجيم لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين عزيم عزيم
1: ان الذين امنوا وعملوا الصالحات وتواصوا بالصبر وتواصوا بالمرحمه
0: ആയത് തൊട്ട് അതിനോട് ചാരി വന്നു, പക്ഷേ ആയത് മാറിപ്പോയി.
1: ഒരു വാക്യം കൂടി ഓതിത്തരോ?
0: ആ, ഒരു പ്രാവശ്യം കൂടി ഓതിത്തരാ, ശ്രദ്ധിക്കണേ. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം ثم رددناه أسفل سافلين
1: إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون.
0: اوكي باقي
1: هلا.
0: ആ ബാക്കി ഭാഗം കൂടി, രണ്ടാഴ്ച കൂടി ഉണ്ട്. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു ആസിം പറഞ്ഞു. ചോദ്യം ശ്രദ്ധിച്ച് കേട്ടാൽ എന്ത് ചെയ്യാൻ പറ്റുന്നറിയോ, ശ്രദ്ധിച്ച് കേട്ടാൽ പെട്ടെന്ന് ഉത്തരം പറയാം. അത്ര സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ഇനി രണ്ട് ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. രണ്ട് ചോദ്യങ്ങൾ ഉത്തരം പറഞ്ഞാൽ ഇന്നത്തെ വിജയിയായി ആര് മാറും? ആസിമ മാറും. ശ്രദ്ധിച്ച് കേൾക്കട്ടോ, രണ്ടാമത്തെ ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. റെഡിയല്ലേ?
1: ഓക്കെ,
0: അപ്പൊ ശ്രദ്ധിക്കണേ. ഉസ്താദ് ചില ആയത്തുകൾ ഓതും, ചില ആയത്തുകൾ ഓതും. അതേത് സൂറത്തിൽ നിന്നാണെന്നാണ് ആര് പറയണം? ആസിം പറയണം. ഉസ്താദ് ഓതുന്ന ആയത്തുകൾ ഏത് സൂറത്തിൽ നിന്നാണ് എന്നുള്ളത് ആസിം പറയണം. എന്ന് ശ്രദ്ധിച്ചോ. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ കദ്ദബത് സമൂദ് ബിതഗ്വാഹ إذ انبعث أشقاها. عزيم أستاذ أوديا آيات تقول إيه سورة لنا
1: شمس
0: إيه سورة
1: شمس
0: ما شاء الله أبو رندامت چودتن اترم شري آيات آنا پرانجت لده سورة الشمس سورة الشمس لها وزننگل آيرين أستاذ أوديا رنده ما شاء الله. അപ്പോൾ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം എന്ത് ചെയ്തു ആസിം പറഞ്ഞു. ഇനി നമ്മുടെ മുമ്പിൽ ബാക്കി ഒരു ചോദ്യമാണുള്ളത്. ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കൂടി പറഞ്ഞാൽ ഇന്നത്തെ ഒരു വിജയമായി മാറാൻ സാധിക്കും. ഈ ചോദ്യം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഉസ്താദ് ഒരായത്തോതും, ഉസ്താദ് ഒരു സൂറത്തിൽ നിന്നൊരായത്തോതും, ആ ആയത്തിൻ്റെ തൊട്ടു പിറകിലുള്ള ഒരായത്താണ് എന്ത് ചെയ്യേണ്ടത്? ആസിം ഓതേണ്ടത്. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ആസിം, ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഉസ്താദ് ഒരു ആയത്ത് ഓതും, അതിന് തൊട്ടു പിറകിലുള്ള ആയത്താണ് എന്ത് ചെയ്യേണ്ടത്? ആസിം ഓതേണ്ടത്. അപ്പോൾ ഉസ്താദ് ആ ആയത്ത് ഏതാണെന്ന് ഓതാൻ പോവുകയാണ്. ശ്രദ്ധിക്കണേ. يوم تبلى السرائر يوم تبلى السرائر كلو ترنا منجل استاذ ترام വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുത്തഫിഫീൻ്റെയും അതുപോലെ തന്നെ സൂറത്തുൽ ഫജ്റിൻ്റെയും ഇടയിലുള്ള ഒരു സൂറത്താണ്. يوم تبلى السرائر عزيم കേൾക്കണില്ല. ആ ഒന്ന് ക്ലിയർ ഉള്ള ഭാഗത്തേക്ക് ഇരിക്കോ.
1: ഓക്കെ ഒരു മിനിറ്റ്.
0: അസിം പെട്ടെന്നിരിക്കണേ. കുറേ കോളർമാർ ഇതേപോലെ വരുന്നുണ്ട്, കുറേ ശ്രോതാക്കൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ പെട്ടെന്നിരിക്കണേ. റെഡി അല്ലേ? ഈ ആയത്തിൻ്റെ തൊട്ട് പിറകിലുള്ള ആയത്താണ് ആരോദേണ്ടത്. അസിമോദ് അറിയോ? അല്ല, നമ്മുടെ സമയം അവസാനിക്കാനായിട്ടുണ്ട്. അവസാനത്തെ പ്രാവശ്യം കൂടി ഓതാ. യൗമ തുബല സറായിർ കിട്ടുന്നുണ്ടോ? നമ്മുടെ സമയം അവസാനിക്കാനായി. അസിം
1: അപ്പോ പറഞ്ഞരാ.
0: എവിടെ നോക്കാണോ?
1: അല്ല,
0: ആലോചിച്ചു നോക്കാണോ?
1: ആലോചിച്ചു നോക്ക.
0: ഓക്കെ, നമ്മുടെ സമയം അവസാനിച്ചിട്ടുണ്ട്. നമുക്കറിയാം കുറച്ച്. അല്ല, തെറ്റി. അപ്പോൾ ഉസ്താദ് അതിൻ്റെ ഉത്തരം പറയാം. നമ്മുടെ സമയം കുറച്ച് സമയം ഉണ്ടാവുള്ളൂ, കാരണം നമ്മുടെ കുറേ കോളർമാർ നമുക്ക് കാത്തിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല, കുറേ സമയം തരാൻ സാധിക്കൂല. അപ്പോൾ അതിൻ്റെ ഉത്തരം, ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ. ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ. സൂറത്തു ത്വാരിഖിൽ നിന്നായിരുന്നു ഉസ്താദ് ചോദിച്ചിരുന്നത്. അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലെയുള്ള ടെലിക്യൂസുകൾ ഇനിയും വരും, അതിൽ പങ്കെടുക്കുവാൻ ആദ്യം ശ്രമിക്കുക. ഓക്കെ, രണ്ട് ചോദ്യങ്ങൾ ഉത്തരം പറഞ്ഞു, ഒന്നല്ല കിട്ടാതിരുന്നോളൂ. ഇൻഷാല്ലാ അടുത്തതിൽ എന്ത് ചെയ്യണം, മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടുന്ന രൂപത്തിൽ പഠിക്കണം കേട്ടോ. ഓക്കെ ഇൻഷാല്ലാ. السلام عليكم ورحمة الله وبركاته.
1: وعليكم السلام ورحمة الله وبركاته.
0: നമ്മോട് കൂടെ ഉണ്ടായിരുന്നത് ആസിമായിരുന്നു. ഇന്നത്തെ ശ്രോതാവായിക്കൊണ്ട് ഇന്നത്തെ പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് വിളിച്ചിരുന്നത് വളരെ നല്ല രൂപത്തിൽ തന്നെ പാരായണം ചെയ്തുകൊണ്ട് രണ്ട് ചോദ്യങ്ങൾ ഉത്തരം പറഞ്ഞു, ഒന്ന് ലഭിച്ചില്ല. ഇൻഷാല്ലാ അടുത്ത ടെലിക്യൂസിൽ നമ്മോട് കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള ടെലിക്യൂസുകൾ ഇനിയും നമ്മുടെ മുമ്പിൽ വരും, അതും ഉപകാരപ്പെടുത്തുവാൻ, ഫലപ്രദമാക്കുവാൻ, അതിൻ്റെ വിജയമായി മാറുവാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പങ്കെടുക്കുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈറി ഖൽഖിഹി നബിയ്യിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖുർആൻ ടെലിക്യൂസ്. ഇന്നത്തെ ഖുർആൻ ടെലിക്യൂസിൽ മത്സരാർത്ഥികളായി പങ്കെടുത്തത് അസീൽ പത്തിരിപ്പാല, ആസിം വി എച്ച് പറളി, അവതാരകനായി നമ്മോടൊപ്പം ചേർന്നത് അമീൻ പാദാരി.
3: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45, കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത് ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനം

0: ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
1: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
0: അതായത്
1: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
0: അതായത്
1: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
0: അതിരുകൾ.
1: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
0: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾ ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ് മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേൾക്കുന്നത്.
4: വചനം 24. വലഖദ് ഹമ്മത്, അവൾ തീർച്ചയായും ഉദ്ദേശിക്കുകയുണ്ടായി. ബിഹി, അദ്ദേഹത്തെ പറ്റി. വഹമ്മ, അദ്ദേഹവും ഉദ്ദേശിച്ചു. ബിഹ, അവളെപ്പറ്റി. ലൗലാ, ഇല്ലായിരുന്നെങ്കിൽ. അർറാ, അദ്ദേഹം കണ്ടുവെന്നത്. ബുർഹാന, ദൃഷ്ടാന്തം. റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ. കദാലിക, അപ്രകാരം. ലിനസ്രിഫ, നാം തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. അൻഹു, അദ്ദേഹത്തിൽ നിന്ന്. അസ്സൂഅ, തിന്മയെ. വൽഫഹ്ഷാഅ, നീചവൃത്തിയെയും. ഇന്നഹു, നിശ്ചയമായും അദ്ദേഹം. മിൻ ഇബാദിന, നമ്മുടെ അടിയാന്മാരിൽപ്പെട്ടവനാണ്. അൽ മുഖ്ലസീൻ, നിഷ്കളങ്കരാക്കപ്പെട്ട അഥവാ കറകളഞ്ഞവരായ.
5: വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ അർറാ ബുർഹാന റബ്ബിഹി كذلك لنصرف عنه السوء والفحشاء إنه من عبادنا المخلصين.
6: തീർച്ചയായും അവൾ അദ്ദേഹത്തെക്കുറിച്ച് ചിലത് ഉദ്ദേശിക്കുകയുണ്ടായി, അദ്ദേഹം അവളെക്കുറിച്ചും ചിലത് ഉദ്ദേശിച്ചു. തൻ്റെ റബ്ബിൻ്റെ വക ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അഥവാ അത് സംഭവിക്കുമായിരുന്നു. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് നാം തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. കാരണം നിശ്ചയമായും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാന്മാരിൽ പെട്ടവനാകുന്നു.
7: ഹമ്മദ് ബിഹി, അവൾ അദ്ദേഹത്തെ പറ്റി ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം, അവൾ യൂസുഫുമായി സ്വകാര്യ ബന്ധത്തിൽ ഏർപ്പെടുവാൻ ഉദ്യമിച്ചുവെന്നും അതിനെ വിസമ്മതിക്കുന്ന പക്ഷം അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടി എടുക്കണമെന്നുദ്ദേശിച്ചുവെന്നും ആയിരിക്കാവുന്നതാണ്. വഹമ്മ ബിഹ, അദ്ദേഹം അവളെ പറ്റിയും ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം ഒന്നിലധികം പ്രകാരങ്ങളിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ പ്രസ്താവയോഗ്യമായത് രണ്ടഭിപ്രായങ്ങളാണ്. ഒന്ന്, അവളുടെ ദുഷ്പെരുമാറ്റത്തിനെതിരെ വല്ല പ്രതികാരവും നടത്തുവാൻ അദ്ദേഹവും ഉദ്ദേശിച്ചു, എങ്കിലും അള്ളാഹുവിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തം കണ്ടതുകൊണ്ട് അത് ചെയ്യുവാൻ ഇടവന്നില്ല. അദ്ദേഹം അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക മാത്രമാണ് ചെയ്തത്. 2. ഇച്ഛാനുസരണമോ താൽപര്യപൂർവമോ അല്ലാതെ മനുഷ്യ സഹജമാണ്.

0: ായ സ്വഭാവ പ്രകൃതിയനുസരിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിലും വികാരവും ചായവുമുണ്ടായി. അപ്പോഴേക്കും അദ്ദേഹം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം കാണുകയുണ്ടായി. അതുകൊണ്ട് വികാരത്തിന് വഴങ്ങുകയോ ചായ്വ് പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല. സ്വയം ശുദ്ധത പാലിക്കുകയാണ് ചെയ്തത്. ഈ രണ്ടാമത്തെ വ്യാഖ്യാനം യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ പരിശുദ്ധതക്കും നിഷ്കളങ്കതയ്ക്കും യോജിച്ചതല്ലെന്ന് പ്രഥമ വീക്ഷണത്തിൽ ഒരുപക്ഷെ തോന്നിയേക്കാം. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയ്ക്കും പരിശുദ്ധതയ്ക്കും മകുടം ചാർത്തുന്ന ഒരു തെളിവായിരിക്കും അത്. ശാരീരികമോ മാനസികമോ ആയ വിചാര വികാരങ്ങളൊന്നും ഒരാളിൽ ഇല്ലാതിരിക്കുന്നത് നിമിത്തം അയാൾ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് അയാളുടെ ഒരു ഉത്കൃഷ്ടതയായി കണക്കാക്കുവാനാവില്ല. നേരെ മറിച്ച്, പ്രകൃതി സഹജമായുണ്ടാകുന്ന വിചാര വികാരങ്ങൾ ഉണ്ടായിത്തീരുകയും അവ പ്രകടമാക്കുകയും പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും ചെയ്യുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തിട്ടും ഭവിഷ്യൽ ഫലം ഓർത്ത് മനഃപൂർവ്വം പിന്മാറി നിൽക്കുന്നതിലാണ് യോഗ്യതയും ഉത്കൃഷ്ടതയും ഉള്ളത്. ഒരാൾ ഒരു തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ട് അത് പ്രവർത്തിക്കാത്ത പക്ഷം അതവന് ഒരു നന്മയായി രേഖപ്പെടുത്തുന്നതാണ് എന്ന് ബുഖാരി, മുസ്ലിം, റഹ്മത്തുല്ലാഹി അലൈഹിമ മുതലായവർ രേഖപ്പെടുത്തിയ പ്രസിദ്ധമായ ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് പ്രസ്താവ്യമാകുന്നു. ഇമാം ശമഖ്ശരി റഹ്മത്തുല്ലാഹി അലൈഹിയും മറ്റു ചിലരും ശരിവെക്കുന്നതും ന്യായീകരിക്കുന്നതും ഈ അഭിപ്രായത്തെയാണ്. മൂന്നാമത്തെ ഒരഭിപ്രായം ഇബ്നു കസീർ റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചു കാണാം. അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടതുകൊണ്ട് അദ്ദേഹം അവളെപ്പറ്റി അങ്ങനെയൊന്നും ഉദ്ദേശിക്കുകയുണ്ടായിട്ടില്ല എന്നാണത്. ഇതനുസരിച്ച് വഹമ്മ ബിഹാ ലൗല അൻ റഅ ബുർഹാൻ റബ്ബിഹി എന്നുള്ള വാക്യത്തിന് ഇങ്ങനെ വിവർത്തനം നൽകാം. തന്റെ റബ്ബിന്റെ ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടില്ലായിരുന്നുവെങ്കിൽ അവളെപ്പറ്റി അദ്ദേഹവും ഉദ്ദേശിക്കുമായിരുന്നു. ഈ അഭിപ്രായം അറബി വ്യാകരണ നിയമപ്രകാരം ആലോചിക്കപ്പെടേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. യൂസഫ് നബി അലൈഹിസ്സലാം കണ്ടു എന്ന് പറഞ്ഞ ആ ദൃഷ്ടാന്തം അഥവാ ബുർഹാൻ എന്തായിരുന്നു? പലരും പല പ്രകാരത്തിൽ അതിനെ വിവരിച്ചിരിക്കുന്നത് കാണാം. ഒന്നിനും പ്രത്യേക തെളിവുകളില്ലതാനും. യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ മനസ്സിൽ ആ അവസരത്തിൽ എന്തോ ചില വിചാരങ്ങൾ ഉണ്ടായി. അപ്പോഴേക്കും അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധവും ഭവിഷ്യത്തിനെക്കുറിച്ചുള്ള ഭയവും അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ആ വിചാരത്തിൽ നിന്ന് അദ്ദേഹം വിമുക്തനാകുകയും ചെയ്തു എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. ദൃഷ്ടാന്തം വിവരിച്ചുകൊണ്ടുള്ള പല അഭിപ്രായങ്ങളും ഉദ്ധരിച്ച ശേഷം ഇബ്നു ജരീർ റഹ്മത്തുല്ലാഹി അലൈഹി പറയുകയാണ്, യൂസഫ് നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ പ്രചോദനം നൽകുമാറ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തം അദ്ദേഹം കാണുകയുണ്ടായി. അത് അവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം, അല്ലാതെയുമായിരിക്കാം. ഒന്നും നിജപ്പെടുത്തുവാൻ തക്ക തെളിവില്ല. ഇതാണ് വാസ്തവം. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാനാണെന്നും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാനാണെന്നും അള്ളാഹു പറഞ്ഞതിൽ നിന്ന് തന്നെ അല്പം ആലോചിക്കുന്നവർക്ക് ആ ദൃഷ്ടാന്തം കൊണ്ടുള്ള വിവക്ഷ ഏറെക്കുറെ മനസ്സിലാക്കാവുന്നതാണ് ഇൻഷാ അള്ളാഹ്. സംഭവത്തിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത വചനത്തിൽ അള്ളാഹു വിവരിക്കുന്നു.
1: വചനം 25. അവർ രണ്ടുപേരും മുൻകടന്നു വന്നു അഥവാ മത്സരിച്ചോടി അൽ ബാബ വാതിൽക്കലേക്ക്. വഖദ്ദത്ത് അവൾ കീറുകയും ചെയ്തു. ഖബീസഹു അദ്ദേഹത്തിൻ്റെ കുപ്പായം. മിന്ദുബരിൻ പിന്നിൽ നിന്നും. വഅൽഫയാ രണ്ടാളും കണ്ടെത്തുകയും ചെയ്തു. സയ്യിദഹാ അവളുടെ നാഥനെ അഥവാ യജമാനനെ. ലദൽ ബാബ് വാതിൽക്കൽ വെച്ച്. ഖാലത്ത് അവൾ പറഞ്ഞു. മാ ജസാഉ പ്രതിഫലമല്ല. മൻ അറാദ ഉദ്ദേശിച്ചവൻ്റെ. അഹ്ലിക താങ്കളുടെ വീട്ടുകാരെ കൊണ്ട്. സൂ അൻ തിന്മയെ. ഇല്ലാ അയ്യുസ്ജന അവൻ തടവിലാക്കപ്പെടുകയല്ലാതെ. ഔ അദാബുൻ അല്ലെങ്കിൽ വല്ല ശിക്ഷയും. അലീമുൻ വേദനയേറിയ.

0: രണ്ടുപേരും വാതിൽക്കലേക്ക് മത്സരിച്ചോടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു കീറുകയും ചെയ്തു. അവളുടെ നാഥനെ അഥവാ ഭർത്താവിനെ അവർ വാതിൽക്കൽ വെച്ച് കണ്ടെത്തുകയും ചെയ്തു. ഉടനെ അവൾ പറഞ്ഞു, നിങ്ങളുടെ വീട്ടുകാരെ കൊണ്ട് തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചവന്റെ പ്രതിഫലം അല്ല അവൻ തടവിലാക്കപ്പെടുകയോ അല്ലെങ്കിൽ വേദനയേറിയ വല്ല ശിക്ഷയോ അല്ലാതെ മറ്റൊന്നും.
1: പുറത്തേക്ക് കടന്ന് അവളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി യൂസുഫ് നബി അലൈഹിസ്സലാം വാതിൽക്കലേക്ക് ഓടി. തന്റെ ആവശ്യം സാധിപ്പിക്കാതെ അവനെ വിട്ടുകൂടാ എന്ന് വച്ച് സുലൈഖായും പിന്നാലെ ഒപ്പം ഓടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു, അത് കീറി. അപ്പോഴതാ അസീസ്, അവളുടെ ഭർത്താവ്, വാതിൽക്കൽ. പെട്ടെന്ന് ഒഴിവ് കഴിവ് പറയാനുള്ള സാമർഥ്യം സ്ത്രീ സഹജമാണല്ലോ. അവൾ യഥാർത്ഥം മറിച്ചാക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇവൻ എന്റെ നേരെ ദുർവൃത്തിക്കായി ശ്രമം നടത്തുന്നു, അതിനുവേണ്ടി എന്നെ പിടിച്ചു വലിക്കുന്നു. ഇവനെ ഒരിക്കലും വെറുതെ വിട്ടുകൂടാ. ഉന്നതനും മാന്യനുമായ നിങ്ങളുടെ പത്നിയെക്കൊണ്ട് നീചവൃത്തി ചെയ്യുവാൻ ശ്രമം നടത്തുന്ന ഇവനെ തടവിലിടുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യുക തന്നെ വേണം. യൂസുഫ് നബി അലൈഹിസ്സലാം സത്യാവസ്ഥ വിവരിച്ചു.
2: വചനം 26. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹിയ, അവൾ അഥവാ അവളത്രേ, റാവദത്തിന് എന്നോട് വശീകരണ ശ്രമം നടത്തി അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അൻ നഫ്സി, എനിക്ക് വേണ്ടി. വശഹിദ, സാക്ഷ്യം പറയുകയും ചെയ്തു. ഷാഹിദുൻ, ഒരു സാക്ഷി. മിൻ അഹ്ലിഹ, അവളുടെ ആൾക്കാരിൽ നിന്ന്. ഇൻകാന, ആകുന്നുവെങ്കിൽ. ഖമീസുഹു, അവൻ്റെ കുപ്പായം. ഖുദ്ദ, കീറപ്പെട്ടിരിക്കുന്നു. മിൻ ഖുബുലിൻ, മുൻഭാഗത്തു നിന്ന്. ഫസദഖത്ത്, അപ്പോൾ അവൾ സത്യം പറഞ്ഞു. വഹുവ, അവനാകട്ടെ. മിനൽ കാദിബീൻ, കളവ് അഥവാ വ്യാജം പറയുന്നവരിൽപ്പെട്ടവനാകുന്നു.

0: من قبل إن كان قميصه قد من قبل فصدقت.
1: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ. അടുത്ത പരിപാടി അത്തഫ്സീൻ. വിശുദ്ധ ഖുർആൻ സൂറ അൽ കലം 32-39 വരെ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന സാധാരണ തെറ്റുകൾ, വളരെയധികം ധാരാളം തെറ്റുകളാണ് നമ്മുടെയൊക്കെ ഖിറാഅത്തിൽ ഓത്തിൽ വരാറുള്ളത്. ഇത്തരം ക്ലാസുകളിലൂടെ ഇൻഷാ അള്ളാഹ് ഒരു പരിധിവരെയുള്ള തെറ്റുകൾ നമ്മൾക്ക് തിരുത്താൻ കഴിയും ഇൻഷാ അള്ളാഹ്. ആയതിനാൽ ഇത്തരം ക്ലാസുകൾ ശ്രദ്ധിക്കുകയും നമ്മുടെ ഓത്തിനോട്, നമ്മുടെ ഖിറാഅത്തിനോട് അവനവൻ അത് തട്ടിച്ചു നോക്കുകയും ചെയ്യുമ്പോൾ ഇൻഷാ അള്ളാഹ് ഒരു പരിഹാരം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൂറത്തുൽ ഖലമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ഖലമിലെ 31 വരെയുള്ള ആയത്തുകൾ, അതിൻ്റെ പാരായണത്തിൽ ഉണ്ടാവുന്ന തെറ്റുകളെ സംബന്ധിച്ച് നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കി. ഇന്ന് ഇൻഷാ അള്ളാഹ് 32-39 വരെയുള്ള ആയത്തുകളാണ് ശ്രദ്ധിക്കേണ്ടത്.

ഇത്രയും ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന തെറ്റുകൾ അവനവന് ഓരോ ആളുകൾക്കും വ്യത്യസ്ത തരം തെറ്റുകളായിരിക്കും ഉണ്ടാവുക. എങ്കിലും ഏറെക്കുറെയുള്ള ഒരു രൂപമായിരിക്കും ഇൻഷാല്ലാ നമ്മൾ ഇവിടെ വിശദീകരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ടത് 32-ാമത്തെ ആയത്തിൽ അസാ റബ്ബുന അയ്യുബ്ദിലന ഖൈറം മിൻഹ ഇന്ന ഇല റബ്ബിന റാഗിബൂൻ. അസാ റബ്ബുന അൻ മദ് മുൻഫസിലാണ്, മദ് ചെയ്താൽ അൻ എന്നതിലെ ഹംസയുടെ ഉച്ചാരണം കൃത്യമാവും. മദ്ദില്ലെങ്കിലോ അസാ റബ്ബുന അയ്യുബ്ദിലന, അസാ റബ്ബുന അയ്യുബ്ദിലന എന്ന രൂപത്തിലാവും. മദ് ചെയ്താൽ റബ്ബുന അയ്യുബ്ദിലന, ഹംസ കൃത്യമായിട്ട് കേൾക്കും. യുബ്ദിലന ഖൈറം മിൻഹ, ഖ ഉച്ചാരണം ശ്രദ്ധിക്കണം. മിൻഹ അവിടെയൊക്കെ മദ് മുൻഫസിലാണ്, ഇന്ന ഇല മദ് മുൻഫസിൽ, ഇവിടെയൊക്കെ കൃത്യമായിട്ട് മദ് ചെയ്യുക, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട്. ഇല റബ്ബിന റാഗിബൂൻ, റാഗി റായിബൂൻ അല്ല റാഗിബൂൻ. കദാലിക്കൽ അദാബ്, എവിടെ ഓതുമ്പോൾ കദാലിക്കൽ അദാബ്, കദാലിക്കൽ അദാബ്, ലദാബ് വരുന്നത് ശ്രദ്ധിക്കണം. കദാലിക്കൽ അദാബ്, ഐൻ ഉച്ചരിക്കണം. വല അദാബുൽ ആഖിറത്തി അക്ബറു, അക്ബർ അല്ല അക്ബർ അല്ല അക്ബറു, കാഫിനെ ഖൽഖല ചെയ്യേണ്ടതില്ല. അക്ബർ ലൗ കാനു യഅലമൂൻ, യഅലമൂൻ ഐൻ. ഇന്ന ലിൽമുത്തഖീന ഇൻദ റബ്ബിഹിം ജന്നാതിൻ നഈം. ഇവിടെ ഇന്ന ലിൽമുത്തഖീന, മുത്തഖീന മുത്തഖീന, ഖാഫും കാഫും ശ്രദ്ധിക്കണം. മുത്തഖീന ഖാഫാണ്, മുത്തഖീന കാഫ് അല്ല. ഇൻദ റബ്ബിഹിം, ഇൻദ ഐൻ, ഇൻദ റബ്ബിഹിം ജന്നാതിൻ നഈം, ജന്നാതിൻ നഈം, നഈം നഈം, ഒന്ന് ഐൻ മറ്റൊന്ന് ഹംസ, അപ്പോൾ നഈം എന്ന് തന്നെ വായിക്കണം. അഫനജ്അലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ, അഫനജ്അലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ ഓതുമ്പോൾ അഫനജ്അലുൽ മുസ്ലിമീന, അഫനജ്അലുൽ മുസ്ലിമീന, അഫനജ്അ മുസ്ലിമീൻ മുസ്ലിമീൻ, ഒന്ന് നജ്അലു എന്നതിലെ ഐൻ മാറുന്നു, ഹംസയാവുന്നു. മുസ്ലിമീൻ എന്ന സീനിനെ ഖൽഖല ചെയ്യുന്നു. കൽ മുജ്രിമീൻ, മുജ്രിമീൻ ജീമിനെ ഖൽഖല ചെയ്യണം. അപ്പോൾ അഫനജ്അലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ എന്ന് ഓതുക. മാലക്കും കൈഫ തഹ്കുമൂൻ, മാലക്കും കൈഫ തഹ്, അതാണ് ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. തഹ്കുമൂൻ, മാലക്കും കൈഫ തഹ്കുമൂൻ. അംലക്കും കിതാബുൻ ഫീഹി തദ്റുസൂൻ, അംലക്കും കിതാബുൻ ഓതുമ്പോൾ അംലക്കും കിതാബുൻ എന്ന് പറയുമ്പോൾ അംലക്കും മീമിനെ പൂർണ്ണമാക്കണം. അംലക്കും കിതാബുൻ ഫീഹി തദ്റുസൂൻ, ദാലിനെ ഖൽഖല ചെയ്യണം. ഫീഹി തദ്റുസൂൻ. ഇന്ന ലക്കും ഫീഹി ലമാ തഖയ്യറൂൻ, ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് സുക്കൂനുള്ള മീമിന് ശേഷം ഫ വന്നു. ലക്കും ഫീ രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂട്ടി അഥവാ തട്ടണം, തട്ടിയാലേ മീമ് പൂർണ്ണമാവുകയുള്ളൂ. ലക്കും ഫീ, ഇന്ന ലക്കും ഫീഹി ലമാ തഖയ്യറൂൻ, തഖയ്യ തഖയ്യ, ഇത്ര കട്ടി വേണ്ട, തഖയ്യ ഇല്ല തഖയ്യറൂൻ, ഈ രൂപത്തിലാണ് അതിനെ ഓതേണ്ടത്. അംലക്കും അയ്മാനുൻ അലൈന ബാലിഗതുൻ ഇലാ യൗമിൽ ഖിയാമത്തി ഇന്ന ലക്കും ലമാ തഹ്കുമൂൻ. അംലക്കും അയ്മാനുൻ, ഇനി ഓതുമ്പോൾ അംലക്കും അയ്മാനുൻ കണ്ട, അംലക്കും അയ്മാനുൻ, അയ്മാനുൻ എന്നത് മീമിനെ കൊണ്ടുവരുന്നു. അംലക്കും അയ്മാനുൻ കൂട്ടി ഓതുമ്പോൾ ശ്രദ്ധിക്കണം. അംലക്കും അ ഇൽഹാർ ഷഫയാണ്, മീമിനെ ഇൽഹാർ ചെയ്യണം. അംലക്കും അ കൃത്യമായിട്ട് അതിനെ ഇൽഹാർ ചെയ്യണം. അയ്മാനുൻ അലൈന, ഇവിടെ അയ്മാനുൻ അലൈന, ഈ ആയത്തിൽ ധാരാളം ഇത്തരമുണ്ട്, തൻവീനു ശേഷം മീം, സാക്കിനു ശേഷം ഒക്കെ.
അയ്മാനുൻ അലൈന എന്ന് തന്നെ പറയുക. അയ്മാനുൻ അലൈന, നലൈന നൂനെ കൊണ്ടല്ല, ഐനിനെ കൊണ്ട് തന്നെ വായിക്കുക. ബാലിഗത്തുൻ ഇല, അവിടെയും ബാലിഗത്തുൻ ഇല, അങ്ങനെ തന്നെ വരും, ഒരു സംശയമല്ല. എത്രയോ ആളുകൾ ബാലിഗത്തുൻ ഇല എന്നായിരിക്കും ഓതുക. തൻവീന് ശേഷം ഹംസ വന്നാൽ ഉള്ളൊരു പ്രശ്നമാണത്. അപ്പം അതും ശ്രദ്ധിക്കണം, ഇള്ളഹാർ ചെയ്യണം. ബാലിഗത്തുൻ ഇ ഇല യൗമിൽ ഖിയാമ, വഖഫ് ചെയ്യാണ് ഖിയാമ, കൂട്ടി ഓതുകയാണ് വേണ്ടത്. ഇല യൗമിൽ ഖിയാമത്തി ഇന്നലക്കും ലമാ തഹ്കുമൂൻ, ഹ ഇൻ്റെ ഉച്ചാരണം അവിടെ ശ്രദ്ധിക്കണം. ഒന്നുകൂടെ ഈ ഭാഗം നമുക്ക് ഓതാം.

0: സൂറത്തുൽ ഖലം 32 മുതൽ 39 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ഇൻഷാ അള്ളാ, കൃത്യമായ പാരായണം നടത്തുവാൻ എല്ലാവരും ശ്രമിക്കുക. തജ്വീദും മഖ്റജ് എല്ലാം അനുസരിച്ച് ഭംഗിയായിട്ട് ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹ് ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് അത്തഫ്സീൻ, വിശുദ്ധ ഖുർആൻ സൂറ അൽ ഖലം 32 മുതൽ 39 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഹാഫിൽ അബ്ദുൽ ശുക്കൂർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ 500 പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മൊഡ്യൂൾ 16, ക്ലാസ് 35. എന്താണ് ഹൈത്ത്? എന്താണ് ഫജർ? നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ് ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദി അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഅം അലാ അബ്ദിക വനബിയ്ക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മാ മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, 500 തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 187 വചനത്തിൽ فَالْآنَ بَاشِرُوهُنَّ وَابْتَغُوا مَا كَتَبَ اللَّهُ لَكُمْ എന്ന ഭാഗമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പഠിക്കുകയുണ്ടായത്. അതിൻ്റെ തുടർച്ചയിൽ وَكُلُوا وَاشْرَبُوا حَتَّى يَتَبَيَّنَ لَكُمُ الْخَيْطُ الْأَبْيَضُ مِنَ الْخَيْطِ الْأَسْوَدِ مِنَ الْفَجْرِ എന്ന ഭാഗമാണ് ഇന്ന് തുടർന്ന് നമ്മൾ പഠിക്കുന്നത്. وَكُلُوا നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുക, وَاشْرَبُوا നിങ്ങൾ പാനം ചെയ്യുകയും ചെയ്യുക, ഹത്ത യതബയ്യന ലകും നിങ്ങൾക്ക് വ്യക്തമാകുന്നതുവരെ. അൽ ഖൈത്തുൽ അബ്യദു വെളുത്ത ഖൈത്ത്, നൂൽ അല്ലെങ്കിൽ ഇഴ, മിനൽ ഖൈത്തിൽ അസ്വദ് കറുത്ത നൂലിൽ നിന്ന് അല്ലെങ്കിൽ ഇഴയിൽ നിന്ന്, വെളുത്ത ഇഴ എന്ന് പറഞ്ഞാൽ മിനൽ ഫജർ, ഉദ്ദേശം ഫജറാണ്, അല്ലെങ്കിൽ ഫജറിൽ നിന്ന് ഇത് വ്യക്തമാകുന്നതുവരെ എന്നാണ്. നമുക്ക് ഈ ആയത്തിൻ്റെ ഓരോ പ്രയോഗങ്ങളും പഠിക്കാം, അതിലുള്ള മസലകളും വിഷയങ്ങളും പഠിക്കുന്നതോടൊപ്പം രണ്ട് വിഷയങ്ങൾ ഈ ആയത്തിൻ്റെ അവതീർണതയ്ക്ക് കാരണീഭവിച്ചിട്ടുണ്ട്. തഫ്സീറുകളിൽ കാണാം രണ്ട് നാസിലത്ത്, രണ്ട് സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. അത് ഒന്ന് ഉമറുമായി ബന്ധപ്പെട്ടത്, അതേപോലെ തന്നെ കഅബ് ഇബ്നു മാലിക് അൽ അൻസാരി റളിയല്ലാഹുവുമായി ബന്ധപ്പെട്ടത്, മറ്റൊന്ന് ഖൈസ് എന്നിവരുമായി ബന്ധപ്പെട്ടത്. ചരിത്രം നമ്മൾ പഠിച്ചു പോയതാണ്. ഉമർ കഅബ് എന്നിവരുമായി ബന്ധപ്പെട്ട് ഭാര്യമാരെ പ്രാപിക്കുന്ന വിഷയം നോമ്പിൻ്റെ രാവിൽ, അതാണ് ഏറ്റവും ഗൗരവപ്പെട്ട വിഷയം, പാടില്ല എന്ന് മനസ്സിലാക്കിയതിൽ തിന്നലുണ്ട് കുടിക്കലുണ്ട് ഭാര്യ ഭർത്തൃ സംസർഗം, അപ്പോൾ അതാണ് ഏറ്റവും ഗൗരവപ്പെട്ടത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യം ആ വിഷയം പറഞ്ഞത്, ഫൽ ആന ബാഷിറൂഹുൻ എന്ന്. നോമ്പിൻ്റെ രാവുകളിൽ ഭാര്യമാരെ സമീപിക്കൽ അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചു. ഖൈസ് റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട വിഷയം ഭാര്യയോട് ഭക്ഷണം ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ ഭാര്യ ഭക്ഷണം ചൂടാക്കി എടുക്കാൻ വേണ്ടി പോയ സമയം അദ്ദേഹം ഉറങ്ങിപ്പോയി, അങ്ങനെ ഭക്ഷണം കഴിക്കാൻ അദ്ദേഹത്തിന് അവസരം ഇല്ലാതെ വന്ന വിഷയം. ഈ രണ്ട് നാസിലത്ത് കാരണങ്ങളിൽ താരതമ്യേന ഗൗരവം കുറഞ്ഞ വിഷയം ഈ ഭക്ഷണ പാനീയത്തിൻ്റെ വിഷയമാണ്. അതാണ് അത് പിന്നീട് പറയാം പരാമർശമായത്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വകുലു വശ്റബു നിങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുക, ഹത്ത യതബയ്യന ലകും അൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ. ഹത്ത എന്ന് പറഞ്ഞാൽ ഹത്തലിൽ ഗായ എന്ന് പറയും, ഇല എന്ന അർത്ഥത്തിലേക്ക്. യതബയ്യന ലകും നിങ്ങൾക്ക്, യതബയ്യൻ എന്ന് പറഞ്ഞാൽ യബ്ഹറു ബുഹൂറൻ ജലിയൻ, നന്നായി പ്രകടമാകുന്നത് വരെ, വ്യക്തമാകുന്നത് വരെ. എന്ത് അൽ ഖൈത്തുൽ അബ്യദ്, എന്താടി അൽ ഖൈത്തുൽ അബ്യദ്? അതാണ് പ്രകടമാകേണ്ടത്. ഏതിൽ നിന്ന്? മിനൽ ഖൈത്തുൽ അസ്വദ്, അൽ ഖൈത്തുൽ അസ്വദിൽ നിന്ന്. അപ്പോൾ എന്താണ് ഈ അൽ ഖൈത്തുൽ അസ്വദ്? അതിനിടയിൽ ഒരു മിൻ വന്നു, നമുക്കിവിടെ വേറൊരു മിന്നുണ്ട്, രണ്ടും പഠിക്കേണ്ടതാണ്. ഇവിടെ മിൻ ഇബ്തിദാഇൽ ഖായ എന്ന് പറയും, എന്ന് പറഞ്ഞാൽ അൽ ഖൈത്തുൽ അസ്വദിൽ നിന്ന് അൽ ഖൈത്തുൽ അബിയദ് വ്യക്തമാവുക എന്നുള്ളതാണ്. ഉദ്ദേശം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അൽ ഖൈത്ത് എന്ന് പറഞ്ഞെങ്കിൽ നൂലിന് പറയും, ഇഴക്ക് പറയും. അൽ അബിയദ് വെളുപ്പ്, അൽ അസ്വദ് കുറപ്പ്. ഇതിൻ്റെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കിയത് ഹദീസുകളിൽ കാണാം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അദി ഇബ്നു ഹാതിം അത്തായി റളിയല്ലാഹു തആല അൻഹു ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ, ഏതായത്ത് ഇറങ്ങിയപ്പോൾ, ഹത്ത യതബയ്യന ലകുമുൽ ഖൈതുൽ അബിയദു മിനൽ ഖൈതിൽ അസ്വദി മിനൽ ഫജ്ർ എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ തിരുസവിധത്തിലേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, യാ റസൂലല്ലാ ഇന്നി അജ്അലു തഹ്ത വിസാദതി ഇഖാലൈനി ഇഖാലൻ അബിയദ വ ഇഖാലൻ അസ്വദ അഅരിഫുൽ ലൈല മിനൽ നഹാർ. തിരുദൂതരെ, ഞാൻ എൻ്റെ തലയിണക്ക് ചുവട്ടിൽ രണ്ട് ഇഖാലുകൾ വെക്കും. ഇഖാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെടഞ്ഞുണ്ടാക്കിയ പിരിച്ചുണ്ടാക്കിയ കയർ, കെട്ടാൻ ഉപയോഗിക്കുന്ന കയർ. ഇനി അജ്വാലു തഹത്ത വിസാദത്തി ഇഖാലൈൻ, ഞാൻ എൻ്റെ തലയിണക്ക് ചുവട്ടിൽ രണ്ട് ഇഖാലുകൾ വെക്കും. ഒന്ന് ഇഖാലൻ അബിയദ വെളുത്ത കയർ, വ ഇഖാലൻ അസ്വദ കറുത്ത കയർ. എന്തിനാ വെക്കുന്നത്? ആരിഫുൽ ലൈല മിനൻ നഹാർ, രാവിലെ നിന്ന് പകലിനെ തിരിച്ചറിയാൻ. എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ രണ്ടും ഒരുപോലെ ആയിരിക്കും, തിരിച്ചറിയാൻ കഴിയില്ല. പകലുദിച്ച് ഫജറുദിച്ച് വെട്ടം പരന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വെളുത്തതും കറുത്തതും തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അത് നോക്കിയിട്ട് എനിക്ക് ഫജറായി, നോമ്പ് തുടങ്ങാൻ സമയമായി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത്. കാരണം അൽ ഹൈത്തുൽ അബിയദ് എന്ന് പറഞ്ഞാൽ വെളുത്ത ഇഴ നൂൽ, അതേപോലെ തന്നെ അൽ ഹൈത്തുൽ അസ്വദ് എന്ന് പറഞ്ഞെങ്കിൽ കറുത്ത നൂൽ ഇഴ എന്നാണ്. അപ്പോൾ അദ്ദേഹം രാത്രി കഴിഞ്ഞ് പകൽ ഫജർ ഉദിച്ചാൽ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അദ്ദേഹത്തിന് താല്പര്യം, സമയം അറിയാനുള്ള അദ്ദേഹത്തിൻ്റെ ആ വ്യഗ്രത, അതിൽ അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന വിസാദത്തക്കൽ അരീദുൻ, തീർച്ചയായും താങ്കളുടെ തലയിണ വളരെ വീതിയുള്ളത് തന്നെ, വിശാലം തന്നെ എന്ന് പറഞ്ഞു എന്നാണ്. ഇന്നക്കൽ അരീദുൽ ഖഫ എന്ന് പറഞ്ഞു എന്നാണ്. താങ്കൾ ഖഫ, ഖഫ എന്ന് പറഞ്ഞ തലയുടെ ഈ പിറക് വശം, അത് വീതി കൂടിയ ആൾ തന്നെ എന്ന് പറഞ്ഞു എന്നാണ്. അത് വീതി കൂടിയ ആൾക്ക് വീതിയുള്ള തലയിണ വേണമല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് തമാശപൂർവ്വം പറഞ്ഞു എന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമാ ഹുവ സവാദുൽ ലൈലി വ ബയാദുൽ നഹാർ. അല്ലാഹു സുബ്ഹാനഹു തആല പ്രയോഗിച്ച അൽ ഹൈത്തുൽ അബിയദ്, വെളുത്ത ഇഴ കയർ അല്ലെങ്കിൽ നൂൽ എന്ന് പറഞ്ഞാൽ അത് ബയാദുൽ നഹാർ, പകലിൻ്റെ വെട്ടമാണ്, പകലിൻ്റെ വെളിച്ചമാണ്. അൽ ഹൈത്തുൽ അസ്വദ് എന്ന് പറഞ്ഞെങ്കിൽ സവാദുൽ ലൈൽ, രാവിൻ്റെ ഇരുട്ടാണ്, കാളിമയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെളുത്ത നൂൽ ഇഴ എന്നോ കറുത്ത നൂൽ ഇഴ എന്നോ അല്ല. പിന്നെയോ അല്ലാഹു ഉദ്ദേശിക്കുന്നത് സവാദുൽ ലൈലും ബയാദുൽ നഹാറുമാണ്, ഇന്നമാഹു അത് മാത്രമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. എന്തിനാണ് അദ്ദേഹത്തോട് ഇന്ന വിസാദത്തക്കല അരിയുന്നു എന്ന് പറഞ്ഞ് താങ്കളുടെ തലയിണ വിശാലം തന്നെ എന്ന് പറഞ്ഞത്? അല്ലെങ്കിൽ താങ്കൾ അരീബുൽ ഖഫ, തല വലിപ്പം വിശാലമുള്ള തലയുള്ള ആളാണ്, അതുകൊണ്ട് താങ്കൾക്ക് വിശാലമായ തലയിണ വേണം എന്ന് എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഇവിടെ ഉദ്ദേശം പകലിൻ്റെ വെട്ടവും രാവിൻ്റെ ഇരുട്ടുമാണ് എങ്കിൽ, അതാണ് താങ്കൾ താങ്കളുടെ തലയിണയുടെ ചുവട്ടിൽ വെക്കുന്നത് എങ്കിൽ അതിന് വലിയ തലയിണ വേണം. കാരണം ഒരു പകൽ അതുപോലെ ഒരു രാവ് ഇതിനെ കൊണ്ടുവന്ന് വെക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ തലയിണ പോരാ, വലിയ തലയിണ വേണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് തമാശിച്ച് പറഞ്ഞു എന്നാണ്. അതാണ്ട് അണ്ണ അവിടെ ഇന്ന വിസാദത്തക്കല അരീദുൻ, ഇന്ന കല അരീദുൽ ഖഫ എന്ന് പറഞ്ഞു എന്നതിൻ്റെയൊക്കെ ഉദ്ദേശം. എന്നാൽ നമ്മുടെ വിഷയം, ഹത്ത യതബയ്യനലക്കും, നിങ്ങൾക്ക് നന്നായി വ്യക്തമാകുന്നത് വരെ, പ്രകടമാകുന്നത് വരെ, അൽ ഹൈത്തുൽ അബിയദു പകലിൻ്റെ വെട്ടം, മിൻ അൽ ഹൈത്തിൽ അസ്വദി രാവിൻ്റെ ഇരുട്ടിൽ നിന്ന്, മിൻ അൽ ഫജർ ഫജറിൽ നിന്നുള്ള, നല്ല ഫജറിൻ്റെ തുടക്കത്തിൽ നിന്നുള്ള ഫജറായി അതിൻ്റെ തുടക്ക സമയം, അതാണ് മിൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബഴീദിന് എന്ന് പറഞ്ഞവർ അതിന് പറഞ്ഞ അതിൻ്റെ ഉദ്ദേശം. എന്നാൽ ഇവിടെ മിൻ എന്നുള്ളത് ബയാനിയയാണ്. എന്ന് പറഞ്ഞാൽ അൽ ഫജർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ അൽ ഹൈത്തുൽ അബിയദ് എന്നാണ്. ഹത്ത യതബയ്യന ലകുമുൽ ഹൈത്തുൽ അബിയദ്, ഹൈത്തുൽ അബിയദ് നിങ്ങൾക്ക് വ്യക്തമാകുന്നത് വരെ, അഥവാ മിൻ അൽ ഫജർ എന്ന് പറഞ്ഞാൽ അൽ ഹൈത്തുൽ അബിയദ് കൊണ്ട് ഉദ്ദേശം ഫജർ, ഫജർ നിങ്ങൾക്ക് വ്യക്തമാകുന്നത് വരെ. അപ്പോൾ അൽ ഹൈത്തുൽ അബിയദിൻ്റെ ബയാൻ വ്യക്തതയാണ് ഇവിടെ അൽ ഫജർ എന്നുള്ളത്. എന്നാൽ ഇവിടെ അൽ ഹൈത്തുൽ അസ്വദ് എന്നതിനെ ഇങ്ങനെ വ്യക്തമാക്കിയില്ല. അൽ ഹൈത്തുൽ അബിയദ് എന്നത് മിൻ അൽ ഫജർ, ഫജറാകുന്നു. അൽ ഹൈത്തുൽ അസ്വദ് നമ്മൾ പറഞ്ഞത് എന്താണ്? സവാദുൽ ലൈൽ, രാവിൻ്റെ ഇരുട്ടാണ്. അപ്പോൾ അവിടെ മിൻ അൽ ലൈൽ, അൽ ഹൈത്തുൽ അസ്വദ് അത് ലൈലാണ്, രാത്രിയാണ് എന്ന് പറഞ്ഞില്ല. അത് അറബി ഭാഷയുടെ ഒരു സൗന്ദര്യമാണ്. അൽഹൈത്തുൽ അബിയദു, അതുകൊണ്ട് ഉദ്ദേശം അൽ ഫജർ എന്ന് പറഞ്ഞാൽ, പിന്നെ അൽഹൈത്തുൽ അസ്വദ്, അത് രാവാണെന്ന് പറയേണ്ടതില്ല, പറയാതെ തന്നെ അത് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇവിടെ അൽഹൈത്തുൽ അസ്വദ് എന്നതിന് ബയാൻ രാവാണെന്നുള്ള വിവരണം പരാമർഷ്ടം ആവാതിരുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇവിടെ ഈ ആയത്തിൽ വകുലു വശ്റബു ഹത്താ യതബയ്യന ലകുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അനുവദനീയമാക്കി ഇളവനുവദിച്ച് ഭക്ഷിക്കാനും പാനം ചെയ്യാനും പറഞ്ഞു. അതിനു മുമ്പ് ഫൽആന ബാശിറൂഹുൻ, മുബാശറ ഭാര്യമാരെ പ്രാപിക്കാനും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അത് ഏതുവരേക്കും? ഹത്ത യതബയ്യന ലകും, ഇലാ അയ്യ യതബയ്യന ലകും, നിങ്ങൾക്ക് വ്യക്തമാകുന്നത് വരേക്കും. അൽഹൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജർ. ഇവിടെ അൽ ഫജർ എന്താണ് ഉദ്ദേശം? ഫജർ രണ്ടുണ്ട്, രണ്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അൽ ഫജറു ഫജറാനി, ഫജർ രണ്ട് ഫജറുകളാണ്. ഫജറ എന്ന പദം അറിയിക്കുന്നത് പിളർത്തുക എന്നുള്ളതാണ്. പുലർച്ചയിൽ ചക്രവാളം ഇരുണ്ട് കറുത്ത് കാളിമയിലായിരിക്കും, ആ കറുപ്പിനെ പിളർത്തിയാണ് പകലിൻ്റെ വെട്ടം വരുന്നത്. അപ്പോൾ കറുപ്പിനെ ഇരുട്ടിൻ്റെ കാളിമയെ പിളർത്തി ആ സമയം വെട്ടം വരുന്നത് കാരണത്താലാണ് ഫജർ എന്ന് പറയപ്പെട്ടത്. പക്ഷേ ഈ ഫജർ രണ്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അൽ ഫജറു ഫജറാൻ, എന്നിട്ട് ഒരു ഫജറിനെ കുറിച്ച് പറഞ്ഞു. ഫജറുൻ തഹ്റുമു ഫീഹി സ്വല, അതിൽ നിസ്കാരം, സുബഹി നിസ്കാരം, അത് ഹറാമാകുന്നു. വയഹില്ലു ഫീഹി ത്വാം, അതിൽ ത്വാം ഹലാലാകുന്നു. എന്താ പറഞ്ഞത്? രണ്ട് ഫജറുണ്ട്, അതിൽ ഒരു ഫജർ, അതിൽ ഫജർ നിസ്കാരം, സുബഹി നിസ്കാരം ഹറാമാണ്. കാരണം എന്താ? സുബഹി നിസ്കാരത്തിന് ഫജറായിട്ടുണ്ട്, ഈ ഫജറായിട്ടുണ്ട്, പക്ഷേ നിസ്കരിക്കാനുള്ള ഫജറായിട്ടില്ല, ടൈമായിട്ടില്ല. അപ്പോൾ സുബഹി നിസ്കാരം ആ സമയത്ത് ഹറാമാണ്. വഫജറുൻ, പിന്നെ വയഹില്ലു ഫീഹി താം, താം അതിൽ അനുവദനീയമാണ്. എന്ന് പറഞ്ഞാൽ നോമ്പുകാരൻ, നോമ്പെടുക്കുന്നവർക്ക് ഈ ഫജറായി എന്നതിൽക്ക് നോമ്പ് തുടങ്ങാൻ സമയമായിട്ടില്ല, ഭക്ഷണം വിളങ്ങാൻ സമയമായിട്ടില്ല, ഫജറായിട്ടുണ്ട്, പക്ഷേ ഭക്ഷണം ഈ ഫജറിൽ അനുവദനീയമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഭക്ഷണം ഹലാലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞു, ഓ ഫജറുൻ യഹ്റുമു ഫീഹി താം വതഹില്ലു ഫീഹി സ്വലാ, ഇനി രണ്ടാമതൊരു ഫജറുണ്ട്, ആ ഫജർ അവിടെ യഹ്റുമു ഫീഹി താം, താം ഹറാമാണ്, ഭക്ഷണം ഹറാമാണ്. എന്ന് പറഞ്ഞാൽ നോമ്പെടുക്കുന്നവർക്ക് ഈ ഫജർ മുതൽ, രണ്ടാമത് പറയപ്പെട്ട ഈ ഫജർ മുതൽ ഇനി ഭക്ഷണം ഹറാമാണ്. വതഹില്ലു ഫീഹി സ്വലാ, നിസ്കാരം അനുവദനീയമാകും, നിസ്കാരം അനുവദനീയമാകും. ഇങ്ങനെ രണ്ട് ഫജറുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഫഅമ്മൽ ഫജ്റു അല്ലദി യകൂനു കദനബി സിർഹാൻ وهو الكاذب يذهب طولا ولا يذهب عرضا. വിശദീകരിക്കണം. അമ്മൽ ഫജറു അല്ലദി യകൂനു കദനബി സിർഹാൻ, ചെന്നായയുടെ വാല് പോലുള്ള ഫജർ. വഹുവൽ കാദിബ്, ഈ ഫജർ ഒന്നാമത്തെ ഫജർ ഉണ്ടല്ല, ഇതാണ് അൽ ഫജറുൽ കാദിബ് എന്ന് പറയും. അതിനെ കാദിബ് എന്ന് പറഞ്ഞാൽ വ്യാജം, കളവ്, കള്ള ഫജർ. ഈ ഫജറാണ് അൽ കാദിബ്. അത് യദ്ഹബ് തൂലൻ വല യദ്ഹബ് അർദൻ, അത് കിഴക്കൻ ചക്രവാളത്തിൽ ആ ഫജർ ഉണ്ടല്ലോ, ആ വെട്ടം, പ്രകാശം, ഇരുട്ടിനെ പുലർത്തുന്ന ആ വെട്ടം, അത് യദ്ഹബ് തൂലൻ, നീളത്തിൽ പോകും. വല യദ്ഹബ് അർദൻ, അത് വീതിയിൽ പോകില്ല. എന്ന് പറഞ്ഞാൽ ഫജറിൻ്റെ ഉദയം നടക്കുമ്പോൾ തുടക്കത്തിൽ കിഴക്കൻ ചക്രവാളത്തിൽ നീളത്തിലായിരിക്കും ആ വെട്ടം പോവുക, നീളത്തിൽ. അതാണ് ചെന്നായയുടെ വാല് പോലെ നീളത്തിൽ എന്ന് പറഞ്ഞത്. അത് നീളത്തിൽ അവിടെ പോയാലും അത് നോക്കുന്നവൻ്റെയും ആ ഫജറിൻ്റെയും ഇടയിൽ ഇരുട്ടുണ്ടാവും. കാരണം എന്താ? ആ വെട്ടം നീളത്തിലേ പോയിട്ടുള്ളൂ, ഇങ്ങനെ പരന്നിട്ടുണ്ടാവില്ല, പരന്നിട്ടുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ ഇരുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കിഴക്കിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? ഫജറുണ്ട്, വെട്ടമുണ്ട്. പക്ഷേ അതിൻ്റെയും നമ്മുടെയും ഇടയിൽ പിന്നെയും ഇരുട്ടാണ്. കാരണം എന്താ? ആ വെട്ടം പരന്നിട്ടില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അൽ ഫജറുൽ കാദിബ്. ഈ ഫജർ ഉണ്ടായാൽ, വെട്ടമുണ്ടായാൽ നിസ്കാരം ഹറാമാണ്, സുബഹി നിസ്കാരം. കാരണം സുബഹി നിസ്കാരത്തിന് സമയമായിട്ടില്ല. നോമ്പ് വെക്കുന്നവർക്ക് ഭക്ഷണം കഴിക്കൽ അനുവദനീയമാണ്. പല പണ്ഡിതന്മാരും, ഇമാം ഇബ്നു ഖുസൈമയെ പോലുള്ളതായ പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ഹദീസിൽ, ഈ ഹദീസ് ഇബ്നു അബ്ബാസിൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ഹാകിം മുസ്തദ്രക്കിൽ, ഇമാം ദാറഖുത്നി ഒക്കെ നിവേദനം ചെയ്താണ്. നിസ്കാരം സമയമാകുന്നതിന് മുമ്പ് അനുവദനീയമല്ല എന്നുള്ളതിന് തെളിവാണ് ഈ ഹദീസ്. ഒരു ഏതൊരു നിസ്കാരം ഉണ്ടല്ലോ, അഞ്ചു വക്ത നിസ്കാരം, സുബഹി, ബുഹുർ, അസർ, മഗ്രിബ്, ഇശ, അതിൻ്റെ ടൈം ആകുന്നതിന് മുമ്പ് നിസ്കാരം അനുവദനീയമല്ല, അതിന് തെളിവാണ് ഈ ഹദീസ്. പല തെളിവുകളിലും ഒരു തെളിവ്. കാരണം എന്താണ്, ഇസ്ലാസ്ലമാ തങ്ങൾ പറയാണ് ഈ ഫജറുൽ തഹറുമു ഫീഹി സലാ നിസ്കാരം, സുബൈ നിസ്കാരം ഹറാമാകും എന്ന്. അപ്പോൾ അൽ ഫജറുൽ കാദിബ്, അൽ ഫജറുൽ അവ്വൽ എന്ന് പറയും, ഒന്നാം ഫജർ, കാദിബായ ഫജർ. അത് രാവിൻ്റെ ഒരു ഭാഗമാണെന്നുള്ളത് മനസ്സിലാക്കാം, അത് രാവിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് അവിടെ നോമ്പ് വെൽക്കുന്നവർക്ക് ഭക്ഷണം അള്ളാഹു പറഞ്ഞില്ലേ, ഭക്ഷണം കഴിച്ചോളി, പാനം ചെയ്തോളി എന്ന് പറഞ്ഞില്ലേ, അത് അനുവദനീയമാവുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് യഹില്ലു ഫീഹി അത്താം, ഭക്ഷണം കഴിക്കൽ അനുവദനീയമാണ്. അതായിരിക്കും നോമ്പ് ഉദ്ദേശിക്കുന്നവർക്ക്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി രണ്ടാമത്തെ ഫജറിനെ കുറിച്ച് പറയാണ്. അതെന്താ, വൽ ഫജറുൽ ആഖർ, മറ്റേ ഫജർ, രണ്ടാമത്തെ ഫജർ, അത് യദ്ഹബു അർദൻ ഫിൽ ഉഫുഖ്, അത് ചക്രവാളത്തിൽ, അത് വീതിയിൽ പോകും, വല യദ്ഹബു തൂലൻ, അത് നീളത്തിൽ പോകില്ല എന്ന് പറഞ്ഞാൽ ആ ഫജർ വന്നാൽ, വെട്ടം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വെട്ടം അവിടേക്ക്, ഫജറിൽ ഉദിച്ച സ്ഥലത്തേക്ക്, ചക്രവാളത്തിലേക്ക് നോക്കുന്നവരുടെയും ആ സ്ഥാനത്തിൻ്റെയും ഇടയിൽ വെട്ടം, വെളിച്ചം പരന്നിരിക്കും. ഫൈന യുഹല്ലു സലാ വ യുഹരിമു ത്വആം, ആ ഫജറാണ് നിസ്കാരത്തെ അനുവദിക്കുന്നത്, നോമ്പു നോൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഭക്ഷണം ഹറാമാക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അപ്പോൾ ഇവിടെ ഹത്ത യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ എന്ന് പറഞ്ഞു. അവിടെ ഫജറിൽ നിന്ന് അൽ ഖൈത്തുൽ അബ്യദ്, പകലിൻ്റെ വെട്ടം, മിനൽ ഖൈത്തിൽ അസ്വദ്, രാവിലെ ഇരുട്ടിൽ നിന്ന് പ്രകടമാകുന്നത് വരെ, വ്യക്തമാകുന്നത് വരെ എന്ന് അല്ലാഹു സുബ്ഹാന തആല പറയുന്നു. ആ ഫജർ ഏതാണ്? ആ ഫജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രണ്ട് നിലക്കുണ്ട്. ഒന്ന് അൽ ഫജറുൽ അവ്വൽ, മറ്റൊന്ന് അൽ ഫജറുൽ സാനി, അല്ലെങ്കിൽ ആ അൽ ഫജറുൽ അവ്വലിനെ അൽ ഫജറുൽ കാദിബ് എന്ന് പറയും, വ്യാജമായ ഫജർ. കാരണം എന്താ, അത് കണ്ട് ചിലപ്പോൾ ആളുകൾ എന്ത് ചെയ്യും, തെറ്റിദ്ധരിക്കും ഫജറായി. ചിലർ നിസ്കരിക്കും, ചിലർ നോമ്പ് തുടങ്ങും, യഥാർത്ഥത്തിൽ ഫജറായിട്ടുണ്ടാവില്ല. രണ്ടാമത്തെ ഫജർ അതാണ് അൽ ഫജറുൽ സാനി, അല്ലെങ്കിൽ അൽ ഫജറുൽ സാദിഖ്, സത്യമായുള്ള ഫജർ. കാരണം അതാണ് നിസ്കാരത്തെ അനുവദിക്കുന്നത്, നോമ്പുകാരന് ഭക്ഷണം വിളങ്ങാൻ കാരണീഭവിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ വിഷയം. ഈ ഒരു ഭാഗം കുറേ മസ്അലകൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ്. പിന്നെ ഇതിൻ്റെ തുടർച്ചയിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട് സുമ്മ അതിമ്മു സിയാമ ഇലല്ലൈൽ, കർമ്മശാസ്ത്രപരമായ കുറേ മസ്അലകൾ അള്ളാഹുവിൽ നിന്നുള്ള ഈ പ്രയോഗങ്ങൾ ഉണർത്തുന്നുണ്ട്. അത് പഠിക്കൽ അനിവാര്യവുമാണ്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു മസ്അല ജവാസുൽ അക്കിലി വശുർബി വൽ ജിമാ ഫി ലയാലി സിയാം ഹത്ത യതബയ്യന അൽ ഫജ്ർ, ഫജ്ർ വ്യക്തമാകുന്നത് വരെ ഭക്ഷിക്കലും പാനം ചെയ്യലും ഭാര്യമാരെ സമീപിക്കലും അനുവദനീയമാകുന്നു. ഈ യതബയ്യൻ, തബയ്യുൻ, അത് വ്യക്തതയാണ് അറിയിക്കുന്നത്, സ്പഷ്ടതയാണ് അറിയിക്കുന്നത്. ബാന, അബാന, ഇസ്തബാന, തബയ്യന, പല ക്രിയകൾ ഒരേ ധാതുവിൽ നിന്ന് വിൽപ്പന്നമായി വന്നിട്ടുണ്ട്. വ്യക്തമാകുക, വ്യക്തമാക്കുക എന്നൊക്കെ അർത്ഥം സകർമ്മക ക്രിയയായിട്ടും അകർമ്മക ക്രിയയായിട്ടും വന്ന നിലക്ക്. സഹൂർ, ഇടയത്താൻ കഴിക്കുക എന്നത് പ്രതിഫലാർഹവും പുണ്യവും അനുഗ്രഹീതവുമാണ് എന്നത് ഈ ആയത്തിൽ നിന്ന് പണ്ഡിതന്മാർ ഗവേഷണം നടത്തി മനനം ചെയ്തെടുത്തു. എങ്ങനെ? അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പിൻ്റെ രാവിൽ ഭാര്യമാരോടടുക്കാൻ, ഭക്ഷണം കഴിക്കാൻ, പാനം ചെയ്യാൻ ഇളവ് അനുവദിച്ചത് വിധിവിലക്കുകൾ ബാധകമായ ഒരു അടിമക്ക് റിഫ്ഖ് ഉദ്ദേശിച്ചാണ്. എന്ന് പറഞ്ഞാൽ ആ ദാസനോടുള്ള അള്ളാഹുവിൻ്റെ കനിവാണ്, ആർദ്രതയും അലിവുമാണ് ഈ ഒരു ഇളവ്. പകൽ ഫജറിൽ തുടങ്ങി സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഭക്ഷണപാനീയങ്ങൾ നോമ്പുകാരന് പാടുള്ളതല്ല. പകൽ മുഴുവൻ വിശപ്പ് സഹിക്കണം, ദാഹം സഹിക്കണം. അപ്പം അള്ളാഹു ഈ ദാസനോടുള്ള കനിവിലാണ് ഭക്ഷണപാനീയങ്ങൾ അനുവദിച്ചത് എങ്കിൽ, അള്ളാഹു അനുവദിച്ചതിനെ ഫജറിൻ്റെ ഉദയത്തോടടുപ്പിക്കൽ, അള്ളാഹു ഉദ്ദേശിച്ച ഈ അലിവ്, ദാസനോടുള്ള കനിവ്, അതവന് ഏറ്റവും അവൻ സുഹൂറ് കഴിക്കുമ്പോഴാണ് നേടാനാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ദാസന് കനിവ് ഉദ്ദേശിക്കുന്നു, കരുണ ഉദ്ദേശിക്കുന്നു, അലിവ് ഉദ്ദേശിക്കുന്നു. രാവ് പിന്നിട്ട് ഫജറിനോടടുക്കുമ്പോൾ സഹൂർ കഴിച്ചാൽ അള്ളാഹു ഉദ്ദേശിച്ച ആ അലിവും കനിവും അത ദാസന് കൂടുതൽ ലഭ്യമാകുന്നു എന്നുള്ളതാണ്. തഖീറുൽ സഹൂർ, സഹൂർ കഴിക്കൽ, പിന്തിപ്പിക്കൽ, അത് ഉത്തമമാണ്. നബിമാരുടെ ചര്യയാണ്, സ്വഭാവമാണ് എന്നൊക്കെ ചില അസറുകളിൽ കാണാം. തസഹറു ഫൈന ഫി സഹൂരി ബറകത്തുൻ, നിങ്ങൾ സഹൂർ കഴിക്കണം, സഹൂറിൽ ബർക്കത്തുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ സഹൂർ സഹറിലെ ഭക്ഷണമാണ്. സഹർ എന്ന് പറഞ്ഞാൽ രാത്രി പിന്തി പിന്നിട്ട് ഫജറിനോടടുത്തുള്ള ടൈമാണ്. അപ്പോൾ ഈ സഹൂറിലുള്ള ഭക്ഷണം അത് അനുഗ്രഹീത ഭക്ഷണമാണ്. രാത്രി ഭക്ഷണം കഴിക്കാൻ അള്ളാഹു സുബ്ഹാന തആല കൽപ്പിച്ചു. ആ ഭക്ഷണം കഴിക്കൽ രാവ് മുഴുവൻ അനുവദനീയമാണ്, പക്ഷേ അത് സഹൂറിലേക്ക് ഫജറിന് തൊട്ടുമുമ്പുള്ള സമയത്തേക്ക് പിന്തിപ്പിക്കൽ പ്രതിഫലാർഹമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അതിൽ ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു നിങ്ങൾ തസഹറു ഇടയത്തായം കഴിക്കണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ആ കൽപ്പന പിൻപറ്റുന്നതിലുള്ള ബർക്കത്ത്, പിന്നെ അള്ളാഹു സുബ്ഹാന തആലക്ക് നോമ്പെടുത്ത് വഴിപ്പെടാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ അള്ളാഹ്ക്ക് വഴിപ്പെടാൻ ഏറ്റവും സഹായകമാകും ഒരാൾ ഇടയത്തായം കഴിച്ച് നോമ്പ് തുടങ്ങിയാൽ. അപ്പോൾ ആ നിലക്കൊരു ബർക്കത്ത്, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്യുന്ന ബർക്കത്ത്. അതേപോലെ നമ്മുടെ നോമ്പും വേദക്കാരുടെ നോമ്പും തമ്മിലുള്ള വ്യത്യാസം ഈ സഹൂർ കഴിക്കുന്നതിലാണ്. അവർക്കതില്ലായിരുന്നു. അപ്പോൾ രണ്ടു നോമ്പുകൾക്കിടയിലും വ്യത്യാസമായി നിശ്ചയിച്ച ഈ ഇടയത്തായം കഴിക്കുന്നതിൽ അതിനളവ് നിശ്ചയിച്ചത് അത് നമ്മൾ സ്വീകരിക്കുന്നതിലുള്ള ബർക്കത്ത്. കാരക്ക് കൊണ്ട് അത്തായം കഴിക്കാൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നിഅമ സഹൂരിൽ മുഅ്മിൻ അത്തമർ, ഒരു വിശ്വാസിയുടെ അത്താഴം അത് കാരക്ക എത്ര ഉത്തമം എന്ന് പറഞ്ഞു. ധാരാളം അനുഗ്രഹങ്ങൾ ആർജിക്കുവാൻ ഒരു തിരിചര്യയാണ് സഹൂർ കഴിക്കൽ, ഇടയത്തായം കഴിക്കൽ എന്നുള്ളതാണ്. അപ്പം നമ്മളിവിടെ ഈ വകുലു വശ്റബു ഹത്താ യതബയ്യന ലകുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദ് മിനൽ ഫജ്ർ എന്നിടത്ത് നിങ്ങൾ ഭക്ഷിക്കൂ എന്ന് പറഞ്ഞതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് സഹൂർ, അത്തായം കഴിക്കുന്ന വിഷയം. ഇത് പണ്ഡിതന്മാർ പ്രത്യേകം ഇവിടെ ഉണർത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ ഈ ആയത്തുമായി ബന്ധപ്പെട്ട ചില മസാലകളും ആയത്തിൻ്റെ ബാക്കി ഭാഗവും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബിഇദ്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാല്ലാ തബാറകല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ അന്നൂർ മൊഡ്യൂൾ 16 ക്ലാസ് 35 എന്താണ് ഹൈത്ത്, എന്താണ് ഫജർ ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് അബ്ദുൽ ജബ്ബാർ മദീനി.
5: ചോദ്യം 1. وَكُلُوا وَاشْرَبُوا حَتَّى يَتَبَيَّنَ لَكُمُ الْخَيْطُ الْأَبْيَضُ مِنَ الْخَيْطِ الْأَسْوَدِ مِنَ الْفَجْرِ. നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുക, പുലരിയുടെ വെളുത്ത ഇഴകൾ കറുത്ത ഇഴകളിൽ നിന്ന് തെളിഞ്ഞു കാണുമാറാകുന്നതുവരെ. സൂറത്തുൽ ബഖറയിലെ എത്രാമത്തെ ആയത്താണ് ഇത്? ഓപ്ഷൻ എ 181, ബി 186, സി 187. ചോദ്യം 2. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വഹാബിയോട്, തീർച്ചയായും താങ്കളുടെ തലയണ വളരെ വിശാലം തന്നെ, ഇന്ന വിസാദതകാല ആരിയുവ എന്ന് പറയുന്നുണ്ട്, ആരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്? ഓപ്ഷൻ എ അദിയുബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു, ബി അബു ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, സി സഈദ് ബിനു സയ്യിദ് റളിയല്ലാഹു അൻഹു. ചോദ്യം 3. സൂറത്തുൽ ബഖറയിലെ 187-ാമത്തെ ആയത്തിൽ അൽ ഹൈത്തുൽ അബ്യദ് അൽ ഹൈത്തുൽ അസ്വദ് എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ പകലിൻ്റെ വെളിച്ചവും രാത്രിയുടെ ഇരുട്ടുമാണ്, ബി വെളുത്ത നൂലും കറുത്ത നൂലും, സി ഇവയിൽ രണ്ടുമല്ല.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. Peace Radio. Tune to reality.

റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്ത് സുമർ 47 മുതൽ 55 വരെയുള്ള വചനങ്ങൾ കുഞ്ഞു കാര്യങ്ങളുടെ ശബ്ദത്തിൽ കേൾക്കാം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് തോഹ അൽ ജുനൈദ്.

ജസാക്കുമുല്ലാഹു ഖൈറ പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം സൂറത്ത് സുമർ 47 മുതൽ 55 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

ശ്രോതാക്കൾ കേൾക്കുകയാണ്. ഇന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് മുഹമ്മദ് മുതൽ സൂറത്തു ദാരിയാത്തിന്റെ അവസാനം വരെയുള്ള പാരായണമാണ് ഹാഫിൽ മുഹമ്മദ് അയ്യൂബിന്റെ മനോഹരമായ ശബ്ദത്തിൽ നാം കേൾക്കുന്നത്.

لنرسل عليهم حجارة من طين مسومة عند ربك للمسرفين. فأخرج

فأخذناه وجنوده فنبذناهم في اليم وهو مليم.

0: നാം ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് മുഹമ്മദ് മുതൽ ദാരിയാത്ത് വരെയുള്ള പാരായണവുമായി നമ്മോടൊപ്പം പങ്കുചേർന്നത് മുഹമ്മദ് അയ്യൂബ്.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
4: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
5: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطو عنا بعده. اللهم أنت الصاحب في السفر والخليفة في البحر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب.

0: അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
1: ഈ ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നു അത്തഹ്സീൻ. നാം നിത്യവും പാരായണം ചെയ്യുന്ന സുഹൃത്തുക്കളിലെ ശ്രദ്ധിക്കാതെ പോകുന്ന അബദ്ധങ്ങൾ തിരുത്താൻ നമ്മെ സഹായിക്കുന്ന പ്രോഗ്രാം അത്തഹ്സീൻ. ഇന്ന് സൂറത്തുൽ കഹ്ഫിലെ 1-2 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ഹാഫിള്‍ അബ്ദുൽ ശുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ സൂറത്തുന്നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ മുതൽ അൽഹംദുലില്ലാ റബ്ബിൻ്റെ തോഫീഖോടുകൂടി 2 ജുസ്ഓളം നമ്മൾ മനസ്സിലാക്കി. തജ്വീദ് നിയമങ്ങൾക്ക് പുറമെ നമ്മുടെ പാരായണത്തിൽ വരുന്ന അക്ഷരത്തെറ്റുകളും മഖ്റജിൽ വരുന്ന വലിയ വലിയ തെറ്റുകളുമൊക്കെ നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കി. ഇൻഷാ അല്ലാ, സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് ആണ് ഇൻഷാ അല്ലാ നമ്മൾ ഇനി മുതൽ പഠിക്കുന്നത്.

സൂറത്തുൽ കഹ്ഫിലെ ഒന്നാമത്തെ ആയത്ത്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളാണ് ഇൻഷാ അള്ളാഹ് ആദ്യം സൂചിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹില്ലദീ, ഇവിടെ മദ്ദ് മുൻഫസിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ യ. ഇതിനു ശേഷം ഹംസ അടുത്ത പദത്തിൽ, അപ്പോൾ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടൽ ജായിസാണ്, നീട്ടാവുന്നതാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല. ഇനി അൻസല എന്ന പദത്തിൽ ഇഖ്ഫാവും ബിഗുന്ന എന്ന മണിക്കൽ അൻസല നൂനിനെ അവ്യക്തമായി മണിക്കണം. അൻസല നൂന് സാക്കിനയ്ക്ക് ശേഷം സ എന്ന അക്ഷരം വന്നു. ഇനി അലാ അബ്ദിഹി, അബ്ദിഹി ബ അവിടെ സുക്കൂനാണ്, അതിന് ഖൽഖല ചെയ്യണം. അബ്ദിഹി ബ ശരിക്കും വ്യക്തമാക്കി ഉച്ചരിക്കണം. അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു, വലം യജ്അൽ ലഹു. സുക്കൂനുള്ള ലാമിന് ശേഷം വീണ്ടും ലാമ്, അപ്പോൾ ഒന്നാമത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിക്കുന്നു. ഇദ്ഗാം മുത്തമാസിലൈൻ എന്നാണ് പറയുക. അപ്പോൾ വലം യജ്അൽ ലഹു എന്നാണ് ഓതേണ്ടത്. ഇനി വലം യജ്അൽ ലഹു ഇവജ, ഇവജ. ഇവിടെ ജീമിൽ, ജീമിൻ്റെ മുകളിൽ ഒരു സീന് കാണാൻ പറ്റും. അവിടെ സക്കത്ത് ചെയ്യുക അഥവാ നിർത്തിക്കൊണ്ട്, അല്പം നിർത്തിക്കൊണ്ട് ശ്വാസം പിടിച്ച് നിർത്തുക എന്നാണ്.

അത് ആയത്ത് പൂർണ്ണമാവുന്നു വലം യജഅല്ലഹു ഇവജ. അങ്ങനെ ആയത്ത് പൂർണ്ണമാക്കി നമ്മൾ നിർത്തുകയാണെങ്കിൽ നമ്മൾക്ക് ശ്വാസം വിട്ടുകൊണ്ട് അടുത്ത ആയത്ത് ഓതാം. ഇനി അതല്ല ശേഷമുള്ള ആയത്ത് കൂട്ടി ഓതാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ വലം യജഅല്ലഹു ഇവജ ഖയ്യിമല്ലിയുൻദിറ ഈ രൂപത്തിലാണ് ഓതേണ്ടത്. അല്പം ശ്വാസം പിടിച്ച് അടുത്ത ആയത്ത് ഓതുക. ഇനി ഈ ആയത്തിൽ പാരായണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജഅല്ലഹു. ഇവിടെ വലം യജഅല്ലഹു എന്ന പദമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പാരായണത്തിൽ പലപ്പോഴും വലം യജഅല്ലഹു എന്നതിന് പകരം വലം യജഅല്ലഹു എന്നായിരിക്കും വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തെറ്റ് വരുന്നു. വലമ്യ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പഠിച്ച സമയത്തും ഇത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലമ്യ മ്യജഅല്ലഹു എന്ന് പറയരുത്, വലം യജഅല്ലഹു എന്ന് മീമും യാവും വ്യക്തമാക്കി ഉച്ചരിക്കണം. രണ്ടാമത്തെ ആയത്തിൽ ഖയ്യിമല്ലിയുൻദിറ ബഅ്സൻ ശദീദൻ മിൻ ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ وَيُبَشِّرَ الْمُؤْمِنِينَ الَّذِينَ يَعْمَلُونَ الصَّالِحَاتِ أَنَّ لَهُمْ أَجْرًا حَسَنًا. ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ. قَيِّمًا لِي مَن അവിടെ തൻവീൻ ശേഷം ലാമ്, തൻവീന് ശേഷം ലാമ് വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം ബിലാ ഗുന്ന, ധാരാളമായിട്ട് കേട്ടതാണ്. തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കുന്നു, അങ്ങനെയാവുമ്പോൾ തൻവീൻ്റെ ശബ്ദം കേൾക്കുകയില്ല. ഖയ്യിമല്ലി തൻവീനിന് പകരം ഒരു ഫതഹിട്ടാൽ എന്തായിരിക്കും? ആ ശബ്ദമാണ് ഖയ്യിമല്ലിയുൻദിറ ഈ രൂപത്തിൽ. അവിടെ മണിക്കാനോ ഒന്നും പാടില്ല എന്നർത്ഥം. ഇനി ലിയുൻദിറ, ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ദാല് ഇഖ്ഫാവും ബിഗുന്നയാണ് ചെയ്യേണ്ടത്. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ലിയുൻദിറ ബഅ്സൻ ശദീദ, ബഅ്സൻ ശദീദ സീനിൽ തൻവീന് ശേഷം ഷീൻ, തൻവീന് ശേഷം ഷീന് വന്നാൽ ഇഖ്ഫാവും ബിഗുന്ന, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ബഅ്സൻ ശദീദ ഈ രൂപത്തിൽ. ഇനി ഷദീദൻ, അവിടെയും തൻവീൻ ശേഷം മീമാണ്. തൻവീന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാമും ബിഗുന്ന, അതിൽ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടിലയിപ്പിച്ചുകൊണ്ട് ഗുന്നത്തോടുകൂടി ഉച്ചരിക്കണം. ഷദീദമ്മിൽ, ഷദീദമ്മിൻ. ഇനി മിൻ, നൂന് നൂന് സുക്കൂനാണ്, ശേഷം ലാമ് വീണ്ടും വന്നു. ഇദ്ഗാം ബിലാ ഗുന്ന പറയുന്നില്ല, മില്ലദുൻഹു എന്നാണ് ഓതേണ്ടത്, മണിക്കാൻ പാടില്ല. മില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും, അന്ന നൂന് ശദ് വന്നു, മണിക്കണം. അന്ന ലഹും അജ്റൻ ഹസന, അജ്റൻ ഹസന. റായിൽ തൻവീൻ ശേഷം ഹ ഇളഹാറാണ് ചെയ്യേണ്ടത്. തൻവീന് ശേഷം ഹ വന്നു, അവിടെ ഇളഹാർ ചെയ്യണം. അപ്പോൾ അന്ന ലഹും അജ്റൻ ഹസന. ഇനി ഈ ആയത്തിൽ സാധാരണ പാരായണത്തിൽ വരുന്ന പ്രധാനപ്പെട്ട അബദ്ധങ്ങൾ. ഖയ്യിമൽ ലിയുൻദിറ, അവിടെ ലിയുൻദിറ ദിറ ദാലിന് പകരം ദാല് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഖാഫ് കേഫ് ആകുന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ഖയ്യിമൽ ലിയുൻദിറ ബഅ്സൻ, ഹംസയെ ഖൽഖല ചെയ്യരുത്, ബഅ്സൻ അല്ല. ബഅ്സൻ ശദീദൻ മിൻ ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ. മുഅ്മിനീൻ എന്നുള്ള പദം മുഅ്മിനീനാന്നോ മുഅ്മിനീന എന്നോ ഉച്ചരിക്കരുത്, മുഅ്മിനീന. അല്ലദീന യഅമലൂന സ്വാലിഹാത്തി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സ്വാലിഹാത്ത് എന്ന പദം അവിടെ സ്വാദിനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം, സോ എന്ന് പറയരുത്. അത് ശരിക്കും സീൻ സോ ആയിട്ട് ഉച്ചരിക്കുന്ന പോലെയാണ്, അതല്ല സ്വാലിഹാത്തി എന്ന് തന്നെ പറയണം. അന്ന ലഹും അജ്, ജീമിനെ ഖൽഖല ചെയ്യണം. അജ്റൻ ഹസന, ഹസന രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ടാണ് നീട്ടേണ്ടത്. ഒന്നുകൂടെ ഓതാം. അൽഹംദുലില്ലാഹ്.

0: സൂറത്തുൽ കഹ്ഫിലെ 1-2 ആയത്തുകളാണ് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ.
2: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മ

0: ശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഖുർആൻ പാരായണ മര്യാദകൾ പഠിപ്പിക്കപ്പെടുന്ന പാരായണ പഠനം പരിപാടിയിൽ ബഹുമാനനായ മുബാറക് ബിൻ ഉമർ നയിക്കുന്ന പഠന ക്ലാസ് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബയ്യിന പ്രാരംഭം മുതൽ പാരായണം ചെയ്യുന്നതിലെ നിയമങ്ങളാണ് ഇന്നത്തെ പാരായണ പഠനം പരിപാടിയിൽ നാം കേൾക്കുന്നത്.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇനി നമുക്ക് സൂറത്തുൽ ബയ്യിനയാണ്. സൂറത്തുൽ ബയ്യിന 98-ാമത്തെ സൂറത്താണ്. കുറച്ച് അല്പം ഇതുവരെ നമ്മൾ ഓതിയ സൂറത്തുകളെക്കാൾ കുറച്ചും കൂടി വലിയ സൂറത്താണ്. ദീർഘമായ, അല്പം ദീർഘമായ, ഇതുവരെ നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അല്പം ദീർഘമായ ആയത്തുകളുമാണ് അതിലുള്ളത്. നോക്കാം അതിലെന്തൊക്കെയാണ് എന്നുള്ളത്. ഔദു ബില്ലാഹി മിനശ്ശൈത്താൻ റജീം. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ലം യകുനിൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബ് മിൻ അഹ്ലി. നൂനു സാക്കിനക്ക് ശേഷം ഹംസയാണ്. അപ്പോൾ ഇലഹാർ ഫക്കീന ഇലഹാറാണ്. ഹത്താത്ത് തീഹുമുൽ ബയ്യിന ബയ്യിന ബയ്യനത്തു എന്നുള്ളത് ബയ്യിന ഒരു ഹാവോടുകൂടി, സുക്കൂനുള്ള ഹാവോടുകൂടി നിർത്ത ബയ്യിന. പിന്നെ റസൂലുമ്മിന തൻവീന് ശേഷം മീമാണ്. ഇലഹാ ഇതഹാം ബിഗുന്ന യത്തുലു സുഹുഫമ്മു അതും തൻവീന് ശേഷം മീമാണ്. സുഹുഫമ്മു തഹറ ഫീഹ കുതുബു ഖയ്യിമ അതും ഇഖ്ഫ ആണ്. കുതുബു ഖ കിതാബില്ലാഹി മിം ബഅദി ഇഖ്ലാബാണ്. നൂനിസ് സാക്കിനെയെ മീമാക്കി മാറ്റിയിട്ട് ഉന്നത്തോടു കൂടി ഉച്ചരിക്കണം. മിം ബഅദി. പിന്നെ ജാ മദ്ദാണ്. മദ് മുത്തസിൽ, നാല് ഹർക്കത്തെങ്കിലും നിർബന്ധമായും നീട്ടണം. ഒമാ മിറു മദ് മുഫസിലാണ്. 120 ഇല്ലാ ലി അബ്ദുല്ലാഹ മുഖ്ലിസ്സീന ലഹുദ്ദീൻ ഹുനഫാ. മദ് മുത്തസിൽ വീണ്ടും നീട്ടി ഓതണം. ഫദാലിക ദീനുൽ ഖയ്യിമ ഇന്നല്ലദീന കഫറു മിൻ അഹ്ലി. വീണ്ടും ഇലഹാറാണ്. മിൻ അഹ്ലി ഖാലിദീന ഫീഹ ഉലൈക. മദ് മുത്തസിലാണ്. നാല് ഹർക്കത്തെങ്കിലും ചുരുങ്ങി നീട്ടണം. പിന്നെ ഷുറുൽ ബരിയ അമിനു വഅമിലു സ്വാലിഹാത്തി ഉലൈക. വീണ്ടും മദ് മുത്തസിൽ. ജസാഉഹും മദ് മുത്തസിൽ. ഇൻദ ഇഖ്ഫ ആണ്. ജന്നാത്തു അദ്നിൻ തജ്രി വീണ്ടും ഇഖ്ഫ. മിൻ തഹ്തിഹ അതും വീണ്ടും ഇഖ്ഫ. അൻഹാർ ഇലഹാർ ഖാലിദീന ഫീഹ അബദ. മദ് മുത്തസിൽ. മദ് മുഫസിൽ റളിയല്ലാഹു അൻഹും ഇലഹാർ. വറളു അൻ ഇലഹാർ. ലിമൻ ഖശിയ ലിമൻ ഖശിയ ഇലഹാർ. അപ്പം ഓതി നോക്കാം. أعوذ بالله من الشيطان الرجيم

0: അപ്പോൾ വീണ്ടും ഹുനഫ ഉണ്ടാവുന്ന മതിയാ മതി. ആ
1: ഹുനഫ വയുഖീമു സ്വലാത വയുതു സകാത വദാലിക
0: ഒന്നുകൂടി ഹുനഫ
1: ഹുനഫ
0: സകാന നിർത്ത
1: വയുഖീമു സ്വലാത വയുതു സകാത വദാലിക
0: സകാത്ത് നിർത്ത യുതുസ്സകാ ഹ ഹുനഫ

0: ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ തീർക്കാം, കാരണം കുറച്ച് ദീർഘമായ സുഹൃത്താണല്ലോ. അടുത്ത എപ്പിസോഡിൽ തീർക്കാം ഇൻഷാല്ല. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. സൂറത്തു അൽ ബയ്യിന ആദ്യം മുതൽ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെ ബഹുമാനനായ മുബാറക് ബിൻ ഉമർ പഠിപ്പിക്കുകയായിരുന്നു ഇതുവരെ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നത് മനഃപ്പാഠം.

ثقلت في السماوات والأرض لا تأتيكم إلا بغتة يسألونك كأنك حفي

والأرض لا تأتيكم إلا بغتة يسألونك كأنك حفي.

ثقلت في السماوات والأرض لا تأتيكم إلا بغتة يسألونك كأنك حفي

0: ജസാക്കുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മനപ്പാഠം.
1: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദു ഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ, ചിലപ്പോൾ അത് വളരെ ഗൗരവമേറിയതും മറ്റു ചിലപ്പോൾ അത് വളരെ നിസ്സാരമായ തെറ്റുകളുമാവാം. ഏതായാലും പാരായണത്തിൽ വരുന്ന തെറ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ മഅരിജിലെ 40 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

സൂറത്തുൽ മഅാരിജിലെ 41-ാമത്തെ ആയത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ചില കാര്യങ്ങൾ മാത്രം. അല അൻ നുബദ്ദില, ഇവിടെ അൻ സുക്കൂനുള്ള നൂനിന് ശേഷം വീണ്ടും നൂന്. അപ്പോൾ ഒന്നാമത്തെ നൂനിനെ രണ്ടാമത്തെ നൂനിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഓതാറുള്ളത്. പക്ഷേ അവിടെ ഗുന്നത്തോടുകൂടി ഓതണം അല അൻ നുബദ്ദില. അത് വേറെ വേറെ ആയിട്ട് ഓതേണ്ടതില്ല. ഓതുമ്പോൾ അത് കൂട്ടി ലയിപ്പിക്കുകയാണ് എന്നുള്ള ആ ഒരു നിയ തന്നെയാണ് വേണ്ടത്. അല അൻ നുബദ്ദില, അൻ നുബദ്ദില. ഈ രൂപത്തിൽ ഇനി ഖൈറം മിൻഹും, ഖൈറൻ ഖ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം. അതുപോലെ തന്നെ തൻവീന് ശേഷം മീം, ഖൈറമ്മി. തൻവീന് ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഓതണം. ഖൈറമ്മിൻഹും. ഇനി മിൻഹും വമ, ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം വ എന്ന അക്ഷരമാണ്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. സൂറത്തുൽ ഫാത്തിഹയിൽ പോലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഗൈറിൽ മഖ്ദൂബി അലൈഹിം വ, അലൈഹിം സുക്കൂനുള്ള മീം ശേഷം വ, വലദ്ദാലീൻ അതിലെ വ. അധിക ആളുകളും അലൈഹിം വലദ്ദാലീൻ എന്നാണ് പറയാറുള്ളത്. അവിടെയും ചുണ്ടുകൂട്ടി ഓതണം. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പഠിച്ച സമയത്ത് വിശദമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഖൈറം മിൻഹും വമ, മിൻഹും വമ, സുക്കൂനുള്ള മീമിന് ശേഷം വ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടി കൂട്ടണം, അഥവാ രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂടിയാലാണ് മീമ് പൂർണ്ണമാവുകയുള്ളൂ. അങ്ങനെ തന്നെ വായിക്കണം. മിൻഹും വമ നഹ്നു ബിമസ്ബൂഖീൻ, നഹ്നു ഹ ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ബിമസ്ബൂഖീൻ മദ് ഇർദുൽ സുക്കൂൻ.

42-ാം അധ്യായത്തിൽ ഫദറുഹും യഖൂദു വയൽഅബു. ഇവിടെ ഫദറുഹും ഫദറുഹും ഫസ അല്ല ഫദ. ഇവിടെ ദാലിന് പലപ്പോഴും നമ്മൾ ഉച്ചാരണത്തിൽ ഫസറുഹും സായോട് സാമ്യമുള്ള ഒരു ശബ്ദമാണ് പലപ്പോഴും നമ്മളിൽ നിന്നും കേൾക്കാറുള്ളത്. ആ ഭാഗം ശ്രദ്ധിക്കണം. ഫദറുഹും. അതുപോലെ തന്നെ യഹൂദു ദാദിൻ്റെ ഉച്ചാരണം പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ കേട്ടു മനസ്സിലാക്കിയതാണ്. സ്വാദിന് പുള്ളിയിട്ട ദാദിൻ്റെ ഉച്ചാരണം.

ളാദ് അല്ല, യഹൂലു അല്ല, യഹൂദു. അങ്ങനെ തന്നെ വായിക്കണം. വയലഅബു ഹത്താ യുലാഖു ഹത്താ. ഹഇന്റെ ഉച്ചാരണം, അതുപോലെ ഐനിന്റെ ഉച്ചാരണം, തൊണ്ടയുടെ മധ്യഭാഗം, ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യുലാഖു യൗമഹുമുല്ലദി, ഇവിടെ യൗമഹും മീമിന് ഫത്ഹാണ്. അത് ചിലപ്പോൾ ലൊമ്മ ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. യൗമഹുമുല്ലദി കൂട്ടി ഓതുമ്പോൾ, നമ്മളങ്ങനെ ഓതിപ്പോകുമ്പോൾ, ഹത്താ യുലാഖു യൗമഹുമുല്ലദി യൗമഹുമുല്ലദി അങ്ങനെ ഓതുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. യൗമഹുമുല്ലദി യുഅദൂൻ, യൗമഹുമുല്ലദി യുഅദൂൻ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 43-ാമത്തെ ആയത്തിൽ, യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ. യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി, ഈ അജ്ദാഥി എന്നതിലെ സ, അതുപോലെ സിറാഅൻ എന്നതിൽ സീൻ, ഇത് രണ്ടും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ അല്ലെങ്കിൽ തെറ്റുവാനോ സാധ്യതയുണ്ട്. പലപ്പോഴും ചില പഠിച്ച ആളുകളിൽ പോലും കാരണം അജ്ദാഥി സിറാഅൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചുകൊണ്ട് അത് ഓതണം. യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ സിറാഅ എന്നാണ് പറയേണ്ടത്, സിറാഅൻ എന്ന് വഖഫ് ചെയ്യരുത്, കൂട്ടി ഓതുകയാണ് നല്ലത്. കഅന്നഹും ഇലാ നുസുബിൻ, നുസുബ് സ്വാദിന് ബൊമ്മ്, സീനെ കൊണ്ടല്ല വായിക്കണം, നുസുബ് അല്ല, കഅന്നഹും ഇലാ നുസുബിൻ എന്നല്ല പറയേണ്ടത്, നുസുബ് സ്വാദ്, സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട് ചേർന്ന് വരണം. നുസുബീ യൂഫിദൂൻ, ബ എന്ന അക്ഷരത്തിൽ കസ്റു തൻവീൻ, തൻവീനു ശേഷം യ വന്നാൽ ഇദ്ഗാം നാഖിസ് എന്ന നിയമമാണ്. അവിടെ തൻവീനിനെ യയിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ശദ്ദില്ലാത്ത രൂപത്തിൽ ഉന്നത്തോടുകൂടി ഓതണം. നുസുബീയൂഫിദൂൻ, അതുപോലെ തന്നെ ദാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു ശ്രദ്ധിക്കുക. يوم يخرجون من الأجداث سراعا كأنهم إلى نصب يوفضون. أوسانة آية تل خاشعة أبصارهم ترهقهم ذلة. إبدا خاشعة خا توند إبدا إتو مغلبا غمان خا إنا دين مخرج أدو بولتنا عين خاشعة ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ഖാശിഅതൻ അബ്സാറുഹും, തൻവീന് ശേഷം ഹംസ, ഇവിടെ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഖാശിഅതൻ അബ്സാറുഹും. ധാരാളം ആളുകളിൽ, അധികം ആളുകളിലും, അറിയാവുന്നവരിൽ പോലും വരുന്ന ഒരു തെറ്റാണ് ഖാശിഅതൻ അബ്സാറുഹും. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും. അപ്പോൾ തൻവീന് ശേഷം ഹംസ അല്ലെങ്കിൽ ഇൽഹാറിന് അക്ഷരങ്ങൾ വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം, അധികം ആളുകളിലും തെറ്റുവരുന്നു. നൂനെക്കൊണ്ട് ഇങ്ങനെ ഖാശിഅതൻ നബ്സാറുഹും നബ്സാറുഹും, ഈ ഒരു വായന കേൾക്കാവുന്നതാണ്, അത് ശരിയല്ല. ഖാശിഅതൻ അബ്സാറുഹും, ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല, ഈ രൂപത്തിൽ ആ തൻവീനെയും ഹംസയെയും കൃത്യമായിട്ട് ഉച്ചരിക്കണം. അബ്സാറുഹും അബ് ബഇനെ ഖലഖല ചെയ്യണം, അതുപോലെ സ്വാദ്, സ്വാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു, സ്വാദിനെ ഉച്ചരിക്കുമ്പോൾ ഹറൂഫുൽ ഇസ്തിഇലയിൽപ്പെട്ട അക്ഷരമാണ്, സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ടവ. അബ്സാറുഹും തർഹഖുഹും, തർഹഖുഹും ഖാഫ്, തർഹഖുഹും അല്ല, ഓതുമ്പോൾ പലപ്പോഴും കാഫ് കൊണ്ടാണ് നമ്മൾ ഓതാറുള്ളത്, തർഹഖുഹും സില്ല, ദില്ലക്ക് പകരം പലപ്പോഴും സില്ല, ഇതൊക്കെ ശ്രദ്ധിക്കണം. തർഹഖുഹും ദില്ല. ذلك اليوم الذي, ذلك اليوم, ഇവിടെയും ذلك اليوم, اليوم അല്ല يوم ആണ്, യ, ذلك اليوم الذي كانوا يوعدون خاشعة

0: പ്രിയ ശ്രോതാക്കളെ, സൂറത്തുൽ മഅരിജ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സൂറത്തുൽ മഅരിജ് പാരായണം ചെയ്യുമ്പോൾ ഒരു തെറ്റുകളും സംഭവിക്കാതെ കൃത്യമായിട്ട് തജ്വീദ് അനുസരിച്ച് മഖ്റജ് അനുസരിച്ച് ഓതുവാൻ പരമാവധി ശ്രദ്ധിക്കുക. നാദൻ തൗഫീഖ് ചെയ്യട്ടെ. ഇതെല്ലാം നമ്മളിൽ നിന്നും ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായി ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക.

0: ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും ബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെമറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
1: Peace Radio. Tune to reality.
0: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും ബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെമറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെമറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
1: Peace Radio. Tune to reality.

0: വിശുദ്ധ ഖുർആനിൻ്റെ ആകർഷണീയമായ പാരായണം നമുക്ക് നൽകുന്ന അനുഭൂതി തീർത്തും വ്യത്യസ്തമാണ്. മധുരം ഖുർആനിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ബഖറയിലെ 183 മുതൽ 188 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് യാസർ അൽ ദൊസാരി.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്ന മധുരം ഖുർആൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ ബഖറയിലെ 183 മുതൽ 188 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ യാസർ അൽ ദുസാരി നിർവഹിച്ചത്.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ വിശുദ്ധ ഖുർആനെ മുഴുവനായും വ്യത്യസ്ത കാര്യങ്ങളുടെ ശബ്ദത്തിൽ കേൾക്കാനുള്ള അവസരമാണ് തൻസീൽ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് ലഭിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഖാരി അഹമ്മദ് അൽ അജ്മി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

وآثارهم وكل شيء أحصيناه في إمام مبين. واضرب لهم مثلا أصحاب

ورب المشارق إنا زينا السماء الدنيا بزينة الكواكب وحفظ

أسلما وتله للجبين وناديناه أن يا إبراهيم قد صدقت.

الصالحات وقليل ما هم وظن داود أنما فتناه فاستغفر

ولقد فتنا سليمان وألقينا على كرسيه جسدا

ذكرى لأولي الألباب وخذ بيدك ضغثا فاضرب به ولا تحنث إِنَّا

¡Alú!

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ മധുരതരമായ പാരായണം നിർവഹിച്ചത്
1: ഹിഫ്ദുൽ ഖുർആൻ. ഖുർആൻ ഹൃദിസ്ഥമാക്കലും സവിശേഷ മൂല്യങ്ങളും, ഖുർആൻ പിന്തുണയും പ്രത്യാശയും. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:40, കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് തഫ്സീർ അമാനി, മലയാളത്തിലെ ആധികാരിക ഖുർആൻ വിശദീകരണ ഗ്രന്ഥമായ മുഹമ്മദ് അമാനി മൗലവി രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ സൂറ അൽ ബഖറ 94 മുതൽ 98 വരെ വചനങ്ങളാണ് ഇപ്പോൾ തഫ്സീർ അമാനി പരിപാടിയിൽ നാം കേൾക്കുന്നത്.
2: വചനം 94.
3: ഖുൽ, പറയുക, ഇൻ കാനത്, ആണെങ്കിൽ, ആയിരുന്നാൽ, ലക്കും, നിങ്ങൾക്ക്, അദ്ദാറുൽ ആഖിറത്തു, പരലോകഭവനം, ഇന്ദല്ലാഹി, അല്ലാഹുവിങ്കൽ, ഖാലിസതൻ, മാത്രമായി, മിൻ ദൂനി, കൂടാതെ, പുറമേ, അന്നാസി, മനുഷ്യരെ, ഫതമന്നൗ, എന്നാൽ നിങ്ങൾ കൊതിക്കുവിൻ, അൽ മൗത്ത, മരണം, മരിക്കാൻ, ഇൻ കുന്തും, നിങ്ങളാണെങ്കിൽ, സ്വാദിഖീൻ, സത്യം പറയുന്നവർ.

0: നബിയെ പറയുക, പരലോകഭവനം മറ്റുള്ള മനുഷ്യരെ കൂടാതെ അള്ളാഹുവിങ്കൽ നിങ്ങൾക്ക് മാത്രമായുള്ളതാണെങ്കിൽ നിങ്ങൾ മരിക്കുവാൻ കൊതിക്കുവീൻ. നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. വചനം 95.
1: വലൻ യതമന്നൗഹു, അവർ അതിന് കൊതിക്കുകയേ ഇല്ല. അബദൻ, ഒരു കാലത്തും. ബിമാ ഖദ്ദമത്ത്, മുൻ ചെയ്തത് നിമിത്തം. ഐദീഹിം, അവരുടെ കൈകൾ. വല്ലാഹു, അല്ലാഹു. അലീമുൻ, വളരെ അറിയുന്നവനാണ്. ബിൽ വാലിമീൻ, അക്രമികളെപ്പറ്റി.

0: അവരുടെ കൈകൾ മുൻ ചെയ്തു വെച്ചിട്ടുള്ളത് നിമിത്തം അവർ അതിന് ഒരു കാലത്തും കൊതിക്കുകയില്ല തന്നെ. അല്ലാഹു അക്രമികളെപ്പറ്റി ശരിക്ക് അറിയുന്നവനാകുന്നു. വചനം 96.
1: വല തജിദന്നഹും, തീർച്ചയായും അവരെ നീ കണ്ടെത്തുക തന്നെ ചെയ്യും. അഹ്റസ്വന്നാസി, മനുഷ്യരിൽ ഏറ്റവും മോഹമുള്ളവരായി. അലാ ഹയാത്തിൻ, ജീവിതത്തിന്. വമിനല്ലദീന, യാതൊരു കൂട്ടരെക്കാളും. അഷ്റക്കു, അവർ ശിർക്ക് സ്വീകരിച്ചു. യവദ്ദു, മോഹിക്കുന്നു. അഹദുഹും, അവരിലൊരാൾ. ലൗ യുഅമ്മറു, അവന് ദീർഘായുസ് നൽകപ്പെട്ടിരുന്നെങ്കിൽ എന്ന്. അൽഫസനത്തിൻ, 1000 കൊല്ലം. വമാഹുവ, അതല്ല താനും. ബിമുസഹ്സിഹി, അവനെ അകറ്റിക്കളയും. മിനൽ അദാബി, ശിക്ഷയിൽ നിന്ന്. അൻ യുഅമ്മറ, അവന് ദീർഘായുസ് നൽകപ്പെടൽ. വല്ലാഹു, അല്ലാഹു. ബസീറുൻ, കണ്ടറിയുന്നവരാണ്. ബിമാ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി.
2: وَلَتَجِدَنَّهُمْ أَحْرَصَ النَّاسِ عَلَى حَيَاةٍ وَمِنَ الَّذِينَ أَشْرَكُوا يَوَدُّ أَحَدُهُمْ

0: നിശ്ചയമായും മനുഷ്യരിൽ വെച്ച് ജീവിതത്തിന് ഏറ്റവും ആർത്തിയുള്ളവരായി അവരെ നീ കണ്ടെത്തുക തന്നെ ചെയ്യും. ശിർക്ക് അഥവാ ബഹുദൈവ വിശ്വാസം സ്വീകരിച്ചവരെക്കാൾ തന്നെയും അവരിൽ ഒരാൾ അഥവാ ഓരോരുത്തൻ മോഹിക്കുന്നു തനിക്ക് 1000 കൊല്ലം ആയുസ് നൽകപ്പെട്ടിരുന്നെങ്കിൽ എന്ന്. അവന് ദീർഘായുസ് നൽകപ്പെടുന്നത് അവന് ശിക്ഷയിൽ നിന്ന് അകറ്റിക്കളയുന്നതല്ലതാനും. അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: 94 മുതൽ 96 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. അദ്ദാറുൽ ആഖിറ അഥവാ പരലോക ഭവനം കൊണ്ടുദ്ദേശം സ്വർഗമത്രേ. സ്വർഗം തങ്ങളുടെ കുത്തകാവകാശമാണെന്നും മറ്റാരും സ്വർഗത്തിൽ പ്രവേശിക്കയില്ലെന്നും തങ്ങൾ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരും മക്കളുമാണെന്നുമൊക്കെ യഹൂദികൾ വാദിക്കുന്നു. ക്രിസ്ത്യാനികളിലുമുണ്ട് ഈ വാദങ്ങൾ. അധ്യായം 2 വചനം 80, അധ്യായം 2 വചനം 111, അധ്യായം 5 വചനം 20 നോക്കുക. ഈ വാദത്തെ അള്ളാഹു അടിയോടെ ഗണ്ണിക്കുകയും കളവാണെന്നത് സ്ഥാപിക്കുകയും ചെയ്യുന്നു. സത്യമായും ആത്മാർത്ഥതയോടുകൂടിയുമാണ് അവർ ഈ വാദം പുറപ്പെടുവിക്കുന്നതെങ്കിൽ അവരൊന്ന് മരിക്കുവാൻ കൊതിക്കട്ടെ എന്ന് പറഞ്ഞ് അള്ളാഹു മതിയാക്കുന്നില്ല. ഒരു കാലത്തും അവരതിന് തയ്യാറാകുകയില്ലെന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു. അത്രയുമല്ല, എല്ലാ മനുഷ്യരെക്കാളും പരലോകത്തിൽ വിശ്വസിക്കാത്ത മുശ്രിക്കുകളേക്കാൾ പോലും ജീവിക്കുവാനുള്ള ആഗ്രഹമാണ് അവർക്കുള്ളതെന്നും ഒരുപക്ഷെ 1000 കൊല്ലത്തെ ജീവിതം അവരിൽ ആർക്കെങ്കിലും ലഭിച്ചാൽ തന്നെയും അതുകൊണ്ട് അവന് ശിക്ഷയ്ക്ക് യാതൊരു ഒഴിവും ലഭിക്കുവാൻ പോകുന്നില്ലെന്നും കൂടി വ്യക്തമാക്കിയിരിക്കുന്നു. ഫത്തമന്ന ഉൽ മൗത്ത് അഥവാ നിങ്ങൾ മരിക്കുവാൻ കൊതിക്കുവിൻ എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം അവർ അവരുടെ മനസ്സുകൊണ്ട് മോഹിക്കുക എന്നാവാൻ തരമില്ല. കാരണം മനസ്സിൽ ഒട്ടും മോഹമില്ലാതെ തന്നെ ഞങ്ങൾ മോഹിക്കുന്നു എന്ന് അവർ പറയുന്ന പക്ഷം അത് കളവാണെന്ന് സ്ഥാപിക്കുവാൻ പ്രയാസമാണല്ലോ. അതുകൊണ്ട് തമന്നൗ അഥവാ നിങ്ങൾ കൊതിക്കുവിൻ എന്ന് പറഞ്ഞതിൻ്റെ സാരം 2 പ്രകാരത്തിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ വിവരിച്ചിരിക്കുന്നു. 1, ഞങ്ങൾ മരിച്ചാൽ നന്നായേനെ എന്ന് അവർ വായകൊണ്ട് പറയുക എന്നാണ് ഉദ്ദേശം. ഖുർആന്റെ വാക്കിനോട് കൂടുതൽ യോജിച്ചത് ഇതാണെന്നും ഇതിനാണ് മുൻഗണന നൽകേണ്ടതെന്നുമാണ് ഇമാം റാസി റഹിമഹുല്ല പറയുന്നത്. 2, മുസ്ലിങ്ങളും യഹൂദികളുമാകുന്ന ഇരു കക്ഷികളിൽ അസത്യവാദിയായ കക്ഷി ഏതാണോ ആ കക്ഷി മരണമടയട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ അവർ തയ്യാറാകുക എന്നാണ് സാരം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ അഭിപ്രായം ഇതാണ്. ഇതനുസരിച്ച് ഇത് യഹൂദികളോടുള്ള ഒരു മുബാഹല അഥവാ അന്യോന്യം ശാപപ്രാർത്ഥന നടത്തലിനുള്ള ഒരു വെല്ലുവിളിയായിരിക്കും. അടിക്കുറിപ്പ്: ഇരു കക്ഷികളിൽ വ്യാജവാദിയായ കക്ഷി ഏതാണോ അതിൻ്റെ മേൽ അള്ളാഹുവിൻ്റെ ശാപത്തിനും ശിക്ഷയ്ക്കും വേണ്ടി ഇരുകൂട്ടരും പ്രാർത്ഥിക്കുന്നതിനാണ് മുബാഹല എന്ന് പറയുന്നത്. ക്രിസ്ത്യാനികളെ ഒരു മുബാഹലക്ക് ആഹ്വാനം ചെയ്ത വിവരം ആലു ഇമ്രാൻ 61 വെച്ച് കാണാവുന്നതാണ്. വിശദീകരണം തുടരുന്നു. ഇബ്നു കസീർ റഹ്മഹുല്ല ശരിവച്ചിരിക്കുന്നത് ഈ അഭിപ്രായമാകുന്നു. 1-ാമത്തെ അഭിപ്രായത്തെ അദ്ദേഹം വിമർശിച്ചിരിക്കുകയാണ്. വിമർശനത്തിൻ്റെ ചുരുക്കം ഇതാകുന്നു: ആ വ്യാഖ്യാനം യഹൂദികൾക്കെതിരിൽ ന്യായീകരിക്കാവതല്ല. അവരുടെ വാദത്തിൽ അവർ സത്യവാന്മാരാണെന്ന് അവർ വിശ്വസിക്കുന്നതുകൊണ്ട് അവർ മരണത്തിന് കൊതിച്ചു കൊള്ളണമെന്നില്ല. മരണമോഹവും നന്മയും തമ്മിൽ അഭേദ്യമായ ബന്ധമൊന്നുമില്ല. എത്രയോ നല്ല മനുഷ്യർ മരണപ്പെടുവാൻ മോഹിക്കാത്തവരായുണ്ട്. കൂടുതൽ പദവികൾ ലഭിക്കുവാനായിരിക്കും അവരുടെ മോഹം. ആയുസ് വർദ്ധിച്ചു കിട്ടുകയും കർമ്മം നന്നായിരിക്കുകയും ചെയ്തവനാണ് നിങ്ങളിൽ വെച്ച് ഉത്തമൻ എന്ന് ഹദീസിൽ വന്നിട്ടുമുണ്ട്. യഹൂദികൾ ഇങ്ങനെ പറയുവാനും ഇടയുണ്ട്: മുസ്ലിങ്ങളെ, നിങ്ങൾ സ്വർഗാവകാശികളാണെന്ന് നിങ്ങൾ പറയുന്നുവല്ലോ, എന്നിട്ടും നിങ്ങൾ ആരോഗ്യമുള്ളപ്പോൾ മരിക്കുവാൻ കൊതിക്കുന്നില്ല. എന്നിരിക്കെ നിങ്ങൾക്ക് ബാധകമാകാത്ത ആ കാര്യം ഞങ്ങൾക്ക് ബാധകമാക്കുന്നതെങ്ങനെ? പ്രസ്തുത വ്യാഖ്യാനത്തിൻ്റെ ന്യൂനതയാണിത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ വ്യാഖ്യാനപ്രകാരം ഈ ദോഷമൊന്നുമില്ല. നിങ്ങൾ സ്വർഗാവകാശികളും അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരുമൊക്കെയാണെന്ന് നിങ്ങൾക്ക് ശരിക്കു വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മുബാഹലക്ക് തയ്യാറാകുവിൻ. അഥവാ രണ്ടു കൂട്ടരിൽ വ്യാജവാദിയായ കക്ഷി ഏതാണെങ്കിൽ അവർ മരണമടയട്ടെ എന്ന് പ്രാർത്ഥന നടത്തുക എന്നാണ് ആ വ്യാഖ്യാനത്തിൻ്റെ താൽപ്പര്യം. മുബാഹല വ്യാജവാദികളെ തീർച്ചയായും നശിപ്പിക്കുമെന്ന് യഹൂദികൾക്ക് അറിയാവുന്നതുകൊണ്ട് അവരതിന് തയ്യാറായില്ല. ഈ മുബാഹലക്ക് തമന്ന അഥവാ കൊതിക്കുക എന്ന് പറയുവാൻ കാരണം അസത്യത്തിൻ്റെ കക്ഷിയെ അള്ളാഹു നശിപ്പിച്ചാൽ നന്നായേനെ എന്ന് സത്യത്തിൻ്റെ കക്ഷിക്ക് കൊതിയുണ്ടാകുന്നതാണ്. വ്യക്തമായ തെളിവുള്ളപ്പോൾ വിശേഷിച്ചും. ഏതായാലും യഹൂദികൾ ഈ വെല്ലുവിളിയെ നേരിടാൻ ധൈര്യപ്പെട്ടില്ല. ധൈര്യപ്പെടുകയില്ലെന്ന് അള്ളാഹു തീർത്തു പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സത്യതയ്ക്ക് 1 അല്ല 2 തെളിവുകൾ തന്നെ ഈ വെല്ലുവിളി ഉൾക്കൊള്ളുന്നു. യഹൂദികളോടുള്ള ഈ വെല്ലുവിളി സൂറത്തുൽ ജുമുഅയിലും ആവർത്തിക്കപ്പെട്ടു കാണാം. ഫലില്ലാഹിൽ ഹുജ്ജത്തുൽ ബാലിഗ.
0: വചനം 97.
2: ഉൽ പറയുക, മൻകാന ആരെങ്കിലുമാണെങ്കിൽ, അദുവൻ ശത്രു, ലിജിബിരീല ജിബിരീലിന്, ഫ ഇന്നഹു എന്നാൽ അദ്ദേഹം, നസ്സലഹു അതിനെ അവതരിപ്പിച്ചു, അലാ ഖൽബിക നിന്റെ ഹൃദയത്തിൽ, ബിഇദ്നി ഉത്തരവ് പ്രകാരം, അനുമതിപ്രകാരം, അള്ളാഹി അള്ളാഹുവിൻ്റെ, മുസദ്ദിഖൻ സത്യമാക്കിക്കൊണ്ട്, ലിമാ ബൈനയദൈഹി അതിൻ്റെ മുമ്പിലുള്ളതിനെ, വഹുദൻ മാർഗദർശനമായും, വബുഷ്ര സന്തോഷവാർത്തയായും, ലിൽ മുഅ്മിനീൻ സത്യവിശ്വാസികൾക്ക്.

0: നബിയെ പറയുക, ആരെങ്കിലും ജിബ്രീലിന് ശത്രുവാണെങ്കിൽ ആയിക്കൊള്ളട്ടെ, എന്നാൽ അദ്ദേഹമത്രേ അല്ലാഹുവിൻ്റെ ഉത്തരവ് പ്രകാരം അത് അഥവാ ഖുർആൻ നിന്റെ ഹൃദയത്തിൽ അവതരിപ്പിച്ചത്. അതിൻ്റെ മുമ്പിലുള്ളതിനെ സത്യമാക്കിക്കൊണ്ടും സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും സന്തോഷ വാർത്തയുമായിക്കൊണ്ടും. വചനം 98.
1: മൻകാന, ആരെങ്കിലുമായാൽ, അദുവൻ, ശത്രു, ലില്ലാഹി, അല്ലാഹുവിന്, വ മലായികതിഹി, അവൻ്റെ മലക്കുകൾക്കും, വ റുസുലിഹി, അവൻ്റെ റസൂലുകൾക്കും, അവൻ്റെ ദൂതന്മാർക്കും,

0: ആരെങ്കിലും അല്ലാഹുവിനും അവന്റെ മലക്കുകൾക്കും അവന്റെ റസൂലുകൾക്കും ജിബിരീലിനും മീകായിലിനും ശത്രുവാണെങ്കിൽ അവർ അറിഞ്ഞിരിക്കട്ടെ. എന്നാൽ നിശ്ചയമായും അല്ലാഹു ആ അവിശ്വാസികൾക്ക് ശത്രുവാകുന്നു.
1: 97-98 വചനങ്ങളുടെ വിശദീകരണം. ജിബിരീൽ അലൈഹിസ്സലാം തങ്ങളുടെ ശത്രുവാണെന്നും അതിനാൽ അദ്ദേഹം കൊണ്ടുവന്നു തന്ന ഖുർആൻ തങ്ങൾക്ക് സ്വീകാര്യമല്ലെന്നും യഹൂദികൾ പറഞ്ഞതിനെ തുടർന്നാണ് ഈ വചനങ്ങൾ അവതരിച്ചതെന്നുള്ളതിൽ വ്യാഖ്യാതാക്കൾക്കിടയിൽ ഭിന്നാഭിപ്രായമില്ല. ജിബിരീലിനെ ആരെങ്കിലും ശത്രുവായി ഗണിക്കുന്നുവെങ്കിൽ ഗണിക്കട്ടെ, അതിൻ്റെ ഫലം അവർക്ക് കാണാം. എന്നാൽ അവർ ഒരു യഥാർത്ഥം അറിഞ്ഞിരിക്കട്ടെ. അള്ളാഹുവിൻ്റെ ഉത്തരവ് പ്രകാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹം ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത്, അല്ലാതെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടത്തിനൊത്ത് അവതരിപ്പിച്ചതൊന്നുമല്ല. അള്ളാഹുവിൻ്റെ ഒരു ദൂതൻ മാത്രമാണ് അദ്ദേഹം. ഖുർആനാകട്ടെ മുൻ വേദങ്ങളെ നിഷേധിക്കുന്നുമില്ല, അവയുടെ സത്യത സ്ഥാപിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതോടുകൂടി സത്യവിശ്വാസികൾക്ക് അത് സന്മാർഗദായകവും വമ്പിച്ച നേട്ടങ്ങളെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്നതുമാണ് താനും. എന്നിരിക്കെ ജിബിരീലിനോട് പകവെക്കുന്നവർ അള്ളാഹുവിനോടും അവൻ്റെ ദൂതന്മാരായ ജിബിരീൽ, മീകായിൽ തുടങ്ങിയ മലക്കുകളോടും മനുഷ്യദൂതന്മാരായ പ്രവാചകന്മാരോടും പകവെക്കുകയാണ് ചെയ്യുന്നത്. ഇതാകട്ടെ തനി കുഫ്രും നിഷേധവുമാണ്, അള്ളാഹു അവരുടെ ശത്രുവാകുന്നു എന്നൊക്കെയാണ് അള്ളാഹു അവരോട് പറഞ്ഞതിൻ്റെ സാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും യഹൂദികളും തമ്മിൽ നടന്ന ഒരു സംഭാഷണത്തിൽ അവിടുത്തെ പ്രവാചകത്വത്തെ സംബന്ധിച്ച ഒരു വാഗ്വാദത്തിലായിരുന്നു അവർ ജിബിരീൽ അലൈഹി വസ്സലാം തങ്ങളുടെ ശത്രുവാണെന്ന് പറഞ്ഞതെന്നും, അതല്ല ഉമറും റളിയല്ലാഹു അൻഹു അവരും തമ്മിൽ നടന്ന ഒരു സംഭാഷണത്തിലാണ് അതുണ്ടായതെന്നും കാണിക്കുന്ന രണ്ടു തരം റിവായത്തുകൾ കാണാം. എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി നടന്ന സംഭാഷണത്തിലാണെന്നുള്ള റിവായത്തുകൾക്കാണ് മുൻഗണനയുള്ളത്. രണ്ടായിരുന്നാലും അവയുടെ സാരം ചുരുക്കത്തിൽ ഇതാണ്: യഹൂദികൾ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു, മറുപടി അവർ സമ്മതിക്കേണ്ടി വരികയും ചെയ്തു. എന്നാൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നില്ല എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അവർ മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീ കൊണ്ടുവരുന്നത് ജിബിരീലാകൊണ്ടാണ് ഞങ്ങൾ വിശ്വസിക്കാത്തത്. അദ്ദേഹം ഞങ്ങളുടെ ശത്രുവാണ്, ആപത്തുകളും ശിക്ഷകളുമായി വരുന്ന ആളാണ് അദ്ദേഹം. മീകായിലാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുമായിരുന്നു, അദ്ദേഹം ഞങ്ങളുടെ മിത്രമാണ്. അനസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ബുഖാരി, റഹിമഹുല്ല മുതലായവർ ഉദ്ധരിച്ച ഒരു ഹദീസിൽ വന്നിട്ടുള്ളതിൻ്റെ ചുരുക്കം ഇപ്രകാരമാകുന്നു: റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മദീനയിൽ വന്ന വിവരം അറിഞ്ഞ് അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു തിരുമേനിയുടെ അടുക്കൽ വന്നു: പ്രവാചകന്മാർക്കല്ലാതെ മറുപടി പറയുവാൻ കഴിയാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അല്പം മുമ്പ് ജിബ്രീൽ അലൈഹി സ്വലാം എനിക്ക് അവയെക്കുറിച്ച് വിവരം നൽകിയിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് മറുപടി കൊടുത്തു. ജിബ്രീൽ അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു: ജിബ്രീലോ, അദ്ദേഹം യഹൂദികളുടെ ശത്രുവാണ്. അപ്പോൾ തിരുമേനി ഈ വചനങ്ങൾ ഓതി. തിരുമേനിയുടെ മറുപടി കേട്ട് അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു അപ്പോൾ തന്നെ വിശ്വസിക്കുകയും ചെയ്തു. ഇമാം അസ്ഖലാനി റഹിമഹുല്ല ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹുവിന്റെ സംഭാഷണത്തിന് മുമ്പ്
2: ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക് പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ സജദ, സൂറ ഇൻസാൻ എന്നിവയാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് ഖുറാഫി.
1: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം സൂറ അന്നിസയിലെ 60 മുതൽ 63 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ് ഷൈഖ് ഖലീഫ അത്തുനൈജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ സൂറ നിസായിലെ 60 മുതൽ 63 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്.
1: അടുത്തതായി പീസ് റേഡിയോയിൽ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായമായ സൂറത്ത് യാസീനിന്റെ അവസാന ഭാഗമായ 82-83 വചനങ്ങളാണ് ഇന്ന് ഹൃദയവസന്തത്തിൽ അവതരിപ്പിക്കുന്നത്. അവതരണം ടി കെ നിഷാദ് സലഫി.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ

ഓൺ. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സൂറത്തു യാസീനിലെ ഏറ്റവും അവസാനത്തെ രണ്ട് ആയത്തുകളാണ്, 82-83 ആയത്തുകളാണ് പാരായണം ചെയ്തത്. കഴിഞ്ഞ ഏകദേശം ഒരു 6 ആയത്തുകളിൽ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പരലോകമുണ്ട് എന്നതിന് തെളിവായി അള്ളാഹു വിശദീകരിക്കുന്ന ചില തെളിവുകളുമാണ് നമ്മൾ കേട്ടത്, ശ്രദ്ധിച്ചത്. മനുഷ്യ സൃഷ്ടിപ്പ്, മനുഷ്യനെ ഒരു നുത്ഫയിൽ നിന്ന്, ബീജഗണത്തിൽ നിന്ന് അള്ളാഹു ഉണ്ടാക്കി എന്നത് ഒരു തെളിവായി ഖുർആൻ വിശദീകരിക്കുന്നു. ആകാശങ്ങളെ ഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹു ഒരിക്കൽ കൂടി നിങ്ങളെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനല്ലേ എന്ന അതീവ ഗൗരവമുള്ള ഒരു ചോദ്യം 81-ാമത്തായത്തിൽ നമ്മൾ വായിക്കുകയുണ്ടായി. ധാരാളം പ്രകൃതി ദൃഷ്ടാന്തങ്ങളിലൂടെ അവയെ പരലോകത്ത് അള്ളാഹു മനുഷ്യരെ ഒരിക്കൽ കൂടി ജീവിപ്പിക്കും എന്നതിനുള്ള തെളിവുകളായി വിശുദ്ധ ഖുർആനിൽ പല ആയത്തുകളിൽ വന്നിട്ടുള്ള വിശദാംശങ്ങളിലൂടെ ഈ ആയത്തുകൾ, കഴിഞ്ഞ ആയത്തുകൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കടന്നു പോവുകയുണ്ടായി. ശ്രോതാക്കളുടെ ശ്രദ്ധയിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ചവന് ഒരിക്കൽ കൂടി നിങ്ങളെ സൃഷ്ടിക്കാൻ കഴിയില്ലേ എന്ന ചോദ്യം മാത്രം മതി പരലോകം മനുഷ്യന് ബോധ്യപ്പെടാൻ. ഭൂമി എന്നത് റബ്ബിൻ്റെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ഗ്രഹമാണ്. ഭൂമിയെപ്പോലെ ലക്ഷോപലക്ഷം ഗ്രഹങ്ങളും അതിലേറെ കോടാനക്കോടി നക്ഷത്രങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആകാശലോകങ്ങൾ ഏറ്റവും കഴിവുള്ള, എന്തിനും സാധിക്കുന്ന, ഏതും ചെയ്യാൻ പറ്റുന്ന ഒരു മഹാനായ സൃഷ്ടികർത്താവിനെ തന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ആകാശഭൂമികളിലെ ഓരോ ഭാഗങ്ങളെ എടുത്തു പരിശോധിച്ചാലും ഓരോ സൂക്ഷ്മതലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എത്ര ചെറിയ സൃഷ്ടിയെ അറിയാൻ നമ്മൾ പരിശ്രമിച്ചാലും ഏതു വലിയ സൃഷ്ടിയെ ഒന്ന് പഠിക്കുമ്പോഴും ഒരു മഹാനായ സൃഷ്ടികർത്താവിനെയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇതൊക്കെ സൃഷ്ടിച്ചുണ്ടാക്കിയ അള്ളാഹു നിങ്ങളെ ഒരിക്കൽ കൂടി ഉണ്ടാക്കും. വിചാരണയുടെ നാളിൽ നിങ്ങളെ ഒരിക്കൽ കൂടി പുനർജീവിപ്പിക്കും എന്നാണ് അള്ളാഹു നമ്മെ ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ ആയത്തുകൾ അവസാനിക്കുന്നത് അതിൻ്റെ ആശയം പറയുന്നതിന് മുമ്പ് ഈ രണ്ടായത്തുകളിൽ വന്നിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. 82-ാമത്തെ ആയത്തിൽ ആരംഭിക്കുന്നത് ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈആ. ഇന്നമാ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും. ഇന്നമാ നൂനിന് ശദ്ദുണ്ട്, ശദ്ദുള്ള നൂന് മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്.

ഫയകൂൻ. ഇന്നമാ എന്ന് മണിച്ചു ഓതിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ രണ്ട് മദ്ദുകൾ വരുന്നുണ്ട്. ഇന്നമാ എന്നതിന് ശേഷം ഒരു മദ്ദുണ്ട്, ആ ഇന്നമാ എന്ന് ഓതുന്നിടത്തൊരു മദ്ദുണ്ട്, ഇതാ എന്നുള്ളിടത്തും ഒരു മദ്ദുണ്ട്, അഥവാ നീട്ടി ഓതണം. ഇവിടെ നമുക്ക് നീട്ടാതെ വേണമെങ്കിലും സാധാരണ നീട്ടുന്ന ഒരു ദീർഘം വരുമ്പോൾ നീട്ടുന്ന മദ്ദ് തൊബിഇ അസ്ലി, രണ്ട് ഹറക്കത്തിൻ്റെ അളവ് മാത്രം നീട്ടേണ്ടുന്ന രൂപത്തിൽ നമുക്കിത് ഓ നീട്ടി ഓതാം. മദ്ദുൽ ജായിസ് എന്നുകൂടെ ഇതിന് പറയും. അതായത് മാ എന്നതിലെ ദീർഘത്തിൻ്റെ അലിഫിന് ശേഷം ആ എന്ന അക്ഷരം വന്നിട്ടുണ്ട്. എന്നാൽ അലിഫ് വന്നത് ഇന്നമാ എന്ന ഒരു വാക്കിലും ഹംസ വന്നത് ആ എന്ന അക്ഷരം വന്നത് അമ്രുഹു എന്ന രണ്ടാമത്തെ വാക്കിലുമാണ്. അലിഫും അതിനുശേഷം ആ അല്ലെങ്കിൽ ഈ ഉ ഇങ്ങനെ തുടങ്ങിയ

0: ഹംസ, ഇത് രണ്ടും അടുത്തടുത്ത് വരുമ്പോഴാണ് നീട്ടി ഓതേണ്ടത്. എന്നാൽ ഇത് രണ്ടും രണ്ട് വാക്കുകളിലായി വന്നാൽ മദ് മുഫസിലാണ്, നമുക്ക് നീട്ടാതെയും ഓതാവുന്നതാണ്. അതേ നിയമം തന്നെയാണ് ഇദാ അറാദ എന്ന് പറയുന്നിടത്ത്. ഒന്നുകിൽ നമുക്ക് ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅ അങ്ങനെ നീട്ടിപ്പാരായണം ചെയ്യാം. അല്ലെങ്കിൽ സാധാരണ തബീഇയായ സാധാരണ ഒരു ദീർഘത്തോടുകൂടി അത് പറയാം, അങ്ങനെയും ഓതാം. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ല, അങ്ങനെയും നമുക്ക് ഓതാവുന്നതാണ്. പിന്നെ ശൈഅൻ എന്നുള്ളിടത്ത് ആ തൻവീന് വ്യക്തമാകണം, ശൈഅൻ അ അങ്ങനെ തന്നെ ഓതണം. എന്നാൽ അതിന് ശേഷമുള്ളത് അൻ യഖൂലു എന്ന് പാരായണം ചെയ്യുന്നത് ശരിയല്ല, മറിച്ച് ഓതേണ്ടത് ഐ യഖൂല ലഹു ഐ യഖൂല ലഹു കുൻ ഫയകൂൻ കുൻ ഫയകൂൻ അല്ല കുൻ ഫയകൂൻ കുൻ ഫയകൂൻ. അത് ശ്രദ്ധിച്ച് ഓതിയില്ലെങ്കിൽ തെറ്റിപ്പോകും. അതാണ് ഓത്തിൻ്റെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇനി അതിൻ്റെ ആശയം നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത് ഇന്നമാ അംറുഹു, ഇന്ന ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും, ഇന്നമാ എന്ന് പറഞ്ഞാൽ മാ എന്ന് പറഞ്ഞാൽ ഒരു മാത്രം എന്ന ആശയമാണ് ലഭിക്കുക. അംറുഹു അല്ലാഹുവിൻ്റെ കാര്യം, അവൻ്റെ കാര്യം. അപ്പം ഇന്നമാ അംറുഹു തീർച്ചയായും അല്ലാഹുവിൻ്റെ കാര്യം ഇത് മാത്രമാണ്. ഏത്? ഇനി പറയാൻ പോകുന്ന സംഗതി ഇദാ അറാദ, അവൻ ഉദ്ദേശിച്ചാൽ. ഇദാ എന്ന വാക്ക് നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്താണ്. ഇദാ ജാ വന്നാൽ, ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്, ഇദാ ജാ വന്നാൽ നസ്റുല്ലാഹ് അല്ലാഹുവിൻ്റെ സഹായം. അപ്പോൾ ഇദാ അറാദ അല്ലാഹു ഉദ്ദേശിച്ചാൽ, ശൈഅൻ ഒരു കാര്യം, അൻ യഖൂല അതിനോട് പറയുകയാണ്, പറയും, ലഹു അതിനോട്, കുൻ ഉണ്ടാക്, ഫയകൂൻ അപ്പോൾ അതുണ്ടാകും. അല്ലാഹുവിൻ്റെ കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു കാര്യം അല്ലാഹു ഉദ്ദേശിച്ചാൽ കുൻ ഉണ്ടാകൂ എന്നതിനോട് പറയുന്നു, ഫയകൂൻ അപ്പോൾ അതുണ്ടാകുന്നു. എങ്ങനെയാണ് മരിച്ച് മണ്ണോട് ചേർന്ന മനുഷ്യനെ അല്ലാഹു പുനർജീവിപ്പിക്കുക? എങ്ങനെ അല്ലാഹു സ്വർഗം ഉണ്ടാക്കുക? അല്ലാഹു എങ്ങനെയാണ് ഇത്രയും വലിയ നരകമുണ്ടാക്കുക? അല്ലാഹു എങ്ങനെയാണ് ഇത്രയും വലിയ സൃഷ്ടികളെ സംവിധാനിക്കുക? അല്ലാഹുവിന് ഇത്രേ വേണ്ടുള്ളൂ, കുൻ ഫയകൂൻ, ഉണ്ടാകൂ എന്ന് പറയുന്നു, ഫയകൂൻ അപ്പോൾ അത് ഉണ്ടാകുന്നു. ഒന്നുകൂടെ ആയത്ത് ശ്രദ്ധിക്കുക. ഇന്നമാ അംറുഹു, അള്ളാഹുവിൻ്റെ കാര്യം ഇത്ര മാത്രമാണ്. ഇദാ അറാദ ശൈഅൻ, ഒരു കാര്യം അവൻ ഉദ്ദേശിച്ചാൽ, ഐ യഖൂല ലഹു അതിനോട് പറയും, പറയുകയാണ്. എന്താണ് പറയുന്നത്? കുൻ ഉണ്ടാവുക, ഫയകൂൻ അപ്പോൾ അതുണ്ടാവും. പടച്ചു നമ്പുരാൻ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ ഉണ്ടാകൂ എന്ന് പറയൽ മാത്രം മതി അള്ളാഹുവിന്, അപ്പോൾ അതുണ്ടാകും. അള്ളാഹു അതിനുമാത്രം കഴിവുള്ള മഹാനായ ശക്തിയാണ്, അത്രയധികം കഴിവുള്ള സൃഷ്ടികർത്താവാണ് റബ്ബ് സുബ്ഹാനഹു വതആല. നമുക്കൊരു വസ്തു ഉണ്ടാക്കാൻ, ഒരു വീടുണ്ടാക്കാൻ എത്ര സമയമെടുക്കും? നമുക്കൊരു വസ്ത്രം തയ്ക്കാൻ എത്ര സമയമെടുക്കും? നമുക്കൊരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ, വളരെ നിസ്സാരമായൊരു സംഗതി നമുക്ക് ചെയ്യണമെങ്കിലും ഒരല്പസമയം വേണം. നമ്മൾ ഉണ്ടാക്കുന്ന വസ്തുവിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഒരു കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് നാട്ടിലൊരു പാലം പണിതു കഴിഞ്ഞാൽ അതൊരു വലിയ അത്ഭുതമാണ്. കുറഞ്ഞ സമയമെടുത്തൊരു വീടുപണി നടന്നാൽ നമ്മളത് വലിയ അത്ഭുതത്തോടുകൂടി പറയും. കുറച്ചു സമയത്തിനകത്ത് വലിയ ഒരു കെട്ടിടം പണിതാൽ അതൊരു വലിയ സംഭവമായി നമ്മൾ അവതരിപ്പിക്കാറുണ്ട്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്കൻഡിൻ്റെ ഏതാനും നിമിഷങ്ങൾ കുൻ എന്ന് പറയുക മാത്രമേ വേണ്ടു, അല്ലാഹു ഉദ്ദേശിച്ച സംഗതി ഉണ്ടാകും. നമുക്കൊരു പിന്നെ ഖുദ്സിയായ ഹദീസിൽ കാണാൻ സാധിക്കും. ഇന്നല്ലാഹ തആല യഖൂൽ, അള്ളാഹു പറയുന്നു, തീർച്ചയായും അള്ളാഹു പറയുന്നു, യാ ഇബാദി എൻ്റെ അടിമകളെ, കുല്ലുക്കും മുദ്നിബുൻ, നിങ്ങളെല്ലാവരും കുറ്റവാളികളാണ്, പാപികളാണ്. ഇല്ലാ മൻ ആഫൈതു, ഞാൻ വിട്ടുവീഴ്ച ചെയ്തവനൊഴികെ. ഫസ്തഗ്ഫിറൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നോട് പാപമോചനത്തിന് വേണ്ടി തേടുക. അഗ്ഫിറുലക്കും, ഞാൻ നിങ്ങൾക്ക് പൊറുത്തു തരാം. വകുല്ലുക്കും ഫഖീർ, നിങ്ങളെല്ലാവരും ദരിദ്രന്മാരാണ്, ആവശ്യക്കാരാണ്. ഇല്ലാ മൻ അഗ്നൈതു, ഞാൻ നിരാശ്രയനാക്കിയവരൊഴികെ. ഇന്നി ജവാദും മാജിദും വാജിദ്, ഞാൻ ഔദാര്യവാനാണ്, എല്ലാവർക്കും നൽകുന്നവനും എല്ലാവരെയും സഹായിക്കുന്നവനും മഹത്വമുള്ള ഉടയവനുമാണ്. അഫാലു മാ അശാ, ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ചെയ്യുന്നു. അഥാ ഈ കലാമുൻ, എൻ്റെ നൽകൽ അതൊരു ഒരു വാക്കാണ്. വ അദാബി കലാമുൻ, എൻ്റെ ശിക്ഷയും ഒരു വാചകം മാത്രമാണ്. ഇൻ അറത്തു ഷൈഅൻ, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ. ഫ ഇന്നമാ അഖൂലു ലഹു, അതിനോട് പറയൽ മാത്രമാണ് വേണ്ടത്. കുൻ, ഉണ്ടാവുക. ഫയകൂൻ, അപ്പോൾ അതുണ്ടാകും. ഇങ്ങനെ ഒരു പൊതുസിയായ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അഥവാ റബ്ബിന് കുറേ അധികം പണികളും അധ്വാനവും ഒന്നും ആവശ്യമില്ല. ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ എന്തിനേയും ഉണ്ടാക്കാൻ സാധിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. ഇനി രണ്ടാമത്തെ ആയത്ത് നോക്കൂ. ഫസുബ്ഹാന, പരിശുദ്ധനാകുന്നു. അല്ലദി, ഒരുത്തൻ, ആരാണ് അത്? ബിയദിഹി, അവൻ്റെ കൈകളിലാകുന്നു. മലക്കൂത്ത്, ആധിപത്യം, അധികാരം. കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും. വ ഇലൈഹി, അവനിലേക്കാകുന്നു. തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടുന്നത്. ഒരു തവണ വാക്കുകളുടെ അർത്ഥം പറയാം. ഫസുബഹാന, പരിശുദ്ധനാണ്, അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയാണ്. അല്ലദി, ഒരാൾ. ബിയദിഹി, അവൻ്റെ കൈകളിലാണ്. ആരുടെ കയ്യിലാണോ മലക്കൂത്ത്, കുല്ലി ഷൈഇൻ, മലക്കൂത്ത്, ആധിപത്യമുള്ളത്, അധികാരമുള്ളത്, ഉടമസ്ഥതയുള്ളത്, കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും. എല്ലാ വസ്തുക്കളുടെയും ആധിപത്യവും ഉടമസ്ഥതയും ആരുടെ കയ്യിലാണോ അവൻ എത്ര പരിശുദ്ധൻ. വ ഇലൈഹി, അവനിലേക്കാകുന്നു. തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന ഒരു വാചകത്തോടുകൂടിയാണ് ഈ ആയത്ത് അവസാനിക്കുന്നത്. ഇതിൽ പറയുന്ന രണ്ട് ആശയങ്ങൾ, ഒന്ന്, അള്ളാഹുവിൻ്റെ അടുത്താണ് എല്ലാറ്റിൻ്റെയും പിന്നെ ഉടമസ്ഥത, ആധിപത്യമുള്ളത്, എല്ലാറ്റിൻ്റെയും മലക്കൂത്ത് അത് റബ്ബിൻ്റെ കൈകളിലാണ്. എല്ലാവരും മടക്കപ്പെടുന്നത് അള്ളാഹുവിലേക്കാണ്. ആ റബ്ബ് പരിശുദ്ധനാണ്, അവനെ നമ്മൾ പ്രകീർത്തിക്കണം, അവനെ നമ്മൾ വാഴ്ത്തണം. അതാണ് തബാറക്കല്ലദി ബിയദിഹിൽ മലക് മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തൻ്റെ കരങ്ങളിൽ ആധിപത്യമുടയവനായ അള്ളാഹു, അവൻ എത്ര അനുഗ്രഹീതനാണ്, അവൻ അനുഗ്രഹീതനായിരിക്കുന്നു. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. സൂറത്തു മുൽക്കിലെ ആദ്യത്തായത്. ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹുഅൻഹു വിശദീകരിക്കുന്നൊരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നത്? ഖുംതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത ലൈലത്തിൻ, ഞാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്ന് നമസ്കരിച്ചു. ദാത ലൈലത്തിൻ, ഒരു രാത്രി. ഫഖറഅ സബഅ ത്വാല ഫീ സബഇ റകഅത്തി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7 റകഅത്താണ് നമസ്കരിച്ചത്. അതിൽ പ്രവാചകൻ ഓതിയത് സുദീർഘമായ സൂറത്തുകളാണ്. അതിൻ്റെ വിശദമായ വേറൊരു റിപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയും. ഒന്നിലെ നബി ബക്കറ ഓതി, അടുത്ത റക്കായത്തിൽ ആല ഇമ്രാൻ ഓതി, അടുത്തൊരു ബക്കറ റക്കായത്തിൽ സൂറത്ത് നിസാ ഓതി, ഒരു റക്കായത്തിലാണ് ഓതുന്നത്. അത്ര സുദീർഘമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്ന് നമസ്കരിച്ചു. വഖാന ഇദാ റഫഅ റഅ്സഹു മിനർ റുകൂഉ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇൽ നിന്ന് തല ഉയർത്തിയാൽ പറഞ്ഞു, സമിഅല്ലാഹു ലിമൻ ഹമിദ. സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കും. സുമ്മ ഖാല, എന്നിട്ട് പ്രവാചകൻ പറയും, അൽഹംദുലില്ലാഹി ദിൽ മലക്കൂത്തി വൽ ജബറൂത്തി വൽ കിബിരിയായി വൽ അദമ. അൽഹംദുലില്ലാ, സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. ആരാണ് അല്ലാഹു? ദിൽ മലക്കൂത്ത്, എല്ലാ അധികാരങ്ങളുമുള്ളവൻ, വൽ ജബറൂത്ത് എല്ലാധിപത്യങ്ങളുടെയും ഉടമ, വൽ കിബ്രിയ എല്ലാ അഹങ്കാരങ്ങളുടെയും ഉടമ, വൽ അസമ എല്ലാ മഹത്വങ്ങളുടെയും ഉടമ. എല്ലാ മഹത്വങ്ങളും ആധിപത്യവും അധികാരവും അഹങ്കാരവും എല്ലാം ഉള്ള അള്ളാഹു അവനാകുന്നു സർവസ്തുതിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ റുക്കുഇൽ സുബ്ഹാനല്ലദി ദിൽ മലകൂതി വൽ ജബറൂതി വൽ കിബ്രിയ ഇവൽ അളമ എന്ന് ഈ ആയത്തിൻ്റെ അതേ ആശയം വരുന്ന രൂപത്തിൽ റുക്കുഇലെ പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉരുവിട്ടിരുന്നു എന്നൊക്കെ നമുക്ക് ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കലാണ് ആകാശങ്ങളുടെ, ഭൂമികളുടെ, മനുഷ്യാത്മാക്കളുടെ എല്ലാ വസ്തുക്കളുടെയും അധികാരവും ആധിപത്യവും റബ്ബിൻ്റെ കൈകളിൽ മാത്രമാണ്. അത് വേറെ ഒരാൾക്കും അള്ളാഹു നൽകിയിട്ടില്ല. ആർക്കെങ്കിലും അതിൽ പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്നത് ബഹുദൈവ വിശ്വാസവുമായി മാറിത്തീരുകയും ചെയ്യും. അതോടൊപ്പം ആയത്ത് അവസാനിക്കുന്നത്, സൂറത്ത് അവസാനിക്കുന്നത് വഇലൈഹി തുർജഊൻ, അള്ളാഹുവിലേക്കാണ് മടക്കപ്പെടുന്നത് എന്ന ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ്. കഴിഞ്ഞ കുറേയധികം ക്ലാസുകളിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് സൂറത്ത് യാസീൻ ചർച്ച ചെയ്യാൻ നമുക്ക് സാധിച്ചു. ഏകദേശം നമ്മൾ മനസ്സിലാക്കിയതുപോലെ 83 ആയത്തുകൾ കുറച്ചധികം സമയമെടുത്തിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തത്. യാസീനിനെ ഈ ആയത്ത് സൂറത്ത് അവസാനിക്കുമ്പോൾ സൂറത്ത് യാസീനിനെ വിശദമായ ഒരു പഠനത്തിന് വിധേയമാക്കണമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്, ആവശ്യപ്പെടാനുള്ളത്. യാസീനുമായി ബന്ധപ്പെട്ട് ധാരാളം തെറ്റായ ധാരണകൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് പറഞ്ഞുകൊണ്ടാണ് നമ്മളിതിൻ്റെ 1-ാമത്തെ എപ്പിസോഡ് തുടങ്ങിയത്. സ്ഥിരം ശ്രോതാക്കളായിട്ടുള്ള ആളുകൾ ഓർക്കുന്നുണ്ടാകും മരിച്ചിടത്ത് യാസീൻ ഓതുന്നതിനെ സംബന്ധിച്ച്, യാസീൻ ഓതിയാൽ അതിൻ്റെ പ്രതിഫലത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ പ്രതിഫലത്തെക്കുറിച്ച് പറയുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. എന്നാൽ അവയെല്ലാം മൗദുആത്തുകളോ നിർമ്മിതങ്ങളായ ഹദീസുകളോ ദുർബലങ്ങളായ ഹദീസുകളോ ആണ്. അത് നമ്മൾ തിരിച്ചറിയണം. ആളുകൾ പലപ്പോഴും അറിവില്ലായ്മ കൊണ്ട് പലവിധ ബിദഅത്തുകളിലും അബദ്ധങ്ങളിലും ചെന്ന് അകപ്പെടാറുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ കാര്യം പ്രത്യേകം സൂചിപ്പിക്കുന്നത്. സാഹിബു യാസീൻ ഉൾപ്പെടുന്ന ഒരു ഗ്രാമത്തിൻ്റെ ചരിത്രം വിശദീകരിക്കുന്നത് ഓർക്കുന്നുണ്ടാകും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിശ്വാസം സ്വീകരിച്ച് രക്തസാക്ഷിയായി അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുത്ത മഹാനായൊരു വ്യക്തിയുടെ ചരിത്രം, അത് ദഅവാരംഗത്ത് നമുക്കൊരു വലിയ പ്രചോദനമാണ്. ആ ആയത്ത് നമ്മുടെ മനസ്സിൽ ആ ഭാഗമുണ്ടാകും. അതോടൊപ്പം പരലോകത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്ന ധാരാളം ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ അത് കഴിഞ്ഞ ദിവസവും നമ്മൾ ചർച്ച ചെയ്തു. അതോടൊപ്പം തന്നെ പരലോകവുമായി ബന്ധപ്പെട്ട് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും, സ്വർഗത്തിലാളുകളെക്കുറിച്ചും നരകത്തിലാളുകളെക്കുറിച്ചുമൊക്കെയും അള്ളാഹു വിശദീകരിക്കുന്ന ആയത്തുകളിലൂടെ നമ്മൾ കടന്നുപോന്നു. ഏറ്റവും അവസാനം റബ്ബിൻ്റെ മഹത്വത്തെ ഓർമ്മപ്പെടുത്തുന്ന വാചകങ്ങളിലൂടെയാണ്, 2 ആയത്തുകളിലൂടെയാണ് ഈ സൂറത്ത് ഇവിടെ അവസാനിക്കുന്നത്. മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ വിവരണം ഒരവലംബമായി ഒരു ലളിതമായ പഠനത്തിന് നമുക്ക് ഈ സൂറത്തിനെ വിധേയമാക്കാവുന്നതാണ്. അതോടൊപ്പം ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ വ്യാപകമായി നടക്കുന്ന ഒരു നാട്ടിലാണ് നമ്മളുള്ളത്. ഖുർആൻ പഠന സംരംഭങ്ങളെ ഒരധ്യാപകൻ്റെ മുമ്പിലിരുന്ന് കൂടുതൽ തഫ്സീറുകൾ പിന്നെ അവലംബിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. അത് ഉപയോഗപ്പെടുത്തണം. ഓരോ എപ്പിസോഡുകളിലും നമ്മളതിൻ്റെ ആദ്യ ഭാഗത്ത് തജ്വീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ആവർത്തിച്ച് സൂചിപ്പിച്ചിരുന്നൊരു കാര്യം ശ്രോതാക്കളുടെ ശ്രദ്ധയിലുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. തജ്വീദ് പഠനം എന്നുള്ളത് ഒരു വലിയ പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. തപ്പിത്തടഞ്ഞ് അറിയാതെ ഒരാൾ ഓതുന്നുവെങ്കിൽ അയാൾക്ക് ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഓത്ത് അവസാനിപ്പിക്കാനല്ല, നമ്മുടെ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കാനാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്നാൽ അതോടൊപ്പം ഖുർആനിൻ്റെ നിയമങ്ങൾ പഠിച്ച് ഏറ്റവും ഭംഗിയായി അതിൻ്റെ തനതായ രൂപത്തിലുള്ള പാരായണത്തിന് തന്നെയാണ്, അത് തന്നെയാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതും എന്നത് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ആ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു തവണ കൂടി
1: ഈ രണ്ട് ആയത്തുകളുടെയും അർത്ഥം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അർത്ഥത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതൊന്ന് പാരായണം ചെയ്യാം. ശ്രദ്ധിച്ച് കേൾക്കുക. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം.

0: فسبحان الذي بيده ملكوت كل شيء وإليه ترجعون. إنما أمره إذا أراد شيئا. ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അള്ളാഹുവിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു സംഗതി ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹുവിൻ്റെ കാര്യം ഇത്ര മാത്രമാണ്. അയ്യക്കൂലഹു, അതിനോട് പറയും. കുൻ, ഉണ്ടാവുക. ഫയക്കൂനു, അപ്പോൾ അതുണ്ടാകും. ഒരു കാര്യം അള്ളാഹു ഉദ്ദേശിച്ചാൽ ഉണ്ടാകുക എന്ന് അതിനോട് പറയുക മാത്രമാണ് അള്ളാഹുവിന് ചെയ്യാനുള്ളത്. ഫയക്കൂനു, അപ്പോൾ അതുണ്ടാകും. ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കളുടെയും അധികാരം ആരുടെ കയ്യിലാണോ അവൻ എത്ര പരിശുദ്ധനാണ്. വ ഇലൈഹി തുർജഊൻ, അവനിലേക്കാകുന്നു നിങ്ങൾ മടക്കപ്പെടുന്നത്. ഫസുബ്ഹാന, എത്ര പരിശുദ്ധനാണ് അല്ലദീ, ഒരുതൻ, ബിയദിഹി, അവൻ്റെ കയ്യിലാകുന്നു മലക്കൂത്തു അധികാരം ആധിപത്യം. കുല്ലിശയിൻ, എല്ലാ വസ്തുക്കളുടെയും ആധിപത്യം. വ ഇലൈഹി, അവനിലേക്കാകുന്നു തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടുന്നത്. വിശുദ്ധ ഖുർആൻ കൂടുതൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: ഹൃദയവസന്തം സമാപിക്കുന്നു. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 36 അധ്യായമായ സൂറത്ത് യാസീനിലെ അവസാന ഭാഗമായ 82-83 വചനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഹൃദയവസന്തത്തിൽ ഇന്ന് നമ്മോട് സംസാരിച്ചത് ടി കെ നിഷാദ് സലഫി.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32 അധ്യായം സൂറത്തു സജ്ജദയിലെ 15 വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
2: فبعث الله غرابا يبحث في الأرض

0: ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളായ ഹാബീലും ഖാബീലും, ഹാബീലെന്ന അനിയനെ ഖാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന ഖാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഖാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 902-0840-840. www.peaceradio.com.
2: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാം ഇന്ന് വിശുദ്ധ ഖുർആനിലെ 452-ാമത്തെ പേജിലേക്ക് പാരായണം ചെയ്യുന്നത് അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ്. നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഖുർആനിലെ 452-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാനബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
5: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന, ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും, ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
2: Peace Radio. Tune to reality.
6: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. ഖുർആൻ പാരായണത്തിലെ അബദ്ധങ്ങൾ തിരുത്തുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന അത്തഹ്സീൻ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശ്രോതാക്കൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ഹാഫിദ് അബ്ദുഷക്കൂർ.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ, അബദ്ധങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. പാരായണത്തിൽ ഉണ്ടാവുന്ന അബദ്ധങ്ങൾ, തെറ്റുകൾ, അത് മഖ്റജിലും തജ്വീദ് നിയമങ്ങളിലും അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിലും ഹർക്കത്തുകൾ മാറുന്നതിലും ഒക്കെ നമ്മൾ മനസ്സിലാക്കി വരികയാണ്. സൂറത്തുൽ ഖലമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. അതിലെ 1 മുതൽ 6 വരെ, അതിലെ ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

0: ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇന്ന റബ്ബക ഹുവ അഅ്ലമു ബിമൻ ദല്ല അൻ സബീലി വഹുവ അഅ്ലമു ബിൽ മുഹ്തദീൻ. ഈ രൂപത്തിൽ ഓതിപ്പോകുമ്പോൾ അഅ്ലമു ബിമൻ ദല്ല, അഅ്ലമു അഅ്ലമു ഐന് പകരം അഅ്ലമു എന്ന് പറയുമ്പോൾ ഹംസയാണ് വരിക. അതുപോലെ ബിമൻ ദല്ല എന്ന് പറയുമ്പോൾ ദ എന്ന അക്ഷരം ഉച്ചരിക്കേണ്ടതിന് പകരം ദല്ല എന്ന് പറയുമ്പോൾ അത് തീർത്തും തെറ്റാണ്. അപ്പോൾ ബിമം ദല്ല എന്ന് തന്നെ പറയാൻ ശ്രദ്ധിക്കുക. അൻ സബീലി ഇഖ്ഫാവും ബിഗുന്ന അവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അതുപോലെ തന്നെയാണ് ബിമം ദല്ല അവിടെയും. വഹു അഅ്ലമു ബിൽ മുഹ്തദീൻ, മുഹ്തദീൻ ശ്രദ്ധിക്കണം. വഹു അഅ്ലമു ബിൽ മുഹ്തദീൻ ഓതിപ്പോകുമ്പോൾ മുഹ്തദീൻ എന്ന് പറയുമ്പോൾ ഹ ഇൻ്റെ ഉച്ചാരണം നമ്മളുടെ പാരായണത്തിൽ വരുന്നില്ല. അപ്പോൾ ബിൽ മുഹ്തദീൻ, മുഹ്തദീൻ എന്ന് തന്നെ ഉച്ചരിക്കണം. തൊണ്ടയുടെ ഏറ്റവും അടിഭാഗമാണ് ഹ ഇൻ്റെ മഖ്റജ്. ഇനി ഫലാ തുതിഉൽ മുകദ്ദിബീൻ, മുകദ്ദിബീൻ എന്നുള്ള പദം എവിടെയുണ്ട്? അവിടെയൊക്കെ പലപ്പോഴും ഓതിപ്പോകുന്നത് മുകദ്ദിബീൻ. ഫലാ തുതിഉൽ മുകദ്ദിബീൻ ഈ രൂപത്തിലാണ്. അതുപോലെ തന്നെ തുതിഉ താഅാണ്, മറ്റത് ത്വാഅാണ്, രണ്ടും ശ്രദ്ധിക്കണം. فلا تطع تطع المكذبين فلا تطع المكذبين ഈ രൂപത്തിലാണ് വായിക്കേണ്ടത്. വദ്ദൂലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ, വദ്ദൂലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ ഹാന്റെ മഖ്റജ്, അതാണ് നമ്മുടെ ഓത്തിൽ ഒരു ശരിയല്ലാത്ത രൂപത്തിൽ വരിക. തുദ്ഹിനു ഫയുദ്ഹിനൂൻ, അപ്പോൾ ഹ ശ്രദ്ധിക്കുക. തുദ്ഹിനു ഫയുദ്ഹിനൂൻ. ولا تطع كل حلاف مهين حاء حلاف حاء ولا تطيع كل حلاف مهين ഈ രൂപത്തിൽ ഓതുമ്പോൾ ഹ പൂർണ്ണമായിട്ടും അവിടെ ഇല്ലാതാവുന്നു. അല്ലാഫിൻ എന്ന് പറയുമ്പോൾ ഹ തൊണ്ടയുടെ മധ്യഭാഗം ഹല്ലാഫിൻ മഹീൻ ഈ രൂപത്തിൽ വായിക്കണം. ഫമേൽ തൻവീനാണ്, തൻവീനു ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിലാണ്. തൻവീനിനെ പൂർണ്ണമായിട്ടും മീമിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. വല തുതിഉ കുല്ല ഹല്ലാഫിൻ മഹീൻ. 11-ാമത്തെ ആയത്തിൽ ഹമ്മാസിൻ മശ്ശാഇൻ ബിനമീൻ. ഹമ്മാസിൻ മീമിന് ശബ്ദ് വന്നാൽ മണിക്കണം. സായ്മൽ തൻവീനു ശേഷം മീം, അപ്പോൾ ഇദ്ഗാം കാമിൽ. തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. മശാ മദ് മുത്തസിലാണ്, മദ് മുത്തസിൽ മദ് വാജിബാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് അതിനെ നീട്ടണം. അതിനുശേഷം തൻവീന്, തൻവീന് ശേഷം ബ, അങ്ങനെയാവുമ്പോൾ തൻവീനെ മാറ്റി മീമാക്കുന്നു. ഇഖ്ലാബ് എന്ന് പറയും. നമ്മൾ ധാരാളം കേട്ട് പരിചയമുള്ള ഒരു തജ്വീദ് നിയമമാണത് ഇഖ്ലാബ്, തൻവീനെ മീമാക്കുക എന്നർത്ഥം. തൻവീന് പകരം മീമാക്കുന്നു. അവിടെ പാരായണത്തിൽ ഹമ്മാസിൻ എന്നതിലെ ഹ ഇൻ്റെ ഉച്ചാരണം ശരിക്കും കൃത്യമായിട്ട് അതിൻ്റെ മഹ്റജിൽ നിന്നും ഉച്ചരിക്കണം. അല്ലാത്ത പക്ഷം ഇപ്പം നമ്മൾ ഓതിപ്പോകുമ്പോൾ വലാ തുതി കുല്ലാ ഫിമീൻ ഹമ്മാസിൻ മഷാ ഇംബിനമീൻ ഹമ്മാസിൻ ഹമ്മാസിൻ മഷാ ഇംബിനമീൻ ഈ രൂപത്തിൽ ഓതിപ്പോകുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ അക്ഷരങ്ങളുടെ മഹ്റജിലേക്ക് ആ ശബ്ദം എത്തുന്നില്ല. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
1: ഹമ്മാസിൻ മശ്ശാഇൻ ബിനമീൻ.
0: 12-ാമത്തെ ആയത്തിൽ മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ അസീം. മന്നാഇൻ ലിൽ തൻവീൻ ശേഷം ലാം, ഇദ്ഗാം ബിലാ ഗുന. മന്നാഇൻ ലി, അപ്പോൾ തൻവീനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം മണിക്കാതെ. അപ്പോൾ വായിക്കേണ്ടത് മന്നാഇൽ ലിൽ ഇല്ലിൽ ഖൈരി. ഐൻ എന്ന് നൂനിൻ്റെ ശബ്ദം കേൾക്കരുത്. മന്നാഇൽ ലിൽ ഖൈരി. ഇനി മുഅ്തദിൻ അസീം, മുഅ്തദിൻ ഐനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യം മുഅ്തദിൻ ദാലിൽമേ തൻവീനാണ്, ശേഷം അസീം എന്നതിലെ ഹംസ. തൻവീനു ശേഷം ഹംസ വന്നാൽ ഇൽഹാറാണ് ചെയ്യേണ്ടത്, അവ മണിക്കാൻ പാടില്ല. പക്ഷേ നമ്മളൊക്കെ ഓതിപ്പോകുമ്പോൾ മുഅ്തദിൻ നസീം എന്നായിരിക്കും. അധികം ആളുകളും ഓത് ശ്രദ്ധിച്ചു നോക്കുന്നു, മുഅ്തദിൻ നസീം എന്നായിരിക്കും വായിക്കുക. അത് അറിയുന്ന ആളുകളിൽ പോലും അങ്ങനെ ഉണ്ടാവുന്നു എന്ന കാര്യത്തിൽ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. മുഅ്തദിൻ അസീം, മുഅ്തദിൻ അസീം എന്നല്ല മുഅ്തദിൻ അസീം, അങ്ങനെ വായിക്കണം. അതുപോലെ തന്നെ അസീം എന്നതിലെ സഇൻ്റെ ഉച്ചാരണം അസീം എന്നല്ല അസീം അസീം എന്ന് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് വായിക്കണം. ഉതുല്ലിൻ ബഅദ ദാലിക സനീം, ഉതുല്ലിൻ ഐൻ ലാമുമെ തൻവീൻ ശേഷം ബാ, നേരത്തെ പറഞ്ഞതുപോലെ ഇഖ്ലാബാണ്, തൻവീനെ മീമാക്കി മാറ്റണം. ഉതുല്ലി

فضيلة لما تأتي أن كان ذا مال وبنين. أن كان إخفاء بغنة ذا مال و تنوين ശേഷം വ വന്നാൽ ഇദ്ഗാം നാഖിസ്, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടിലയിപ്പിക്കുന്നു. അവിടെ ശദ്ദ് ഉണ്ടാവാത്ത രൂപത്തിലാണ് ഓതേണ്ടത്. മാലിയും വബനീൻ ഈ രൂപത്തിലല്ല. മാലിയും വബനീൻ ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ഖലമിലെ 7 മുതൽ 14 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ ബാക്കിയെടുക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. അത്തഹ്സീൻ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ മാന്യ ശ്രോതാക്കൾ കേട്ടത് വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ അൽ ഖലമിലെ ജനങ്ങൾ. ശ്രോതാക്കൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാന്യനായ ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺഡ് ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
3: അൽ ഹാഫിൽ അഹമ്മദ് സഊദിന്റെ മധുര ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൂർ ആണ് ഇന്ന് നാം കേൾക്കുന്നത്.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ ഖത്മുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 19-ാം ജുസു ആണ് ഖത്മുൽ ഖുർആനിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 19-ാം ജുസു ആണ് ഇന്ന് ഖത്തമുൽ ഖുർആനിലൂടെ ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം.
1: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും, അതുപോലെ ഇന്ത്യയിൽ ഒരുപാട്

0: വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്: സ്വയം ദൈവീകമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും പതിനായിരക്കണക്കിന് ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്ന് വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷേ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയുടെ സമയമാണ്. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 39-ാമത്തെ ആയത്താണ് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് ജാഫർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 39-ാമത്തെ വചനമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. കൂടുതൽ കൂടുതൽ പഠിക്കാനും പഠിച്ചത് നിലനിർത്തി ജീവിതത്തിൽ കൊണ്ടുപോകാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറൻ. ഹിഫ്ളുൽ ഖുർആൻ പരിപാടി ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ അഹ്സാബിലെ 39-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തൻസീൽ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. ഹാഫിൽ സഈദ് അൽ ആമദിയുടെ മധുരമായ പാരായണത്തിൽ നമ്മൾക്ക് കേൾക്കാം.